0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 2 2026 മെയ് 16 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഓരോരുത്തരെയും മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയതാണ്. നാം ഓരോരുത്തരെയും അറിയുന്നവർ ഒരുപാടുണ്ടാകും, പക്ഷേ നമ്മെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാകൂ. മനസ്സിലാക്കുന്നവരെ തിരിച്ചറിയുക വലിയ ഒരു ഉത്തരവാദിത്വമാണ്. അത് മനസ്സിലാക്കി വേണം ഏവരെയും ഹൃദയത്തിലേറ്റാൻ. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് മെയ് 16. ന്യൂക്ലിയർ ഊർജത്തെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനം നടന്നതും ലോകത്തിലെ ആദ്യത്തെ സ്കാനിംഗ് ഹീലിയം മൈക്രോസ്കോപ്പ് നിർമ്മിച്ചതും ഉത്തരാഖണ്ഡിലെ ആദ്യത്തെ സിറ്റി ഗ്യാസ് വിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു മെയ് 16. മെയ് 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 16. ന്യൂസിലാൻഡുകാരനായ മാർക്ക് ഐഗ്ലാസ് കൃത്രിമ കാലുകളാൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ വ്യക്തിയായത് 2006 മെയ് 16. ന്യൂക്ലിയർ ഊർജത്തെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനം ദില്ലിയിൽ നടന്നത് 2015 മെയ് 16. മെയ് 16 ലോകത്തിലെ ആദ്യത്തെ സ്കാനിംഗ് ഹീലിയം മൈക്രോസ്കോപ്പ് ഓസ്ട്രേലിയയിൽ നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ നർമ്മദ സേവാ മിഷൻ ആരംഭിച്ചത് 2017 മെയ് ഇന്നേ ദിവസമായിരുന്നു. 2017 മെയ് 16 ഇന്ത്യ ചിലി വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നത്. ഉത്തരാഖണ്ഡിലെ ആദ്യത്തെ സിറ്റി ഗ്യാസ് വിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് 2018 മെയ് ഇന്നേ ദിവസമായിരുന്നു. പൊതുപ്രക്ഷേപണ ടെലിവിഷൻ ചാനലായ ദൂരദർശൻ ആമസോൺ ഇന്ത്യയിൽ ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചത് 2019 മെയ് 16. അന്താരാഷ്ട്ര ആർമി ഗെയിംസിന്റെ ഭാഗമായി ഇന്ത്യ 5-ാമത്തെ ആർമി ഇന്റർനാഷണൽ സ്കൌട്ട് മാസ്റ്റേഴ്സ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് 2019 മെയ് 16.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12th class പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 runs തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. UDFലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് UDF തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച VD സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി UDFലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും UDF അറിയിച്ചു.
1: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ 5 പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും 1-2 പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. June 21 പുനഃപരീക്ഷ. May 3 പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16 രൂപ 50 പൈസയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ്, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻ തോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാ തലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ RN ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സോബൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായ.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
5: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഏറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4-ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3-ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്ന് മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള

0: നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ ജൂൺ 30 ആരംഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും ജൂൺ 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SIR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക 7 October പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12th class പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2nd ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2nd ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI गहरा तक जाएगी, किसी को इस बार बख्शा नहीं जाएगा. राधाकृष्ण कमेटी को पूरा लागू करने के बावजूद भी ये घटना हुई, CBI ने तुरंत कार्रवाई किया है, CBI इसको तह तक जाएगी. मैं और एक विषय जो मेन विषय में कहना था, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 wicket വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 wicket നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യ സെൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കറമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയശ്രോതകളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക്, ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുമ്പോൾ യുദ്ധം നടക്കുകയായിരുന്നു. ആ സേന അംഗങ്ങളെല്ലാം തന്നെ ഹനുമാൻ പുറപ്പെടുവിച്ച ആ സിംഹനാദം കേട്ട മാത്രയിൽ തന്നെ ഒന്നൊന്നായി ഓരോരുത്തർ ഓരോരുത്തരായി മോഹാലസ്യപ്പെട്ട് വീണ സമയത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അവർ ഉണർന്നെണീക്കുകയാണ്. ഉണർന്നെണീക്കുമ്പോൾ ഓരോരുത്തരായി ഉണർന്നെണീക്കുന്നു. സംഭ്രമത്തോടടുത്തിയിടിനാർ പിന്നെയും, അങ്ങേറ്റത്തെ പരിഭ്രമമുണ്ട് അവർക്ക്, സംഭ്രമമുണ്ട് എങ്കിലും ഹനുമാന് നേരെ അടുക്കുകയാണ്. പരിഭ്രമിച്ച് ചാടി എണീറ്റ് ഹനുമാൻ നേരെ കുതിക്കുകയാണ് സേനാംഗങ്ങൾ ഓരോരുത്തരായി. ഹനുമാനാകട്ടെ താൻ കരുതി വെച്ചിട്ടുള്ള മൂർച്ചയേറിയ അമ്പുകൾ, ശരങ്ങൾ അവർക്ക് നേരെ, അവർക്ക് കരുതിക്കൊണ്ടുവന്ന ശരങ്ങളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഹനുമാൻ എങ്ങനെയാണ് നേടുന്നത്? അദ്ദേഹം ഓരോ ശരങ്ങളും അമ്പുകളും അദ്ദേഹത്തിന് നേരെ വരുമ്പോഴും അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു ചാടും. അതനുസരിച്ച് മുകളിലേക്കും താഴേക്കൊക്കെ ശരീരത്തെ ചലിപ്പിച്ച് അവരുടെ ശരങ്ങളിൽ നിന്നെല്ലാം, അമ്പുകളിൽ നിന്നെല്ലാം ഹനുമാൻ ഒഴിഞ്ഞു മാറുകയും അതേസമയം അദ്ദേഹത്തിന്റെ ഇരുമ്പ് ഉലക്ക കൊണ്ട് അടിച്ച് ഓരോരുത്തരെ ഓരോരുത്തരെയായി കൊന്നൊടുക്കുകയുമാണ് ഹനുമാൻ ചെയ്യുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് രാക്ഷസന്മാരാണ് വധിക്കപ്പെട്ടത്. ഇത് കേട്ടു ആര്? രാവണൻ ഈ വാർത്ത അറിഞ്ഞു. ക്രുദ്ധിച്ചു നക്തഞ്ജരേന്ദ്രനും. നക്തഞ്ജരേന്ദ്രൻ എന്ന് പറയുമ്പോൾ രാക്ഷസ രാജാവ് ക്രുദ്ധിച്ചു, കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? ഒരു 5 പ്രധാനപ്പെട്ട ആൾക്കാരെ യുദ്ധരംഗത്തേക്ക് അയക്കും. ആരാണവർ? അഖില ബല പതിവരർ, സർവസേനാ നായകന്മാരുണ്ട് രാവണന്. അക്കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ള 5 പേരെ രാവണനായി യുദ്ധരംഗത്തേക്ക് ഉടനടി അയക്കുകയാണ്. അതിന് ഹനുമാൻ അവരുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. പരമ രണ നിപുണൻ, രണം നമുക്കറിയാം യുദ്ധം, നിപുണൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. യുദ്ധതന്ത്രങ്ങളിൽ അങ്ങേയറ്റം വിദഗ്ധനായ സമർത്ഥനായ ഹനുമാൻ അദ്ദേഹത്തിനോട് എതിരിട്ട ഈ 5 സേനാധിപന്മാർക്കും പഞ്ചത്വം ഭവിച്ചിരുന്നു. പ്രാസവൊപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, 5 സേനാധിപന്മാർ എന്ന് പറഞ്ഞാൽ 5 സേനാധിപന്മാർ, പഞ്ചത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം മരണം. അപ്പൊ ഈ 5 സേനാധിപന്മാരും അവിടെ വെച്ച് ഹനുമാന് മുമ്പിൽ മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് രാവണൻ വീണ്ടും കോപിഷ്ഠനാവുകയാണ്, നിരാശനാവുകയാണ്. അദ്ദേഹം പറയുന്നു, തൽ ബലം അത്ഭുതം, അവന്റെ ബലം അത്ഭുതകരമാണ്, പറയാതെ നിവൃത്തിയില്ല. മാത്രമല്ല മൽ ഭയോത്ഭൂതിതം, അവന്റെ ബലം എന്ന് പറയുന്നത് അത് എന്നിൽ പോലും ഭയമുളവാക്കുന്നു, എനിക്ക് പോലും ഭയം തോന്നുന്നു. അങ്ങനെ അദ്ദേഹം അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത പടി എന്താണ്? 5 സേനാനായകന്മാർ, ഏറ്റവും സമർത്ഥരായിട്ടുള്ള 5 സേനാനായകന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിങ്ങനെ വിടാൻ പറ്റില്ല. അടുത്തതായി നമുക്ക് മന്ത്രിമാരുടെ പുത്രന്മാരായിട്ടുള്ള 7 വീരശൂര പരാക്രമികളുണ്ട്, അവരെ നമുക്ക് യുദ്ധരംഗത്തേക്ക് അയക്കാം. പക്ഷെ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നു, കൊല്ലുകയല്ല വേണ്ടത്, ആ വാനരനെ നിങ്ങൾ കൊല്ലുകയല്ല, അതല്ല നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ദൗത്യം എന്താണ്? ഇവനെ മമ നികടഭുവി ജടിതി സഹജീവനോടിന്ന് ബന്ധിച്ച് കൊണ്ടുവന്ന്

0: കൊണ്ടുവന്ന് വെച്ചിടുവാൻ. മമ എന്റെ നികടഭൂവി, എന്റെ സമീപത്ത് കൊണ്ടുവരണം. ആരെ? ഈ വാനരനെ. ജഡിതി എത്രയും വേഗം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? മരിച്ചല്ല കൊണ്ടുവരേണ്ടത്, ജഡമായിട്ടല്ല കൊണ്ടുവരേണ്ടത്, സഹജീവനോടിന്ന് ജീവൻ സഹിതം, ആ ജീവനുള്ള നിലയിൽ. ഒറ്റ വാക്കിൽ അർത്ഥം ഇതാണ്, ജീവനോടുകൂടി അവനെ പിടിച്ചുകെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇതാണ് ഏഴ് മന്ത്രി പുത്രന്മാർക്ക് രാവണൻ നൽകുന്ന ദൗത്യം. ജീവനോടെ പിടിച്ചുകെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വരണം. ആ ദൗത്യവും പരാജയപ്പെട്ടു. ആ പോയവരാകട്ടെ എല്ലാ സർവ്വ സജ്ജീകരണങ്ങളോടുകൂടെ ആയിട്ടാണ് പോയത്, സർവ്വ സന്നാഹങ്ങളോടും കൂടിയിട്ടാണ് പോയത്. അവരുടെ കയ്യിലുമുണ്ട് ഇരുമ്പുലക്ക, അവരുടെ കയ്യിലുമുണ്ട് വാളുകൾ, അങ്ങനത്തെ മുറിച്ചേറിയ മറ്റ് ആയുധങ്ങൾ, ഇതെല്ലാമായിട്ടാണ് അവർ പോയത്. പക്ഷെ അങ്ങനെ അലറി വിളിച്ചാണ് അവർ അങ്ങോട്ട്. ഒരു വലിയൊരു എന്താണ് നമ്മൾ പറയുന്നത്, സീൻ ഉണ്ടാക്കിക്കൊണ്ടല്ലേ, വളരെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ അലറി വിളിച്ചുകൊണ്ടാണ് അവർ ഹനുമാന്റെ അടുത്തേക്ക്, യുദ്ധരംഗത്തേക്ക് പോയത്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ ഏഴ് പേരെയും തന്റെ രാമായണത്തിൽ പറയുന്ന പ്രകാരം ലോഹസ്തംഭ താടനത്താലഹോ, ലോഹസ്തംഭം ഇരുമ്പ് ഗദ, ഹനുമാന്റെ ഇരുമ്പ് ഗദ കൊണ്ടുള്ള താടനം അടി കൊണ്ടിട്ട് അഹോ ഹനുമാൻ അടിച്ചു കൊന്നു രാവണൻ. ഇതിൽ കൂടുതൽ എന്തുണ്ടാകാനാണ്? മനസ്സിൽ ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടി ഞാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. സമ്മിശ്ര വികാരങ്ങളാണ്. രാവണൻ ദുഃഖം തോന്നുന്നുണ്ട്, മാനം അഭിമാനബോധം ഉണ്ടാകുന്നു, അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, അപമാനം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, ഭീതി അങ്ങേറ്റത്തെ ഭയം തോന്നുന്നുണ്ട്, ഖേദം ഇത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ അദ്ദേഹം ഖേദിക്കുന്നു ണ്ടോ ഇല്ലയോ, ലജ്ജ നാണം, ഇത്രയും വലിയ വീരശൂര പരാക്രമിയായ രാക്ഷസ രാജാവാണ് അദ്ദേഹത്തിന്റെ അഞ്ച് സേനാധിപന്മാരും മന്ത്രിമാരുടെ ഏഴ് പുത്രന്മാരും അനേകായിരം സൈനികരുമാണ് ഒരേ ഒരു ഒരു വാനരന്റെ മാത്രം കൈകൊണ്ട് നിർജ്ജര ലോകം ഗമിച്ചത് എന്ന് പറഞ്ഞാൽ പരലോകം പോകിയത്. എന്തൊരവസ്ഥയാണ്! രാവണന് ദുഃഖമുണ്ട്, മാനമുണ്ട്, അപമാന ഭീതിയുണ്ട്, ഖേദമുണ്ട്, ലജ്ജയുണ്ട്, ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളാണ് രാവണനെ ഭരിക്കുന്നത്. അദ്ദേഹം പറയും, ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടിയില് മറ്റു ഞാൻ ആരെയും, ഇവനോട് ഇനി പൊരുതി ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. കാരണം ഇതാണ്, ഇപ്പോൾ മരിച്ച ഈ 12 പേരുണ്ടല്ലോ, അഞ്ച് സേനാധിപന്മാരും മന്ത്രിപുത്രന്മാരും, ഏഴ് മന്ത്രിപുത്രന്മാരും, അവരുടെ ഒരു ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ, സാമർഥ്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ചരിത്രം എന്താണ് എന്ന് നോക്കിയാൽ, അവർ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ പോലും ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള ദേവന്മാരോ അസുരന്മാരോ അവരുടെ നേർക്ക് നേർ വരാൻ മടിക്കും. അത്രയ്ക്ക് വീരന്മാരായിരുന്നു, ധീരന്മാരായിരുന്നു, ശൂരന്മാരായിരുന്നു, പരാക്രമി ായിരുന്നു അവരെയും, അതോടൊപ്പം അനേകായിരം സേനാംഗങ്ങളെയുമാണ് ഒരേ ഒരു വാനരൻ ഇങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അവർ പലരും ഒരു കവിയോടേറ്റ് മരിച്ചതെന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് പറയാം. വെറും ഒരു കവി, വെറും ഒരു കുരങ്ങൻ, ഒരു വാനരൻ, ഒരു വാനരനോടാണ് ഇത്രയും വലിയ വീരന്മാർ പരാജയപ്പെട്ടിരിക്കുന്നത്. സുഹൃതം നശിച്ചിത് മാമകം, എന്റെ സുഹൃതം എല്ലാം നശിച്ചു. ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സുഹൃതം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഇതോടുകൂടി നശിച്ചു പോയിരിക്കുകയാണ്. രാവണൻ അങ്ങേയറ്റം ദുഃഖത്തിലാണ്, അങ്ങേയറ്റം നിരാശയിലാണ്, അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാണ്. ഇനി എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് രാവണന് നിശ്ചയമില്ല. അപ്പൊ പിതാവിന്റെ ദുഃഖം, അദ്ദേഹത്തിന്റെ വിഷമം ഇതെല്ലാം കണ്ടിട്ട് ആദ്യം രംഗത്തിറങ്ങുന്നത് ആരാണ്? രാവണന്റെ ഏറ്റവും ഇളയ പുത്രനായ അക്ഷകുമാരനാണ്. അക്ഷകുമാരൻ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ രാക്ഷസ രാജാവായ രാവണനോട് പറയുകയാണ്, വീരപുംസാം ഇതം യോഗ്യമല്ലേതുമേ. വീരപുംസം വീരപുരുഷന്മാർക്ക്, അങ്ങ് വീരപുരുഷനാണ്, അങ്ങേ പോലെ ഒരു വീരപുരുഷന് ഇതൊന്നും, അങ്ങ് ഇപ്പൊ ഈ കാണിക്കുന്നതും ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും വീരപുരുഷന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് മനോദുഃഖം പാടില്ല, അത് ഉചിതമല്ല, അനുചിതമാണ്. അങ്ങ് രാക്ഷസ രാജാവാണ്, അങ്ങേക്കൊരിക്കലും മനോദുഃഖം ഉണ്ടാകാൻ പാടില്ല. അങ്ങേക്ക് തന്നെ ദുഃഖമുണ്ടായാൽ പിന്നെ മറ്റുള്ളവരുടെ ശൗര്യവും വീര്യവും ഒക്കെ ആകെ ഇല്ലാതായി പോവുകയില്ലേ? അങ്ങ് മുമ്പിൽ നിന്ന് നയിക്കേണ്ടവനല്ലേ രാജാവ്, അങ്ങേക്ക് മനോദുഃഖം വരാൻ പാടില്ല. എന്നിട്ട് അക്ഷകുമാരൻ പറയുന്ന സൊല്യൂഷൻ എന്താണ് പ്രശ്നത്തിന്? അരിവരനെ എന്ന ശത്രു, അരി എന്ന് പറഞ്ഞ ശത്രു നമുക്കറിയാം, അരിവരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശത്രുവിനെ, നിമിഷമിഹ കൊണ്ടുവരുവൻ, അവനെ നിമിഷ നേരത്തിൽ ഞൊടിയിടയ്ക്കുള്ള സമയം കൊണ്ട് ആ വാനരനെ, ഞാൻ പറയുന്നു, അക്ഷകുമാരൻ പറയുന്നു, ഞാൻ ഇവിടെ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവന്ന് എത്തിക്കാം, എനിക്കതിനുള്ള യാത്രാനുമതി നൽകണം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം

നാമിപ്പോൾ പ്രത്യേകത സുന്ദരകാന്ഡത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുന്ദരകാന്ഡത്തിലെ നായകൻ തന്നെ ഹനുമാനാണ്. സുന്ദരൻ എന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിക്കുന്ന ഹനുമാനെ ഉദ്ദേശിച്ചാണ്. അമ്മമാർ കുട്ടികളെ ലാളിച്ച് കൊഞ്ചിച്ച് ഓമനിച്ചൊക്കെ വിളിക്കുമല്ലോ, അതേപോലെ മാതാവായ അഞ്ജന ഹനുമാനെ വിളിച്ചിരുന്നതാണ് സുന്ദര എന്ന്. ഇപ്പൊ സുന്ദരനായ ഹനുമാന്റെ ഈ സുന്ദരകാന്ഡം ഈ ദിവസം പ്രത്യേകിച്ചും, എല്ലാ ദിവസവും പൊതുവെയും, ഈ ദിവസം പ്രത്യേകിച്ചും വായിക്കുന്നതും കേൾക്കുന്നതും അങ്ങേയറ്റത്തെ മോക്ഷദായകമാണ്. നിരവധി കാര്യസാധ്യങ്ങൾക്ക്, അതുപോലെ തന്നെ അസുഖങ്ങൾ മാറുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ സുന്ദരകാന്ഡം കേൾക്കുന്നതും വായിക്കുന്നതും വളരെ നന്നായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ നാം എവിടെയാണ് വന്നു നിൽക്കുന്നത്? അക്ഷകുമാരൻ, രാവണന്റെ ഏറ്റവും ഇളയ മകനായി അക്ഷകുമാരൻ ഹനുമാനെ എതിരിടാനായി, നേർക്ക് നേർ എതിർക്കാനായി പോയിരിക്കുകയാണ്. അദ്ദേഹം അവിടത്തേക്ക് സമീപിക്കുന്ന സമയത്ത്, ഹനുമാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം സമീപിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ തോരണം ഏറിനാൻ, തോരണം എന്ന് പറഞ്ഞാൽ വളച്ചുവാതിൽ, ആർച്ച് എന്ന് പറയില്ലേ, ആർച്ച് പോലത്തെ ഒരു കോട്ടവാതിൽക്കൽ, ആർച്ചിന്റെ ആകൃതിയുള്ള കോട്ടവാതിൽക്കൽ, അതിന്റെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. ഉയരത്തിലായതുകൊണ്ട് അവിടെ ഇരുന്നാൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് അടുക്കുന്നത് വളരെ വ്യക്തമായി കാണാം. ആരെങ്കിലും വരും എന്നതുള്ളത് തീർച്ചയാണ്, കാരണം അതുമാതിരി കാര്യങ്ങളാണല്ലോ ഹനുമാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് രാവണന്റെ ഇളയ മകൻ ഹനുമാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഹനുമാനാകട്ടെ ശരനികര ശകലിത ശരീരനായിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ശരങ്ങൾ കൊണ്ട്, ബാണങ്ങൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട്, ശസ്ത്രങ്ങൾ കൊണ്ട്, കൂട്ടത്തോടെ അതെല്ലാം കൂടി വന്ന് ശരീരത്തിൽ പല ഭാഗങ്ങളായി വന്ന് തറച്ചിട്ട് വളരെ അങ്ങേറ്റം മുറിവേറ്റ് ചോര ഒലിക്കുന്ന ഒരു ശരീരവുമായിട്ട് ഇരിക്കുകയാണ് ഹനുമാൻ. ആ കോട്ടവാ ആർച്ച് ആകൃതിയിലുള്ള വളച്ചുവാതിൽ, വളച്ചുവാതിൽ തോരണം എന്ന് പറയുന്നതാണ് അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ശരീരമെല്ലാം മുറിഞ്ഞിരിക്കുന്ന ശരീരമാസകലം വേദനയുണ്ട്, അതുകൊണ്ട് തന്നെ കോപം വരുന്നുണ്ട് ഹനുമാന്. ആ സമയത്താണ് അക്ഷകുമാരൻ വരുന്നത്. അക്ഷകുമാരനെ കണ്ടതും ഹനുമാൻ അക്രമാസക്തനായി മുനിവിനോട് എന്ന് പറഞ്ഞാൽ കോപത്തോടെ, അങ്ങേറ്റത്തെ കോപത്തോടെ, ഗഗനഭൂവി നിന്ന് താണ് ആശു, ഗഗനഭൂവി ആകാശത്തോടെ ഉയർന്നു നിൽക്കുകയായിരുന്നു, അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ താണു വന്നിട്ട് മൂർധനി മുൽകരം കൊണ്ട് എറിഞ്ഞിടിനാൻ. മൂർധനി എന്ന് പറഞ്ഞാൽ ശിരസ്, അക്ഷകുമാരന്റെ മൂർധാവ്, അദ്ദേഹത്തിന്റെ ഈ ഭാഗം നെറ്റി, അത് മുൽകരം കൊണ്ട്, ഇരുമ്പ് ഗത കൊണ്ട് എറിഞ്ഞു. അദ്ദേഹത്തിന്റെ അക്ഷകുമാരന്റെ ശിരസ് ലക്ഷ്യമാക്കി ഇരുമ്പ് ഗത എറിയുകയാണ്. ആ ഒരൊറ്റ ഏറിൽ തന്നെ അക്ഷകുമാരന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഒറ്റ ആ ഒരു ഇരുമ്പ് ഗത കൊണ്ടുള്ള ആ താടനം, ആ പ്രഹരം കൊണ്ട് തന്നെ അക്ഷകുമാരന്റെ കഥ കഴിയുകയാണ്. രാമായണത്തിൽ പറയുന്നത് ശമനപുരി പുക്കിയിടിനാൻ, കാലപുരി, ശമനപുരി എന്ന് പറഞ്ഞാൽ കാലപുരി പുക്കിയിടിനാൻ, ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. അക്ഷകുമാരൻ വളരെ ശക്തനായൊരു യോദ്ധാവായിരുന്നു, അദ്ദേഹം വളരെ മനോഹരനായ സുന്ദരനായ ഒരു വ്യക്തിയായിരുന്നു. പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യവുമില്ല, അച്ഛന് വേണ്ടി പകരം ചോദിക്കാനായി പോയി വീരം മൃത്യു വരിച്ചിരിക്കുകയാണ്. ഇപ്പൊ രാവണന്റെ കാര്യം പറയേണ്ടതില്ല, രാവണൻ ഇതിൽ പരം ഒരു ദുഃഖമില്ല. 5 സൈന്യാധിപന്മാരാണ് പോയത്, 7 മന്ത്രിപുത്രന്മാരാണ് പോയത്, അതേപോലെ തന്നെ അനേകായിരം സൈനികരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പോരാഞ്ഞ് ലാളിച്ചു വളർത്തിയ ഏറ്റവും ഇളയ മകനും ഇതാ ആ വാനരന്റെ കൈക്കരുത്ത് അറിഞ്ഞ് യമലോകം പോകിയിരിക്കുകയാണ്. രാമനെ പറ്റി പറയുന്ന വിഭുത കുല രീപു, വിഭുത കുല എന്ന് പറഞ്ഞാൽ ദേവവർഗം, ദേവഗണങ്ങൾ, അതിന്റെ രീപു, ശത്രുവായ വിഭുത കുല രീപുവായ രാവണൻ, ദേവഗണങ്ങളുടെ, ദേവന്മാരുടെ പൊതുവെ ശത്രുവായിട്ടുള്ള രാവണൻ, നിശിചരാധിപൻ, നിശിചരാധിപൻ എന്ന് പറഞ്ഞാൽ രാക്ഷസ കുലത്തിന്റെ അധിപൻ, രാക്ഷസ കുലത്തിന്റെ അധിപനും കൂടിയായ രാവണൻ, ഇത്രമാത്രം വലിയ പ്രതാപശാലിയായിട്ടുള്ള രാവണൻ വൃത്താന്തം ആഹന്ത കേട്ട് ദുഃഖാർത്തനായി. ഈ വൃത്താന്തം, ഈ വാർത്ത, ഇളയ മകന്റെ ആ മരണ വാർത്തയും കൂടി കേട്ട്, ആ ദുഃഖ വാർത്തയും കൂടെ കേട്ടിട്ട് അങ്ങേറ്റം ദുഃഖ നിമഗ്നനായി. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി, ഒന്നും ചെയ്യാനില്ലാതെ ദുഃഖിച്ചു നിൽക്കുകയാണ് വലിയ ശക്തനായിട്ടുള്ള രാവണൻ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ ഇന്ദ്രജിത്തിനെ, നമുക്കറിയാം ഇന്ദ്രജിത്ത് രാവണന്റെ മകനാണ്, അദ്ദേഹത്തെ മാറോടണച്ച് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് വിലപിക്കുകയാണ് രാവണൻ. ഇന്ദ്രജിത്തിനെ പറ്റി രാമായണത്തിൽ പറയുന്നു അമരപതി ജിതനാണ്. അമരപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ദേവേന്ദ്ര ജിതനാണ് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ കിട്ടിയത്. കൂടാതെ അമിത ബല സഹിതനാണ്, അമിതമായ കരുത്ത് ബലം ഒക്കെ ഉള്ളവനാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനോടാണ് പറയുന്നത് പ്രിയതനയ, പ്രിയപ്പെട്ട മകനെ, ശൃണു മാമ വചനമിഹ, എന്റെ വാക്ക് നീ കേൾക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. തവ സഹോദരൻ, നിന്റെ സഹോദരൻ, നിന്റെ അനുജൻ പ്രേതാധിപാലയം പുക്കത് കേട്ടില്ലേ, പ്രേതാധിപന്റെ, യമന്റെ, കാലന്റെ ആലയം, യമപുരി പുക്കത് അവിടെ പരലോകത്തേക്ക്.

0: പോയത്? നീ കേട്ടില്ലേ ആദ്യം ആ നിന്റെ അനുജൻ മരിച്ചുപോയ വാർത്ത നീ കേട്ടില്ലേ? മമ സുതനെ, എന്റെ മകനായ അക്ഷകുമാരനെ രണശിരസി കൊന്ന, യുദ്ധത്തിൽ കൊന്ന ആ കവീന്ദ്രനെ, ആ കുരങ്ങനെ, ആ വാനരനെ എനിക്ക് എവിടെ അയക്കണം? മാർത്താണ്ഡജാലയത്തിലേക്ക്. മാർത്താണ്ഡജൻ എന്ന് പറഞ്ഞാൽ യമൻ തന്നെ. ആ ആലയത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക്, കാലപുരിയിലേക്ക്, യമ ലോകത്തേക്ക് അയക്കണം. ഹനുമാനെ എനിക്ക് ഇപ്പോൾ തന്നെ വധിക്കണം. എനിക്കിപ്പോൾ തന്നെ എന്റെ മകന്റെ മരണത്തിന് പകരം ചോദിക്കണം. ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് രാവണൻ പറയുന്നു. രാവണൻ പറയുമ്പോ അതെ ഒരു കാര്യം അവിടെ അദ്ദേഹം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം അവിടെ ബാക്കിയാവുകയാണ്. എന്താണ്? സ്വന്തം മകന്റെ ഉദകക്രിയ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നു, ത്വൽക്ക നിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. മകന്റെ ഉദകക്രിയ, മരണാനന്തര കർമ്മങ്ങൾ, അത് പിന്നെ ചെയ്യാം. അത് മാറ്റിവെക്കുകയാണ് ഞാൻ. ആ മരണൻ, മകന്റെ മരണാനന്തര കർമ്മങ്ങൾ, ഉദകക്രിയ പോലും മാറ്റിവെച്ചുകൊണ്ട് രാവണൻ യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ്. യാത്ര ചോദിക്കുകയാണ് മകൻ ഇന്ദ്രജിത്തിനോട്, മരണാനന്തര ക്രിയകൾ പിന്നെ ചെയ്യാം, അതിനു മുമ്പ് എനിക്ക് പകരം ചോദിക്കണം, എന്റെ മകനെ കൊന്നവനെ എനിക്ക് കൊല്ലണം. അങ്ങനെ പറയുമ്പോ ഇന്ദ്രജിത്ത് അങ്ങേറ്റത്തെ വിവേകത്തോടു കൂടിയിട്ടുള്ള, വീണ്ടും വിചാരത്തോടു കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് പിതാവായ രാവണന് നൽകുന്നത്. അതെന്താണ് എന്ന് കാണാം.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: സ്വന്തം മകനായ, അതും ഏറ്റവും ഇളയ മകനായ അക്ഷകുമാരനെ നിർദ്ദയം വധിച്ച ഹനുമാനെ കാലപുരിക്ക് അയച്ച് അടങ്ങൂ എന്നുള്ള ഉഗ്ര ശബദവുമായി രാവണൻ തന്റെ മകനായ ഇന്ദ്രജിത്തിനോട് വിട ചോദിച്ച് യുദ്ധരംഗത്തേക്ക് കുതിക്കുന്ന, അതായത് സ്വന്തം മകന്റെ ഉദകക്രിയകൾ, മരണാനന്തര കർമ്മങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ് രാവണൻ. ആ രാവണനോട് മകൻ ഇന്ദ്രജിത്ത് പറയുകയാണ്, ത്യജ മനസി ജനക തവ ശോകം മഹാമതേ. പിതാവേ, അങ്ങയുടെ രാവണ മഹാരാജാവേ, അങ്ങയുടെ മനസ്സിൽ ദുഃഖമുണ്ടാകരുത്, അങ്ങ് ദുഃഖിക്കരുത്, വിഷമിക്കരുത്. തീർത്തു കൊള്ളുവൻ ഞാൻ പരിഭവമൊക്കെ. അങ്ങയുടെ മകനായ ഞാൻ ഇന്ദ്രജിത്ത് എല്ലാ പരിഭവങ്ങളും മാറ്റിത്തരാം, എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം. അങ്ങ് ഇതിൽ ഇപ്പോൾ ഇടപെടേണ്ടതില്ല. ഏതൊരു മകനും ആ മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ ഇന്ദ്രജിത്ത് ആ ഉത്തരവാദിത്വം, ആ പിതാവിനെ യുദ്ധരംഗത്തേക്ക് തള്ളിവിടാതെ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് ഇന്ദ്രജിത്ത്. ഞാൻ പരിഹരിച്ചു കൊള്ളാം. മരണവിരഹിതൻ അവനില്ല സംശയം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊല്ലാനായി ഒരാളിനെ കൊല്ല, ഒരു വാനരനായി ആണെങ്കിൽ പോലും ഹനുമാനെ കൊല്ലാനായി പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ മരണമില്ലാത്തവനാണ്, അത് ഉറപ്പാണ്. അക്കാര്യം മരിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സംശയമില്ലായ്മയുടെ അടിസ്ഥാനം എന്താണ്? യാതൊരു സംശയമില്ലാത്തതിന്റെ അടിസ്ഥാനം എന്താണ്? മറ്റൊരുത്തൻ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? നമ്മുടെ ഈ രാജ്യത്ത്, ഈ രാക്ഷസ രാജ്യത്ത് ഒരുവൻ അങ്ങനെ അനധികൃതമായി കടന്നു കയറുമോ? ബലം പ്രയോഗിച്ച് കടന്നു കയറി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമോ? ഇന്ദ്രജിത്ത് വികാരത്തിന് അടിമപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പ്രായോഗിക ബുദ്ധി പുറത്തെടുക്കുകയാണ്, അദ്ദേഹം യുക്തിസഹമായി ചിന്തിക്കുകയാണ്. അല്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളല്ല ഇന്ദ്രജിത്ത്. ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കേട്ടവാദി കേൾക്കാത്ത വാദി രാവണനെ പോലെ സ്വന്തം മകന്റെ ഉദകക്രിയ പോലും ചെയ്യാതെ എടുത്തു ചാടി പോവുകയല്ല അവിടെ ഇന്ദ്രജിത്ത് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു മകൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു. രണ്ട്, അദ്ദേഹം ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരാൾ അതിക്രമിച്ച് ബലം പ്രയോഗിച്ച് രാജ്യത്ത് കടന്നു കയറി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അയാൾ നിസ്സാരനല്ലെന്ന് മാത്രമല്ല, അയാൾ മരണമില്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ മരണ ഭയമില്ലാത്തവനാണ്. മരിക്കുമെന്ന് ഭയമുള്ള ഒരാളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയില്ല. അപ്പൊ മരണഭയം ഇല്ലാത്തവനെ കൊല്ലാൻ പുറപ്പെടുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ തന്ത്രം പുറത്തു വരികയാണ്. ഞാൻ ബ്രഹ്മാസ്ത്രം എയ്ത് അവനെ കീഴ്പ്പെടുത്തി, അവനെ ബന്ധിച്ച്, അവനെ പിടിച്ചു കെട്ടി ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവരാം. അരവിന്ദോത്ഭവാദിയാം. അരവിന്ദോത്ഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവ് തുടങ്ങിയ പൂർവ്വ ദേവാരികൾ, ദേവന്മാർ തന്ന വരത്തിനാൽ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാർ എനിക്കൊരു വരം തന്നിട്ടുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. വലമഥനമഭി യുധി ജയിച്ച നമ്മോട്, ആ വരത്തിന്റെ ബലത്തിലാണ് ഞാൻ ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ മുട്ടുകുത്തിച്ചത് എന്നും അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഞാൻ ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മോടൊരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. നമ്മളോടൊക്കെ വെറും ഒരു കുരങ്ങൻ, ഒരു വാനരൻ വന്ന് നമ്മളോടിങ്ങനെ എതിരിടുക എന്ന് പറയുന്നത് അത്ഭുതം.

0: തന്നെ അത് കരുതും അളവിലിഹ നാണമാമെത്ര. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു. ഇത്രയും വലിയ ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തായ ഞാൻ, ബ്രഹ്മാവ് തുടങ്ങിയുള്ള ദേവന്മാരുടെ വരം ലഭിച്ചിട്ടുള്ള ഞാൻ, ആ വരത്തിന്റെ ബലത്തിൽ നിരവധി യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുള്ള ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ, അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ, ഒരു വാനരൻ ഇവിടെ വന്ന് ഇത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്, എനിക്ക് നാണമാകുന്നു. ഹന്തും അശക്യോപി ഞാൻ അവിളംബിതം. അവിളംബിതം യാതൊരു കാലതാമസവും കൂടാതെ തന്നെ ഞാൻ രംഗത്തിറങ്ങുകയാണ്. ഞാൻ വേണ്ടത് തന്നെ ചെയ്യും, താമസിക്കുകയില്ല. ഞാൻ എന്താണോ വേണ്ടത് അത് ചെയ്യും. അശക്യോപി എന്നുള്ള വാക്കിനർത്ഥം കൊല്ലാൻ കഴിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ഏത് മാർഗം അവലംബിച്ചും അവനെ പിടിച്ചുകെട്ടി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരും. അശക്യോപി കൊല്ലാം എന്നുള്ള ഉറപ്പ് ഞാൻ അങ്ങേക്ക് തരുന്നില്ല, കാരണം അവൻ മരണമില്ലാത്തവനാണ് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും, അത് ശരിയായ വഴിയെങ്കിൽ അങ്ങനെ ശരിയായ വഴി, അല്ലെങ്കിൽ അത് തെറ്റായ വഴിയെങ്കിൽ അങ്ങനെ തെറ്റായ വഴി. അത് ധാർമ്മികമായാലും ശരി, അത് അധാർമ്മികമായാലും ശരി, ഞാൻ അവനെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും, കൊല്ലുമെന്ന് ഉറപ്പ് പറയാനാകില്ല. അപ്പൊ അതിങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്. കൃതിഭിരവി, കൃതിഭിരവി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ കൊണ്ടോ, നികൃതിഭിരവി അതായത് അധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ കൊണ്ടോ, ഛത്മനാഭിവ കപട പ്രവൃത്തികൾ, ചിലപ്പോ ഞാൻ കപട പ്രവൃത്തികളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ആയാലും ശരി, ഞാൻ ചെയ്യുന്നതിന്റെ തെറ്റും ശരിയും ഞാൻ ഇക്കാര്യത്തിൽ നോക്കുകയില്ല. ശരിയാകട്ടെ തെറ്റാകട്ടെ, അവനെ ഇവിടെ കൊണ്ടുവരാൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ഇന്ദ്രജിത്തിന് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അത് എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ഇന്ദ്രജിത്തിന്റെ അജണ്ടയിൽ ഉള്ള കാര്യമല്ല. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഐ വിൽ ഗെറ്റ് ദ തിങ് ഡൺ, ഞാൻ ആ കാര്യം സാധിച്ചിരിക്കും. അത് ചിലപ്പോൾ നേരായ വഴിയിലായിരിക്കും, ചിലപ്പോൾ തെറ്റായ വഴിയിലായിരിക്കും, അത് അങ്ങറിയേണ്ട കാര്യമില്ല, ഞാനത് സാധിച്ചിരിക്കും. കൃച്ഛ്രേണ, കൃച്ഛ്രേണ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും പ്രയാസപ്പെട്ടായിരിക്കും, എത്ര പ്രയാസപ്പെടാനും ഞാൻ തയ്യാറാണ്. കൃച്ഛ്രേണ ഏറ്റവും പ്രയാസപ്പെട്ട്, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ, അങ്ങയുടെ സമീപത്ത് അങ്ങയുടെ മുമ്പിൽ അവനെ ഞാൻ പിടിച്ചു കെട്ടി ബന്ധനസ്ഥനാക്കി കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ആപത്ത് വിളഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രജിത്ത് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്, വലിയൊരു ആപത്താണ് നമ്മളും നമ്മുടെ രാജ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ നിമിത്തമാണ് ഈ ആപത്ത് വിളഞ്ഞിരിക്കുന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാറിലായിരിക്കുന്നു. സമ്പദ് വിനാശകരം പരം നിർണയം, നമ്മുടെയും രാജ്യത്തെ കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സമ്പത്ത് മുഴുവൻ ഇതോടുകൂടി ഈ ആപത്ത് ഇനിയും വളരാൻ അനുവദിച്ചാൽ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് പിതാവേ അങ്ങ് സസുഖം ഈഹ നിവസ, അങ്ങ് ഇവിടെ തന്നെ ഈ കൊട്ടാരത്തിൽ തന്നെ സുഖമായി ഇരിക്കുക, യുദ്ധത്തിനൊന്നും പോകണ്ട. മൈ ജീവതി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങയുടെ മകനായ ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ത്വം വൃഥ സന്താപം ഉണ്ടാകരുത്, വൃഥ വെറുതെ അങ്ങേക്ക് സന്താപം ദുഃഖം ഉണ്ടാകരുത്. അതൊരു മകൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രജിത്ത് തന്റെ കർത്തവ്യമായി കണക്കാക്കുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ പിതാവ് യാതൊരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ദ്രജിത്തിന്റെ ഒരു ദൃഢനിശ്ചയം. ഇപ്പൊ ചില മക്കൾ ആപത്ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചില മക്കൾ അച്ഛനെ കുറ്റം പറയുന്നത് നമ്മൾ കാണാറുണ്ട്, അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ വരുത്തി വെച്ചതല്ലേ, ഇതെല്ലാം ഞങ്ങൾ കൂടി അനുഭവിക്കണോ എന്നൊക്കെ മക്കൾ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന മക്കൾക്ക് ഒരു അപവാദം കൂടിയാണ് ഇന്ദ്രജിത്ത്. എങ്ങനെ ഈ ആപത്ത് വന്നു, ആരാണ് അത്, എന്താണ് അതിന്റെ മൂല കാരണമായത്, രാവണന്റെ കയ്യിലെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിതാവിനെ കുത്തി നോവിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെപോലെ ഒരു മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. സാന്ത്വനം 90.4 FM. Stay tuned. ഹായ്, ഞാൻ ആർ ജെ ആതിര.

തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: എഫ്എമ്മിൽ തൂവാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: സ്വാഗതം തൂവാനം 55-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ

കൾ താണ്ടി മഹാരാഷ്ട്ര അതിർത്തിയിൽ അവരെത്തി. പെരുമഴയിലൂടെയായിരുന്നു യാത്ര. മുന്നിലെ നദി കടന്ന് അവർ കർണാടകയിലേക്ക് കടന്നു. അപ്പോഴേക്കും പനി പിടിച്ച വശനായ ഫട്കയും ഗോപാലും യക്ഷഗാനത്തിന് പോകുന്നവരോടൊപ്പം ഒരു കാളവണ്ടിയിൽ കയറി കൽദഗി ക്ഷേത്രത്തിന് അടുത്ത് അവരിറങ്ങി. ജ്വരത്തിനുള്ള മരുന്ന് വാങ്ങുവാൻ അവർ എത്തിച്ചേർന്നത് രാത്രിയിൽ ഏറെ പഴക്കം ചെന്ന ഒരു വൈദ്യാലയത്തിനടുത്തായിരുന്നു. ദക്ഷ വൈദ്യാലയം. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 16-ാം ഭാഗം.

0: വൈദ്യാലയത്തിൻ്റെ ഓവുചാലിൽ നിന്ന് നിരത്തിലെ ഓടയിലേക്ക് മുഷടുമണമുള്ള എണ്ണ കലർന്ന വെള്ളം വാർന്നുകൊണ്ടേയിരുന്നു. രാത്രിയാണ്, ആരും നിരത്തിലില്ല. എണ്ണയുടെ മണം പിടിച്ച് ഓടയ്ക്കരികിൽ നിന്ന് പിരിച്ചാഴി അവരെ കണ്ടതും ഓടയിലേക്ക് കുളിച്ചു. അകത്താരോ കഥകടക്കുന്ന ശബ്ദം കേട്ടു. ഉറക്കത്തിനിടയിൽ വൈദ്യാലയത്തിലെ ആരോ ഉണർന്ന് കുളിമുറി തേടിയതാവാം. ആ ധൈര്യത്തിൽ ഗോപാൽ ഇരുട്ടിൽ വാതിലെന്ന് തോന്നിക്കുന്ന സ്ഥലത്തും തട്ടി ഫട്കെ പടിയിൽ തളർന്നിരിക്കുകയായിരുന്നു. രണ്ടു മൂന്ന് വട്ടം തട്ടിയിട്ടും ഇരുട്ടോ മരവാതിലോ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയത് ഒരു ജനൽപാളിയാണ്. വളരെ ശങ്കിച്ച് അത് മുരടനക്കി. അതിൻ്റെ അഴികളിൽ പാതി മറഞ്ഞൊരു കറുത്ത രൂപം നിന്നിരുന്നു.
1: തീരെ വയ്യ, ഒന്ന് നോക്കണേ, ജരമാണെന്ന് തോന്നുന്നു.
0: ഗോപാൽ ഇത് പറഞ്ഞതും ജാലകം തിരികെ അടയാൻ തുടങ്ങി. ഓടിച്ചെന്ന് ഗോപാൽ പാളിയിൽ പിടിച്ചു കേണു.
1: വൈദ്യരല്ലേ, രക്ഷപ്പെടുത്തണേ.
0: ജനൽപടിക്ക് മുകളിൽ തൂക്കിയ കമ്പിവിളക്ക് വൈദ്യർ കത്തിച്ചു. ചെവിക്ക് ചുറ്റും നരച്ച രോമവും കുറുക്കന്റെ കണ്ണും അരണ്ട വെളിച്ചത്തിൽ തിളങ്ങി.
2: പണം കെട്ട്, എന്നിട്ട് മരുന്ന് കുറിക്കാം.
0: അരയിൽ കെട്ടിവച്ച തുണിപ്പൊതി അഴിച്ച് ഗോപാൽ നാണയത്തൊട്ടുകൾ അകത്തേക്കിട്ടു.
2: പോരാ,
1: ഇത്രയേ ഉള്ളൂ.
2: ലക്ഷ്മണപ്പാ,
0: വൈദ്യരുടെ മുരടൻ സ്വരം ഉയർന്നു. അകത്തെ ചുവര് കീറി ഒരു മുടന്തൻ ഉറക്കത്തിൽ നിന്നുണർന്നു വൈദ്യരുടെ അടുത്തേക്ക് വന്നു.
2: പൊടി.
0: അകത്തു മറഞ്ഞ മുടന്തൻ അല്പനേരം കൊണ്ട് ഒരു കടലാസിൽ എന്തോ പൊടിയുമായി പ്രത്യക്ഷപ്പെട്ടു.
2: ഇവിടെ കിടന്ന് മരിക്കേണ്ടത് കരുതിയാ. ഈ പൊടി തള്ളി വെള്ളം കുടിച്ചേരെ.
1: വെള്ളം?
0: ഗോപാൽ ഇത്തിരി നനവിന് വേണ്ടി പരിധി വീണ്ടും ചോദിച്ചു.
1: വെള്ളം?
0: ജനൽ ആ രാത്രിയിൽ അവസാനമെന്നോണം അടഞ്ഞു. അല്പം കൂടി കഴിയുമ്പോൾ തനിയെ തുറന്ന് നഗ്നത വെളിപ്പെട്ട പോലെ ചൂളി നിൽക്കേണ്ടി വരുമെന്ന് ആ ജനലപ്പോൾ അറിഞ്ഞിരുന്നില്ല. രണ്ടോ മൂന്നോ നാഴിക മുമ്പ് ജലം കുടിച്ച് കുടഞ്ഞെറിഞ്ഞ ഫട്കയും ഗോപാലും ഇപ്പോൾ ഒരു കുമ്പിൾ ജലത്തിനായി ചുറ്റും നോക്കി. അവിടെ യക്ഷകാലത്തിലെ അസുരൻ്റെ അലർച്ച ഘനീഭവിച്ചതുപോലെ കൽദകീ ക്ഷേത്രം ഇരുട്ടിൽ മറ്റൊരു ഇരുട്ടായി ഉറഞ്ഞു നിന്നു. പകിടകളിക്കുന്ന കാലത്തിൻ്റെ കൽദകീ ക്ഷേത്രം. കൽദകീ ക്ഷേത്രം കല്ലിൽ കൊത്തിയ കവിതയായിരുന്നു. പ്രദക്ഷിണപഥത്തിൻ്റെ നടുക്ക്

സ്ത്രീയിലേക്ക് അത് തൊഴുകയോടെ നിന്നു. ഫട്കയും ഗോപാലും അതിൻ്റെ പടവുകളിലെത്തിയപ്പോഴേക്കും രാത്രി തൻ്റെ മുടി അഴിച്ചിട്ട് പലതും മറച്ചു കഴിഞ്ഞിരുന്നു. ഗർഭഗൃഹത്തിലേക്ക് നീണ്ട നിലാവിൻ്റെ ഇടനാഴിയിൽ ക്ഷേത്രത്തൂണുകൾ ഇരുപാടും ദ്വാരപാലകരായി, എണ്ണമയമുള്ള തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളായി കഥകൾ ഒളിച്ചിരുന്നു. ഒരു തൂണിൽ കംസന്റെ കയ്യിൽ നിന്ന് ആകാശത്തേക്കുയരുന്ന കണ്ണൻ, മറ്റൊന്നിൽ കടമ്പിൻ പൂക്കൾ ഇരുന്നു വീണ കണ്ണാടി വെള്ളത്തിൽ ഉടലൊളിക്കാൻ കഴിയാത്ത ഗോപികമാർ, ഇനിയൊന്നിൽ മഴയിൽ കിളിർത്ത വിരലിൽ ഒരു മല വിരിഞ്ഞു നിന്നു. അതിനു താഴെ കണ്ണനൊഴികെ ആരുമില്ലായിരുന്നു. ഏകാന്തമായ ആ വേദന നിറഞ്ഞു നിന്ന ഇഴനാഴിക്ക് അങ്ങേ തലയ്ക്കൽ ഒരു റാന്തൽ മുനിഞ്ഞു കത്തുന്നത് ഫട്കെ കണ്ടു. ക്ഷേത്രപൂജാരി ഉറങ്ങിയിട്ടില്ല. കൽത്തൂണുകളുടെ കാട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ചിരി വീണ് പൊഴിയുന്നത് പോലെ ഫട്കേക്ക് തോന്നി. അരിമാവിൽ മുക്കിയ കുഞ്ഞു കാലടികൾ തറയിലെ കരിങ്കൽ പാളികളിൽ ചിതറിക്കിടന്നതല്ലാതെ ഒന്നും അവർ കണ്ടില്ല. മുളന്തട്ട് തട്ടി ഉറിയിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെണ്ണ ഇടനാഴിയിൽ പരന്ന മണമുയർന്നു. അപ്പോൾ ഫട്കേക്കും ഗോപാലിനും വിശക്കാൻ തുടങ്ങിയിരുന്നു. നേരത്തോട് നേരമായിരിക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് നദി നക്കി തുടയ്ക്കുന്നതിനു മുൻപ്. കാശി ബാബമാർ എന്ന് കരുതി ഗ്രാമീണർ ചുട്ടുകൊടുത്ത ചില കാട്ടുകിഴങ്ങുകൾ. പനിയും വിശപ്പും കാരണം വീഴാൻ പോയ ഫട്കെ ഒരു തൂണിലറിയാതെ പിടിച്ചു. അത് തൃണാവർത്തന കുത്തിയ തൂണായിരുന്നു. വിരൽ തൊട്ടതും അവൻ ഉറക്കത്തിൽ നിന്നുള്ള ദുർവാസാവിൻ്റെ ശാപത്തിൽ രാക്ഷസനായി രൂപം മാറിയ പാണ്ഡ്യരാജാവ് തൃണാവർത്ത ശില്പശയനത്തിൽ നിന്ന് അവൻ ഉണർന്നതും കാറ്റിലലയുന്ന യക്ഷഗാനത്തിലെ രാക്ഷസ പ്രവേശം സ്വരമായി അവനെ തൊട്ടു. തൃണാവർത്തൻ ശ്വസിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ. ഇരുട്ടിൽ അടുത്തടുത്ത് വരുന്ന കാലൊച്ചകൾ, തൃണാവർത്തൻ വരികയാണ്.

0: താഴി നീണ്ടതായിരുന്നു. ക്ഷീണം കൊണ്ട് അത് കുറെ കൂടി നീണ്ടു. പൂജാരിയുടെ മുറിയോളം എത്തിയപ്പോൾ അകത്ത് ശബ്ദം കേട്ടു. ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു പൂജാരി, എങ്കിലും ഹൃദയാലുവായിരുന്നു അദ്ദേഹം. മരുന്ന് പൊടി കഴിക്കാൻ തനിക്കായി നീക്കിവെച്ച ഓട്ട് ഗ്ലാസ്സിലെ പാല് നൽകി. അവളുടെ വിശപ്പ് കണ്ടറിഞ്ഞ് ഊട്ടുപുരയിൽ അടച്ചുവെച്ച പാത്രങ്ങൾ തുറന്ന് അവശേഷിച്ച ആഹാരം അദ്ദേഹം തന്നെ അവർക്ക് വിളമ്പി. ചെമ്പുകലത്തിൽ കരുതിയ വെള്ളം മുക്കിയെടുത്ത് ഊട്ടുപുരയിലെ മരയഴികൾക്കിടയിലൂടെ കൈ കഴുകുമ്പോൾ പുറത്ത് ഇരുട്ടിൽ തൃണാവർത്തനുണ്ടായിരുന്നു. അവൻ ചുവരിനോട് പതുങ്ങി. തൂണുകളുടെ കാട്ടിൽ ചിതറിപ്പോയ കണ്ണൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുകയായിരുന്നു തൃണാവർത്തൻ്റെ കണ്ണുകൾ. തൃണാവർത്തൻ ഒരു ചുഴലിയായിരുന്നെന്നാണ് കഥകൾ പറയുന്നത്. കംസൻ കൃഷ്ണ നിഗ്രഹത്തിനായി അയച്ച ചുഴലി. ഊട്ടുപുരയിൽ നിന്നവർ പുറത്തിറങ്ങുമ്പോൾ അവൻ ഒരു കാറ്റായി രൂപം മാറി അവരെ കടന്നുപോയി. കാറ്റുയർത്തിയ തോൾവസ്ത്രം താഴ്ത്തിയിട്ടുകൊണ്ട് പൂജാരി പറഞ്ഞു,
1: നല്ല കാറ്റും തണുപ്പുമുണ്ട്, നിങ്ങൾ പുറത്ത് കിടക്കണ്ട.
0: മണ്ഡപത്തിനുള്ളിൽ കിടക്കാനുള്ള പായും പുതപ്പുമുണ്ടായിരുന്നു. രാപ്പാർത്ത് ഭജനക്കായി വരുന്നവർക്ക് കരുതി വെച്ചത്. അത് വിരിച്ച് കിടന്നുകൊള്ളാൻ പറഞ്ഞ് പൂജാരി പോയി. ഇടനാഴിയിൽ മെതിയടി ശബ്ദം അകന്നകന്നുകൊണ്ടിരുന്നു. ദയാലുവായ മനുഷ്യൻ്റെ ഓരോ കാലടിവെപ്പിലും ഓരോ പൂക്കൾ മുളയ്ക്കുന്നുണ്ടാവുമെന്ന് അവർ കരുതി. ആ കാലടികൾ അകന്ന് ശമിക്കാനാണ് തൃണാവർത്തനും കാത്തിരുന്നത്. ഇരുളിൻ്റെ പൊത്തിൽ നിന്ന് അവൻ മെല്ലെ പുറത്തിറങ്ങി. ഉറക്കം തൊട്ട കണ്ണുകൾ തൊട്ടാവാടി ഇലകളായി. ഫട്കെ ഗോപാലിനോട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, നീ കിടന്നു. ഉറക്കം ഒരു ഇരുണ്ട കുഴലായിരുന്നു. അതിലൂടെ രണ്ട് കാലങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ ഗോപാൽ ആടിക്കുലുങ്ങുന്ന ഒരു വണ്ടിയിലായിരുന്നു, ഒരു കാളവണ്ടി. അവന് ചുറ്റും കൊഴുന്തിൻ്റെ മണം അനുഭവപ്പെട്ടു. ഒരു പെണ്ണിൻ്റെ ചിരി ആ വണ്ടിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ വണ്ടിയിൽ ആരുമുണ്ടായിരുന്നില്ല. തൃണാവർത്തൻ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു അത്. ഉറക്കത്തിൽ തന്നെ ആരോ മുകളിലേക്കെടുത്തുയർത്തുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചിട്ടും മേഘപാളികളിലൂടെ ഉയർത്തിയുയർത്തി കൊണ്ടുപോകുന്നു. കെട്ടി വരിഞ്ഞ ചുഴലി ഫട്കയെ ആകാശമധ്യത്തെത്തിച്ചു. മുകളിലെ മേഘപ്പരപ്പിൽ നിന്ന് താഴേക്ക് അതിദ്രുതം വീണുകൊണ്ടിരുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം ഫട്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഭവാനി ഉറക്കെ വിളിച്ചെങ്കിലും ഒരു നുള്ളു ശബ്ദം പോലും ഫട്കയിൽ നിന്ന് പുറത്തു വന്നില്ല. വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ആരോ നെഞ്ചിൽ കയറിയിരിക്കുന്നു, ശ്വാസം വിടാൻ വയ്യ. ഒരു നിലവിളിയോടെ ഫട്കെ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് തെന്നി വീണു. നെഞ്ചിലിരിക്കുന്ന രൂപത്തെ അരണ്ട വെളിച്ചത്തിൽ ഫട്കെ കണ്ടു. കൈകൾ അനക്കാൻ വയ്യ, പുറകിലാക്കി ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കാൽവണ്ണകളിലും ചവിട്ടി നിൽക്കുന്ന കറുത്ത രൂപങ്ങൾ. ഇരുമ്പ് വിലങ്ങുകൊണ്ടുള്ള ആഞ്ഞടിയിൽ ഫട്കെ രക്തം തുപ്പി.
2: നാല് ദിവസമായി നിന്റെ പുറകെയുണ്ട് ഞങ്ങൾ, കളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നായേ, ഇവന്റെ കാലും കുട്ടിക്കെട്ട്.
0: മേജർ ഡാനിയൽ. നെഞ്ചിലിരിക്കുന്ന രൂപം ഇപ്പോൾ വ്യക്തമാകുന്നു. ഫട്കയുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടു. ഫട്കെ തലചരിച്ച് ഗോപാൽ കിടന്ന വശത്തേക്ക് നോക്കി. അവനവിടെയില്ല. ഇടനാഴിയിൽ എവിടെയോ അവൻ്റെ നിലവിളി ഉയരുന്നതും പെട്ടെന്ന് നിലയ്ക്കുന്നതും ഫട്കെ അറിഞ്ഞു. ഫട്കയുടെ കഴുത്തിൽ കയറിൻ്റെ കുരുക്ക് വീണു. അതിൻ്റെ മറ്റേ അറ്റം നരകത്തിൽ നിന്ന് വന്ന രണ്ട് കൈകൾ പിടിച്ചു. നടവഴിയിലൂടെ പടിക്കെട്ടിലൂടെ കൈയും കാലും ബന്ധിക്കപ്പെട്ട ഫട്കെ വലിച്ചിഴയ്ക്കപ്പെട്ടു. വഴിയിൽ കൂട്ടുകാരൻ്റെ രക്തം കടന്നു പോകുമ്പോൾ ഫട്കെ കണ്ണുകൾ അടച്ചു. മുഖത്തെയും മുട്ടിലെയും തൊലി പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ ഒരു പിടി മണ്ണ് കയ്യിൽ കോരിയെടുക്കാൻ ഫട്കയുടെ മനസ്സ് വെമ്പി. ആ കൈകൾ അലങ്ങുന്നത് കണ്ട് പുറകിൽ വന്നവൻ തോക്കിന്റെ പാത്ത് കൊണ്ട് തലയിൽ തന്നെ ആഞ്ഞടിച്ചു. അപ്പോൾ വൈദ്യാലയത്തിലെ അകമുറികളിലൊന്നിൽ ഉറക്കം വരാതെ കിടന്ന വൈദ്യർ പരവേശത്തോടെ ചാടി എഴുന്നേറ്റു. കുറച്ചു മുൻപ് മേജർ ഡാനിയൽ നീട്ടിയ നോട്ട് വാങ്ങി ക്ഷേത്രത്തിൽ അവരുണ്ടാവുമെന്ന് പറഞ്ഞതിൽ ആ ഒറ്റുകൊടുക്കലിൽ തനിക്കൊരു തെറ്റുമില്ലെന്ന് വൈദ്യർ പലവട്ടം മനസ്സിനോട് പറഞ്ഞു. പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. ദാഹം സഹിക്കാതെ അയാൾ ഇരുട്ടിൽ കൂജയെ തേടി. വെള്ളം കൊടുക്കാതിരിക്കാനായി കൂജ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. വെള്ളം അതൊഴുക്കിക്കളഞ്ഞു. ആ രാത്രിയിൽ രണ്ടാമതൊന്നുകൂടി തുറക്കേണ്ടി വന്ന ജനൽപ്പാളി അല്പം മുമ്പ് നടന്ന ഒറ്റിന് സാക്ഷിയാകേണ്ടി വന്നതിലും അന്യന്റെ കൈകൊണ്ട് തുറക്കാനും അടയ്ക്കാനും വിധിക്കപ്പെട്ട, അതിനു മാത്രം വിധിക്കപ്പെട്ട തൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ബന്ധുനീറി. കിടന്നിട്ടും കിടന്നിട്ടും വൈദ്യർ ഉറക്കം വന്നില്ല. ബോധരഹിതനായ ഫട്കയെ കുതിരപ്പുറത്ത് വിലങ്ങനെയിട്ട് പട്ടാളം കടന്നു പോവുകയായിരുന്നു. കണ്ണിൽ നിന്നവർ മറഞ്ഞപ്പോൾ മണ്ണൊന്നു പിടഞ്ഞു. തൂവാനം തുടരുന്നു അടുത്ത ദളത്തിൽ.

0: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കൾ വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കൾ പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ്.

കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8

0: എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1, +2 ക്ലാസുകൾക്ക് ISC, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
2: 9746075054.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ശ്രോതാക്കൾ പറയാണ് തണുത്തൊരു പ്രഭാതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു തണുത്ത മഴയുള്ളൊരു പ്രഭാതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും പിന്നെ കുസൃതി ചോദ്യത്തിൻ്റെ ഒരു രാജ്ഞി എന്ന് പറയാൻ സാധിക്കുന്ന നമ്മുടെ പ്രീതി ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഓണേ സീറ്റിൽ ഞാൻ ആദിര, എന്നോടൊപ്പം പ്രീതി ടീച്ചർ, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസ്, സോറി ആദർശ്, അജയ്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ദിവസം. ഗുഡ് മോർണിംഗ് ടീച്ചർ.
3: ഗുഡ് മോർണിംഗ് ആദിര, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു വോം ഗുഡ് മോർണിംഗ് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ് നമ്മുടെ വീക്കെൻഡ്, ഇനി നാളെ സൺഡേ ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒരു ആലസ്യത്തിലൊക്കെയാണ് പലരും. അപ്പോൾ ഇനി നാളെ ഇനി എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് വലിയ പ്ലാനൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു മഴയൊക്കെ പെയ്തതുകൊണ്ട് എനിക്കൊന്നും എല്ലാവർക്കും ഒരു ചെറിയ തണുപ്പൊക്കെ ആയി അല്ലേ. ചൂടിനൊക്കെ ഒരു ചെറിയ ശമനമൊക്കെ വന്ന് നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ആശ്വാസമൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മഴക്കെഴുതികളും പ്രശ്നങ്ങളും ഒക്കെ വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ മന്ത്രിസഭ വരുന്നതിൻ്റെ ആഹ്ലാദത്തിലൊക്കെയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനുണ്ട്. അത് മാത്രമല്ല, പുതിയ മന്ത്രിസഭ എങ്ങനെയായിരിക്കണം എന്നുള്ള ചില എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു പോസിറ്റീവ് തോട്ട് കൊടുക്കാം അല്ലേ. നമ്മുടെ ശ്രോതാക്കളൊന്ന് പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും വിവേകം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇംഗ്ലീഷിൽ വിസ്ഡം എന്ന് പറയും. അപ്പം അത് നല്ലൊരു കോട്ട് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് മാതിര ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട്. ഇതാണ്, വാള് കയ്യിൽ പിടിച്ചവൻ ശക്തനായേക്കാം, പക്ഷേ വിവേകം ഹൃദയത്തിൽ സൂക്ഷിച്ചവനാണ് മഹാൻ. അറിവ് മനുഷ്യനെ ഉയർത്തും, പക്ഷേ വിവേകമാണ് അവനെ നിലനിർത്തുന്നത്. എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മൗനം പാലിക്കണം, ആരെ വിശ്വസിക്കണം, എന്തിനെ വിട്ടുകളയണം, ഇവ പഠിപ്പിക്കുന്നത് വിവേകമാണ്. കോപം വരുമ്പോൾ മൗനം പാലിക്കാനും വിജയം വരുമ്പോൾ വിനയം സൂക്ഷിക്കാനും പരാജയം വന്നാലും തളരാതിരിക്കാനും വിവേകം നമ്മെ പഠിപ്പിക്കുന്നു. പുസ്തകങ്ങൾ നമുക്ക് അറിവ് നൽകും, പക്ഷേ ജീവിതമാണ് നമുക്ക് വിവേകം നൽകുന്നത് അല്ലേ. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായാലും ഈ വിവേകം എന്നൊരു കാര്യം നമുക്കില്ല എങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ട് വലിയ പ്രയോജനമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മളുടെ

0: പെരുമാറ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അല്ലെ, നമ്മൾ അതും ഇതൊക്കെ പറയും. പിന്നീടാണ് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നത്, അതൊന്നും പറയണ്ടായിരുന്നു, ഇച്ചിരി കൂടിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് നമ്മൾ സംസാരിക്കാനുള്ളത്? ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും അല്ലെ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവരൊന്നും മിണ്ടത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹിക്കും ഇവരെന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ അല്ലെ, ഇവരുടെ മനസ്സ് നമുക്കൊന്ന് അറിയാൻ പറ്റിയതിനായിരുന്നു, ഇവരെന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് നമുക്ക്. അപ്പൊ അവർ വളരെ ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവരാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഒന്നും മിണ്ടാൻ പാടില്ല, എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായി പോകും. അപ്പോൾ അതുകൊണ്ട് അവർ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ മൗനം പാലിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഈ വിവേകത്തിലൂടെ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ആരെ വിശ്വസിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മുടെ വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനെയൊക്കെ നമ്മൾ വിട്ടുകളയണം. ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നേരും അല്ലേ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത് വേണ്ട, ചിലപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിയായിരിക്കാം, നമുക്കൊരു വിശ്വാസം വരുന്നില്ല, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് പക്ഷേ നമുക്ക് വിട്ടുകളഞ്ഞേക്കാം. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പീസ് കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ വിട്ടുകളയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ വിവേകം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ആ ഒരു വിവേകം അല്ലേ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓരോ അനുഭവങ്ങളിലും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമ്മൾ ഇന്നത്തെ ശുഭചിന്തയിലൂടെ എല്ലാവരെയും ആശംസിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാവരും മനസ്സിലാക്കുക, നോളജിൻ്റെയും വിസ്ഡത്തിൻ്റെയും ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അല്ലേ. അപ്പൊ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോവാം.
1: അതെ, അപ്പൊ അതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് ചെയ്തോളൂ. ഐ കെൻ വാട്സ്ആപ്പ് നമ്പർ 8848558785. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ദിവസം മെയ് മാസം 16th. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പോരട്ടെ അല്ലെ. ലൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇത്തിരി നേരം എന്ന് പറയുന്നത് നമ്മുടെ മാത്ര വിശേഷങ്ങളല്ല അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെ. സമയം 10:09. അപ്പൊ ഇന്നത്തെ മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം അല്ലെ, എടുത്തു പറയേണ്ട ഒരു കാര്യം, SSLC അത് വലിയൊരു വിജയമാണ് നമുക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ A+കളുടെ എണ്ണം കൂടുതലാണ് ആ ഒരു വിജയ ശതമാനം. അപ്പൊ അതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലെ.
0: തീർച്ചയായിട്ടും നമ്മൾ കൊല്ലക്കാരെ ഇങ്ങനെ മോശമായിട്ട് പപ്പടത്തിന് അടികൂടിയവരെന്നൊക്കെ പറയുന്നവരാണ്. അപ്പൊ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മള് ഏറ്റവും കൂടുതൽ A+ കിട്ടി അല്ലെ. അപ്പൊ ആ ഒരു ശതമാനം കൂടുതലായിട്ട് വന്നിരിക്കുന്ന കൊല്ലം ജില്ലക്കാണ്. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അഭിമാനത്തിലാണ് അല്ലെ. നമ്മുടെ കുട്ടികളൊന്നും ചില്ലറക്കാരൊന്നും അല്ല, എല്ലാവരും നല്ല മിടുമിടുക്കരാണ് എന്നുള്ള കാര്യം. അപ്പൊ അതിനായി ഇന്നലെ നമ്മളുടെ ആ SSLC ഫലം വന്നതിനോടൊപ്പം തന്നെ ആ ഫലം പ്രഖ്യാപിച്ച വ്യക്തി എന്ന് പറയുന്നതും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഇന്നലെ. സാധാരണ നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വന്നിരുന്നത് SSLC റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുഖമാണ് നമ്മളെല്ലാവരും ആ ടെലിവിഷൻ സ്ക്രീനുകളിൽ കണ്ടത്. അപ്പം ആ ഒരു വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു ചർച്ചയായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ SSLC ഫലം 2026 SSLC ഫലം പ്രഖ്യാപിച്ചത് 1986 മൂന്നാം റാങ്ക്കാരിയായിട്ടുള്ള ശർമിള മേരി ജോസഫ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ SSLC പഠിക്കുന്ന സമയത്ത് റാങ്കായിരുന്നു, 1, 2, 3 റാങ്കുകൾ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് മൊത്തത്തിലുള്ള ആ ഒരു മാറ്റങ്ങളൊക്കെ വന്നത്. അപ്പം ഈ റാങ്കുകൾക്ക് പണ്ട് വലിയ പ്രാധാന്യം, അതായത് പത്രത്തിൽ ഇവരുടെ ഫോട്ടോയൊക്കെ വലുതായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരിക, ഇവർക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കുകയും 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ റാങ്കുകൾ മാറിപ്പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു സ്ട്രെസ്സ് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു മാർക്കോ 2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ആരെയും അല്ലെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇയാളാണ് മിടുക്കൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ആർക്കായാലും വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിൽ അങ്ങനെ വന്നു പോകാം. അപ്പോൾ ആ ഒരു കാലത്തെ ഒരു റാങ്കുകാരിയാണ് നമ്മുടെ ശർമിള മേരി ജോസഫ്. അപ്പോൾ റാങ്കുകൾക്ക് ഇടമില്ലാത്ത SSLC പരീക്ഷയുടെ ഇത്തവണത്തെ ഫലപ്രഖ്യാപനം നടത്തി ഫേമസ് ആയിരിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ പൊതു വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ശർമിള മേരി ജോസഫ്. അപ്പോൾ 1986 SSLC പരീക്ഷയിലെ മൂന്നാം റാങ്കുകാരിയാണ്. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശർമ്മളയ്ക്ക് ഏതാനും ദിവസം മുമ്പാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല കൂടി കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയൊക്കെ ഫോം ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ഇടവേളയിൽ വകുപ്പിന് ഇപ്പോൾ മന്ത്രിയില്ലാത്തതിനാൽ ഫലപ്രഖ്യാപന ചുമതല ഇവരെ തേടിയെത്തുകയായിരുന്നു. അല്ലെ, അതൊരു നിയോഗം പോലെ നമുക്ക് കാണാം അല്ലെ.
1: നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരായിരിക്കും ഫലപ്രഖ്യാപനം നടത്തുന്ന എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇന്നലെ കാണുന്നുണ്ടായത്.
0: അപ്പൊ നമുക്കത് ആ ഒരു ശരിക്കും പറഞ്ഞാല് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളല്ലേ, ഓരോ നമുക്ക് വരുന്നു, നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തീർച്ചയായിട്ടും മാമിന് അങ്ങനത്തെ ഒരു അവസരം വീണ് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മുടെ മന്ത്രിസഭ ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ താമസവും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു ചുമതല അവർ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് SSLC പരീക്ഷയ്ക്ക്. സാധാരണയായിട്ട് നമ്മുടെ ഈ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഈ 99% വിജയം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടീച്ചറായതുകൊണ്ടായിരിക്കാം അതിനോടൊക്കെ അങ്ങോട്ട് ഫുള്ളായിട്ട് യോജിക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കൃത്യമായി ഒരു വാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും കുട്ടികൾക്ക് പാസ്സാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് പരീക്ഷ പേപ്പർ നോക്കിയിട്ടുള്ളവരാണ്, കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഒരിക്കലും ഈ ഇത്രയും ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തേയില്ല. അപ്പം പിന്നെ നമുക്ക് ഈ കുട്ടികളുടെ അസൈൻമെൻറ്സിനും ഒക്കെ കൊടുക്കുന്ന മാർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ജയിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം നമുക്കറിയാം ഇങ്ങനത്തെ ഈ ChatGPT അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി അവർ ഒരു അസൈൻമെൻ്റ് എഴുതിക്കൊണ്ട് വരുന്നു. അല്ലാതെ കുട്ടികൾ ശരിയായിട്ടും ഒന്നും അല്ല ഇതൊന്നും എഴുതുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു എക്സ്ട്രാ മാർക്ക് ആഡ് ചെയ്ത് വരുമ്പോഴാണ് അവർ ഈ ജയിച്ചു പോകുന്നത്. പക്ഷെ അത് ഈ വർഷം കൊണ്ട് നിൽക്കുവാണ്, ഈ വർഷവും കൂടിയേ അതുള്ളൂ എന്നുള്ള കാര്യവും കൂടി നമ്മൾ അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ അതായത് എഴുത്ത് പരീക്ഷയ്ക്ക് മുമ്പ് സ്കൂൾ തലത്തിൽ നൽകുന്ന തുടർ മൂല്യ നിർണയത്തിനുള്ള 20% മാർക്കിൻ്റെ ബലത്തിൽ ജയിക്കാവുന്ന അവസാനത്തെ SSLC പരീക്ഷ കൂടിയാണ് ഈ വർഷം നടന്നത്. അടുത്ത വർഷം മുതൽ ജയിക്കാൻ എല്ലാ വിഷയങ്ങൾക്കും എഴുത്ത് പരീക്ഷയിൽ തന്നെ 30% മാർക്ക് നേടണമെന്ന മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കാനാണ് തീരുമാനം. ഇതോടെ കുറച്ച് വർഷങ്ങളായി 99 മുകളിൽ മാത്രം നിൽക്കുന്ന വിജയ ശതമാനം കുത്തനെ ഇടിയും എന്നുള്ളത് കൂടിയാണ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത വർഷം SSLC എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു 20% മാർക്ക് അവർക്ക് ഇനിയും കിട്ടാൻ പോകുന്നില്ല. അവരെല്ലാ വിഷയത്തിനും ഇൻഡിവിഡ്വൽ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ അത് അടുത്ത വർഷത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും കുട്ടികളുടെ ഇത്രയും വലിയൊരു വിജയ ശതമാനത്തിലേക്ക് ഒരിക്കലും പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും മാജിക് നടന്നാൽ മാത്രമേ സാധിക്കൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നലെ ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ. ഇന്നിപ്പോൾ ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരിക്കും, ഫുൾ A+ കിട്ടിയവരൊക്കെ ഇങ്ങനെ ഭയങ്കര
1: കുറേ ദിവസത്തെ അല്ലെങ്കിൽ മാസത്തേക്ക് ഒരു കാത്തിരിപ്പിന് ശേഷം എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ളൊരു വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരെയാണ് അല്ലേ ഈ ഒരു ദിവസം നമ്മൾ. അപ്പോൾ സെലിബ്രേഷൻ്റെ ഒക്കെ അഥവാ ഇൻ കേസിൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഇന്ന് വീടുകളിലാണെങ്കിൽ ഇന്നലെ തൊട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്, ഒരുപാട് രീതിയിലുള്ളൊരു വിശകലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇതിന് A+ കിട്ടി എന്നുള്ള കുറേ വിശകലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് A+ വാങ്ങിയത് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞത് അതിൻ്റെ പേരിൽ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കരുത്. നമ്മളെപ്പോഴും ഇന്നലെ ലൈവിൽ നമ്മൾ പറയുണ്ടായി, കുഞ്ഞുങ്ങളുടെ ഏറ്റവും എന്ന് പറയുന്ന ഭാവി, ഏറ്റവും വികസനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം 10th ആണ് എങ്കിൽ കൂടിയും അത് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ കൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, പേരൻസ് എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കുക. എന്തെങ്കിലും ഇൻ കേസിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്തവണ ഇന്ന രീതിയിൽ എടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നൽകുക എന്നതാണ് ഇന്ന് പറയാനുള്ളത്.
0: അതുപോലെ വേറൊരു കാര്യം കൂടി നമ്മുടെ പേരൻസിനെ അത് ഓർമ്മിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഈ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ +2 അഡ്മിഷന് വേണ്ടി ശ്രമിക്കും. അപ്പോൾ എപ്പോഴും കുട്ടികളുടെ ഒരു ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്നാൽ എൻ്റെ കുട്ടി ഏത് സബ്ജക്റ്റിനാണ് അവൻ എടുക്കാൻ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് അവന് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്, ആ ഒരു ചോയ്സ് എന്ന് പറയുന്നത് കുട്ടികളെ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ഒരു അഭിപ്രായം നമ്മൾ തേടണം. പ്രത്യേകിച്ച് നമുക്കറിയാം 10th വരെ നമ്മൾ ചിലപ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ ഒട്ടും ഇഷ്ടമില്ലാതെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആണ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഒന്നീ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്ന് പറഞ്ഞ് വീണ്ടും അതിൻ്റെ പുറകെ പോകും. അപ്പോൾ കുട്ടികൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ അല്ലാതെ അവർക്ക് കംഫർട്ടബിളായിട്ട് സന്തോഷമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ അയലത്തെ വീട്ടിലെ കുട്ടി അതിന് പോയി അല്ലെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരൻ അതിന് പോയി എന്നാൽ ഇവനെ അതിന് വിട്ടേക്കാം എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഹ്യൂമാനിറ്റീസ് എടുത്താലും നമുക്ക് എക്കണോമിക്സിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കേണ്ടി വരും, കുറച്ച് കണക്കൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ മൊത്തത്തിൽ നമുക്ക് വിട്ടിട്ട് ഒരിക്കലും ഒരു പ്ലസ് ടു നമുക്ക് പാസ്സാവാൻ പറ്റത്തില്ല. ഏതെടുത്താലും നമുക്ക് കുറച്ച് മാത്സ് ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ മാത്സ് കുറവുള്ള എവിടെയാണ് എന്ന് നോക്കിയിട്ട്, ഇപ്പോൾ മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്ലസ് ടുവിന് നമ്മളിപ്പോൾ പിന്നെ സയൻസ് എടുത്താലും അല്ലേ, പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്താലും കോമേഴ്സ് എടുത്താലും ഒക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഏത് സബ്ജക്ട് കോമ്പിനേഷനാണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായി ചൂസ് ചെയ്യുക, അതുള്ള സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ ഒരു കാരണവശാലും നിർബന്ധിച്ച് നമുക്ക് ഇപ്പം അച്ഛന് ഡോക്ടറാവാൻ പറ്റിയില്ല എന്നാൽ എന്നെ മോനെ ഡോക്ടറാക്കിയേക്കാം എന്നൊരിക്കലും
1: വിചാരിക്കാനാണ് കണ്ടുവരുന്നത്. എനിക്ക് പറ്റിയില്ല, അത് എന്റെ മകൻ അല്ലെങ്കിൽ മകളിലൂടെ എനിക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇതുമൂലം പിന്നീടാണ് അവർക്ക് ഭാവിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. ഒരുപാട് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് സബ്ജക്ട് പഠിച്ചിട്ട് പിന്നീട് വേറെന്തെങ്കിലും തൊഴിലിന് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോവാണ്. അപ്പൊ നമുക്കതിനൊരു എന്താ പറയുക, ഒരു ബിഗിനിങ് കൊടുക്കാൻ സാധിക്കുന്നില്ല അല്ലെ. അപ്പൊ ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ പഠിക്കാൻ വേണ്ടി അനുവദിക്കുക.
0: അതെ. അപ്പൊ അത് പേരൻസ് ആ കാര്യം എല്ലാവരോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം പല വീടുകളിലും ഇനി അങ്ങോട്ട് സംഘർഷം നിറഞ്ഞ ദിവസങ്ങളാണ്. ഈ 10-ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഇനി എന്തിനു പോകണം, ഏത് സബ്ജക്ട് എടുക്കണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു ഇഷ്ടം നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നോക്കുക. ഡോക്ടറും എഞ്ചിനീയറും അഡ്വക്കേറ്റും മാത്രമൊന്നും അല്ല ഇപ്പോഴീ ആധുനിക ലോകത്തെ ജോലികൾ എന്ന് പറയുന്നത്. ഒരുപാട് ജോലികൾ അല്ലേ. ഇപ്പം നമുക്ക് വെറുതും 10-ാം ക്ലാസ് വരെ മാത്രം പഠിച്ചാൽ പോലും നമുക്ക് നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക, ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ നല്ല ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കൊന്ന് അതിന് നമുക്കൊന്ന് ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി തോന്നുന്നു.
1: അപ്പോൾ തീർച്ചയായും സമയം 10:18 ആയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അപ്പോൾ തീർച്ചയായും മറക്കാതെ നമ്മൾ മറന്നിട്ടില്ല, ഒരു കുസൃതി ചോദ്യം ഉണ്ടല്ലേ, പാട്ടിന് ശേഷം നമ്മൾ ചോദിക്കുന്നതായിരിക്കും. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചർ, നമ്മളോടൊപ്പം ആദർശ്, അജയ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. യെസ്, അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട്. അപ്പൊ അതിന് മുൻപ് പ്രീത ടീച്ചറിനോട് ചോദിക്കുകയാണ്, നമ്മുടെ കുസൃതി ചോദ്യം കൊടുത്താലോ?
2: അതെ അതെ. അപ്പൊ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
1: ഇന്നലെ ഞാൻ ടീച്ചറിനൊരു സന്തോഷ വാർത്ത, ഇന്നലെ ഞാൻ സനോജിനെ തോൽപ്പിച്ചിരുന്നു.
2: അതെ, ഞാനത് ഇന്നലെ ലൈവ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിഷമം ഞാൻ വീട്ടിലിരുന്ന്
1: അനുഭവിച്ചു.
2: പാവ സനോജിനെ നിങ്ങളെ തോൽപ്പിച്ചത് എനിക്ക് ഇഷ്ടമായില്ല.
1: ചിരിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി സന്തോഷമായെന്ന്.
2: അപ്പോ ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്: പശു പാല് തരും, കോഴി നമുക്ക് മുട്ട തരും, ഇത് രണ്ടും തരുന്നത് ആരാണ്? ഇതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. ഒന്നുകൂടെ ചോദിക്കാം: പശു നമുക്ക് പാല് തരും, കോഴി നമുക്ക് മുട്ട തരും, ഇത് രണ്ടും നമുക്ക് തരുന്നത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ പെട്ടെന്നൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ആലോചിച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് ഒക്കെ നമ്മളുടെ വാട്സപ്പിലേക്ക് 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും ആൻസർ ചടപടേന്ന് അയച്ചോളൂ. നമ്മൾ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ
1: വെയിറ്റിംഗ്
2: അല്ലെ. അപ്പൊ നമ്മുടെ നീറ്റ് പുനഃപരീക്ഷ 21 ഡിക്ലയർ ചെയ്തിട്ടുണ്ട് അല്ലെ. പാവം കുട്ടികൾ ഇനി വീണ്ടും പരീക്ഷയൊക്കെ എഴുതാൻ പോണേ, എന്ത് പാടല്ലേ.
1: അപ്പൊ
2: നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും നമ്മൾ അതിന്റെ ഒരു വിഷമവും അല്ലെ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കൂ. അപ്പൊ എന്തായാലും നമുക്ക് എഴുതണം എന്ന് വെച്ചാൽ എഴുതിയല്ലേ പറ്റൂ അല്ലെ. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ കുട്ടികൾ നടത്തട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അതിനൊക്കെയുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡിക്ലയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ വാഹനങ്ങൾ ഉള്ളവർ ഇനിയിപ്പോ കുറച്ച് പെട്രോളും ഡീസലും ഒക്കെ അടിക്കുമ്പോൾ അല്ലെ ഒന്ന് കരുതിയൊക്കെ വേണം, വിലയൊക്കെ കൂട്ടിട്ട്.
1: കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പ് ഫുൾ ടാങ്ക് ആക്കേണ്ടതായിരുന്നു അല്ലേ.
2: അപ്പൊ അതിന് ഫുൾ ടാങ്ക് അടിക്കാൻ കാശ് വേണ്ടേ നമുക്ക് അല്ലെ. അപ്പോ ചെറിയ രീതിയിലൊക്കെ, അതായത് 100 രൂപയ്ക്കും അല്ലെ 200 രൂപയ്ക്കും ഒക്കെ പെട്രോൾ അടിക്കുന്നവരൊക്കെ ഉണ്ട്.
1: അതെ, അല്ലെങ്കിൽ അടുത്തേക്ക് പോകാനുണ്ടെങ്കിൽ സൈക്കിളൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ കുറച്ച് നൽകുന്ന വേണ്ടി നമുക്ക് നടന്നൊക്കെ പോകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക.
2: അല്ലെങ്കിൽ ഉള്ള വണ്ടി കൊടുത്തിട്ട് ഇലക്ട്രിക് വണ്ടി വാങ്ങുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ല, നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് ഇങ്ങനത്തെ കുറെ അലേർട്ടുകൾ തന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലെ. സ്വർണം വാങ്ങിക്കരുത്, അധികം ഒരുപാട് വാങ്ങണ്ട, അതുപോലെ തന്നെ പെട്രോൾ ഡീസലിന്റെ ഒക്കെ ഉപയോഗമൊക്കെ നിങ്ങൾ കുറയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ബോംബൊക്കെ വരുന്നുണ്ട് എന്ന്. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹനമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും.

0: എന്ന് കൂടിയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ പുതിയ മന്ത്രിസഭയൊക്കെ അങ്ങോട്ട് അല്ലേ ഫോം ചെയ്ത് മന്ത്രിമാരെ പറ്റിയുള്ള ഡിസിഷൻസിലേക്കൊക്കെയാണ് ഇന്ന് പോകാൻ പോകുന്നത്.
1: തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും.
0: അതെ അതെ അതെ. അപ്പോൾ അതിന് നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ഡിക്ലറേഷൻ നമ്മളുടെ നിയുക്ത മുഖ്യമന്ത്രി ഓൾറെഡി നടത്തി കഴിഞ്ഞു. അതായത് എസ്കോർട്ട് വാഹനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇത്രയൊന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോലീസ് മേധാവികളൊക്കെ ആ വിവരം അറിഞ്ഞപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ചീഫ് മിനിസ്റ്റർ എന്തായാലും ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്രൗഡ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കൺട്രോളിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അത് മാത്രമല്ല നമ്മളൊരു കൊച്ചു കേരളത്തിൽ താമസിക്കുന്നവരാണ്. നമ്മളുടെ ഇവിടെ അത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇവരെല്ലാവരും ഓടി നടന്ന ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി നടന്നവരാണ് അല്ലേ. അപ്പോഴൊന്നും അവർക്ക് ആർക്കും ഒരു പ്രൊട്ടക്ഷനും ഇല്ലായിരുന്നു. അവരെല്ലാം വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് വോട്ട് ചോദിക്കാനും ഒക്കെ പോയവരാണ്. അപ്പോൾ അവർക്ക് ഒരു അധികാര സ്ഥാനത്തേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അത്രയും വലിയൊരു പ്രൊട്ടക്ഷൻ അതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാലാണ് പിന്നീട് അത് എല്ലാവരും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ ആദ്യം തന്നെ മുഖ്യമന്ത്രി തന്നെ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും അതിൻ്റെ പുറകെ വന്നേ പറ്റൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിലവ് ചുരുക്കലിനൊക്കെ തയ്യാറായിട്ടാണ് നമ്മളുടെ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: തുടക്കത്തിലുള്ള ഒരു രീതി മാത്രമാവാതെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാവട്ടെ എന്ന് ആഗ്രഹിക്കണം. അപ്പോൾ നമ്മൾ കുറേ ലൈവുകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എസ്കോർട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുമൂലം സാധാരണക്കാർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം എന്താ ഇപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: അതെ, അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു സമരം കണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അതായത് ഈ യു ഡി എഫുകാരുടെ ഒരു അവരുടെ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ സൗജന്യ യാത്രയുടെ തീരുമാനം അറിയാൻ വേണ്ടിയിട്ടൊരു സമരം നടത്തുന്ന കണ്ടു മറ്റേ പാർട്ടിക്കാർ. അപ്പോൾ ഇവർ മന്ത്രിസഭ ഫോം ചെയ്തില്ല അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചില എന്താണ് തീരുമാനങ്ങൾ എടുക്കണം, അതിൻ്റേതായിട്ടുള്ള ഡിസ്കഷൻസ് പോകണം, ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ചില വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ അങ്ങനത്തെ ഒരു കാര്യം അവർക്ക് ഡിക്ലയർ ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ വന്നിട്ടില്ല, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ് എന്നാണ് എനിക്കത് ആ സമരം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ മന്ത്രിസഭ അവരുടെ അധികാരം ഏറ്റെടുത്ത് അവരുടെ പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടും ഇതിന് ഒരു തുടക്കമാകുന്നില്ല അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ഇവർ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് സമരത്തിലേക്കൊക്കെ പോകാം. അതിന് മുമ്പേ സമരം ചെയ്തത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. കാരണം അതിനൊക്കെ ഇനി സമയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു വഴക്കിലേക്ക് അങ്ങ് പോകാതെ അല്ലേ ഇനിയുള്ള ഇനി വരാൻ പോകുന്ന എന്താണ് മന്ത്രിസഭകൾ അങ്ങനെയുള്ള പ്രതിപക്ഷമായാലും അല്ലേ ഭരണപക്ഷമായാലും അങ്ങനത്തെ ചില കാര്യങ്ങളിൽ അവർ തമ്മിലൊരു ഐക്യം വേണം അല്ലേ. എല്ലാത്തിനും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്ത് ചെയ്താലും അവരെ എതിർക്കുക അല്ലേ, അവരെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു നിലപാടൊക്കെ മാറ്റിയിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക അല്ലേ. അല്ലാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുള്ള സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ മാത്രം അത് ചെയ്യുക എന്നുള്ള ഒരു പോളിസിയിലേക്ക് അങ്ങനത്തെ ഒരു എന്താണ് ഒരു തീരുമാനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു അല്ലേ. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്തണം. അപ്പോൾ ആ ഒരു നിലപാട് ഇനി വരുന്നവർ അങ്ങനെയൊക്കെ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ വെറുതെ വഴക്കുകളിലേക്കും വോക്കൗട്ടുകളിലേക്കും ഒക്കെ
1: തുടക്കത്തിലെ തന്നെ അല്ലേ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നോക്കട്ടെ അവരെങ്ങനെ ഉണ്ട് ഭരണമെന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇതിപ്പോ സത്യപ്രതിജ്ഞ പോലും കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറട്ടെ, നല്ല രീതിയിലുള്ള ഭരണം അവർ കാഴ്ചവെക്കട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ഫെമിനിസം പോലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, ഓ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അവരുടെ സുരക്ഷ അവരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്ത്രീ കരയുന്നു അല്ലെങ്കിൽ സ്ത്രീ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അല്ല അല്ലേ. റേഡിയോ സാന്ത്വനത്തിലൂടെ നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ബോയ്സിന് വേണ്ടിയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അതിനു വേണ്ടി സംസാരിക്കാം അല്ലേ. ഇന്ന് ഇന്റർനാഷണൽ ബോയ്സ് ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ആഘോഷം അല്ലെങ്കിൽ ഇന്നത്തെ പാട്ടുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ബോയ്സിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അവരുടെ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, പെൺകുട്ടികൾക്ക് കരയാം അല്ലെങ്കിൽ ആൺകുട്ടികൾ കരയരുത് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ അവർ കരയുന്നത് അയ്യോ എന്തിനാ കരയുന്നത്, കരയുന്ന അല്ലെങ്കിൽ കരയാമോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവർക്കും അവരുടേതായ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അവരിപ്പോൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ആ കല്യാണം കഴിച്ച് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ഇന്നവരെ പഠിച്ചാൽ മതി എന്നുള്ള കുറേ ഫോക്കസും കാര്യങ്ങളും. പക്ഷെ ആൺകുട്ടികളാണെങ്കിൽ ഈ വീട്ടിലെ ബാധ്യതകളെല്ലാം നിനക്ക് സമർപ്പിക്കുന്നു എന്നുള്ളൊരു ഫോക്കസും കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ വേദനകൾ മനസ്സിലാക്കുന്നില്ല അല്ലേ. അവർക്കിപ്പോൾ ഒരു കറക്റ്റ് ഒരു തൊഴിൽ ആവശ്യമാണ്. ഒരു 21-22 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ വരെ അച്ഛനും അമ്മയും ഒക്കെ പ്രശ്നമാക്കുന്ന വീടുകൾ വരെ ഉണ്ടല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും പല കുട്ടികൾക്കും അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രം വേണ്ടി സംസാരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് വിഷമിക്കുന്ന പല ആൺകുട്ടികളും ഉണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണിന്ന്. അപ്പോൾ പ്രീത് ടീച്ചറിന് എന്താണ് ബോയ്സ് ഡേയെ പറ്റി നമ്മുടെ ബോയ്സിന് വേണ്ടി സംസാരിക്കാനുള്ളത്?
0: ബോയ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിലെ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് നമ്മൾ അല്ലെ. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ ബോയ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കുമുണ്ട് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തായാലും അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞൊരു പുരുഷനായി മാറിക്കഴിയുമ്പോഴൊക്കെ ആയാലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ പോലെ ഇത്രയും സംസാരിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ. പലതും അവരിങ്ങനെ ഒതുക്കി മനസ്സിൽ കൊണ്ടു നടക്കും, പലതിനും അവർ പ്രതികരിക്കാതിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള പുരുഷന്മാരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ എല്ലാവരും ഒന്ന് നോക്കിയാൽ മതി അല്ലേ. അവർ ഈ സ്ത്രീകളെ പോലെ ഇങ്ങനെ ചിലവില സംസാരം അവർക്ക് ഇച്ചിരി കുറവാണ് അല്ലേ.
1: എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ഡിപ്രസീവ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പുറത്തത് അറിയാറില്ല. പെൺകുട്ടികൾ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ്, അതുകൊണ്ട് അവരുടെ വേദനകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളുടെ വേദന നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് അല്ലേ.
0: പക്ഷേ വേറൊരു കാര്യം, അവർക്ക് വേറെ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ജനിക്കുമ്പം തൊട്ടേ കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. അവർക്ക് ഏത് സമയത്തും പുറത്തു പോകാം. ഇപ്പോൾ രാത്രിയിലായാലും പകലായാലും എവിടെ വേണമെങ്കിലും പോകാം. അവരിപ്പോൾ രാത്രി ഒരു ആ സമയത്ത് എവിടെയെങ്കിലും ഒരു ബോയ് നിൽക്കുന്ന കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല, നമ്മളത് ശ്രദ്ധിക്കാറില്ല. നേരെ തിരിച്ചൊരു പെൺകുട്ടിയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ എല്ലാവരും ആ ഇവളെന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചോദ്യശരവുമായിട്ടായിരിക്കും ആ കുട്ടിയെ നോക്കുന്നത്. അപ്പോൾ ആ ബോയ്സിന് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പം അത് ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മളുടെ ഒരു റിക്വസ്റ്റ് അല്ലേ. അപ്പം ബോയ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും വേണം. അപ്പോൾ ഇന്ന് ബോയ്സ് ഡേ ആയതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബോയ്സ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോളൂ. ചെറിയ പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യാം അല്ലേ. അല്ല വീട്ടിൽ തന്നെ ആകാം, ഇപ്പോൾ ഹോട്ടലിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ വീട്ടിൽ തന്നെ ആകാം, അത് സെലിബ്രേഷനോ ഒക്കെ ആകാം. എല്ലാവരും പാട്ടും പാടിയൊക്കെ ആഘോഷിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ആദർശ് ഇവിടെ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് ബോയ്സ് ഡേയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ആദർശ് നല്ല പാട്ടുകാരനൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ആദർശിൻ്റെ ഒരു സെലിബ്രേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ബോയ്സ് എല്ലാവരും കൂടി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നാളെ പറയാം അല്ലേ.
1: അപ്പോൾ സൈലന്റ് ഹീറോസ് തന്നെ ആയിട്ടുള്ള നമ്മുടെ ബോയ്സിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് സോങ്സ് എല്ലാം ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബോയ്സ് ഡേയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഇതാ ഒരു ബ്യൂട്ടിഫുൾ സോങ് എത്തുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആദർശ് അജയ്. അപ്പോൾ ആതിര, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുള്ളതായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളും ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അറിയുന്നത് അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളുടെ സ്പെഷ്യാലിറ്റി ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ആണ് അല്ലേ, ലിവിങ് ടുഗദർ ഇൻ പീസ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ ലോകത്ത് നമ്മൾ പലതരത്തിലുള്ള, അപ്പം നമ്മൾ ഇന്ത്യയെ പറ്റി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും അല്ലെ വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ ഒക്കെ ഉള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ.
3: വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്.
2: നമ്മൾ വസ്ത്രധാരണത്തിലായാലും അല്ലെ, നമ്മളുടെ പാചകത്തിലായാലും ഭക്ഷണക്രമങ്ങളിലായാലും ഒക്കെ നമുക്ക് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഈ ഒരു ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അല്ലെ, ഇപ്പം ക്രിക്കറ്റ് കളി കാണുമ്പോൾ മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാരാവേണ്ടുള്ളത്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇന്ത്യക്കാരാകണം. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു ഐക്യം നമ്മൾ നിലനിർത്തണം. അതുപോലെ തന്നെ നമ്മളുടെ അയൽ രാജ്യങ്ങളുമായിട്ടും നമുക്ക് വളരെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ലൈഫാണ് അല്ലേ, കുറച്ച് നാൾ മാത്രം നമ്മൾ ഈ ലോകത്തുണ്ടാവും. ആ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ടിരിക്കാനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പം നമ്മളുടെ ഇനിയുള്ള ജീവിതം അങ്ങനെ ആകട്ടെ അല്ലേ. ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ നമ്മളെല്ലാവരും തയ്യാറാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ജയിക്കണം എന്ന് വിചാരിച്ചാലും അത് നടക്കുന്നൊരു കാര്യമല്ല അല്ലേ. ഇടയ്ക്കൊക്കെ നമുക്കൊരു ചെറിയ തോൽവിയൊക്കെ ആകാം, മറ്റുള്ളവരും കൂടി ജയിച്ചോട്ടെ, ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമ്മളെ പല കാര്യങ്ങളിലും കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം കൂടിയാണിന്ന്. അപ്പോൾ ആ കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വയ്ക്കാം. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾക്കും പരാജയങ്ങൾക്കും ഒക്കെ തയ്യാറായി ഐക്യത്തോടെയും സമാധാനത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ.
3: തീർച്ചയായും. അപ്പം അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സും ഹാർട്ടും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് തീർച്ചയായും നമ്മുടെ പ്രീത ടീച്ചറിന് തന്നെ ആയിരിക്കും. അപ്പം അത് ഓക്കെ,
2: അതെനിക്ക് തന്നേക്കോ, അതിനി ചോദിക്കേണ്ട കാര്യമില്ല.
3: അതെ. അപ്പം അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രജനി കാവനാട് എന്നാണ്, കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. രമേഷ് കെ ജി അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനും നല്ലൊരു ദിവസം നേരെയാണ്. അതുപോലെ നമ്മുടെ ഷിജി ടി ടി, നമ്മുടെ മാലാഖ, ഉത്തരം അത് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസറാണ്, ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. റീജ, ഗുഡ് മോർണിംഗ്, ഞാൻ റീജ. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ മഴനീർ തുള്ളികൾ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു പാട്ട് നമ്മൾ അടുത്തതായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കേട്ട് രസിക്കാൻ പറ്റിയൊരു പാട്ടാണ് അല്ലേ. അപ്പോൾ ആ ഒരു പാട്ട് തീർച്ചയായും നമ്മുടെ റീജ, റീജ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാജമുഖത്തല അയച്ചിരിക്കുന്നു, കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുഖമാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. തീർച്ചയായും നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. രാജൻ ചേച്ചിക്കും നല്ലൊരു ദിവസം നേരുകയാണ്. അടുത്ത് നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ആൻസർ ആണ്, പക്ഷെ ആൻസർ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഒന്നുകൂടെ നമുക്ക് പറയാം അല്ലേ.
2: അതെ അതെ. അപ്പം നമുക്ക് കോഴി നമുക്ക് മുട്ട തരുന്നു, പശു നമുക്ക് പാൽ തരുന്നു, ഇത് രണ്ടും കൂടി തരുന്നത് ആരാണ്?
3: അതെ. അപ്പം നമ്മുടെ ഇത് ഒരു കുസൃതി ചോദ്യമാണ്, പക്ഷെ പലരും അത് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചിന്തിച്ച് നമുക്ക് പാലും മുട്ടയൊക്കെ രാവിലെ തരുന്ന ആരാണ് എന്നുള്ള രീതിയിൽ അമ്മയാണ് പലരും ആൻസർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതല്ല, ഇതിലൊരു കുസൃതി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ കുസൃതി ചോദ്യം ചോദിക്കും ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ആൻസർ ഉദ്ദേശിക്കുന്നത് അത് തന്നെ പറയണം ഒരു നിലപാടിലാണ്.
2: അപ്പൊ അതല്ല, ചോദ്യം കൊണ്ടുവരുന്ന ആളിന്റെ കയ്യിൽ ഒരു ഉത്തരം ഉണ്ടാകും, ആ ഉത്തരം തന്നെ നമുക്ക് കിട്ടണം. ആ കാര്യത്തിൽ നമുക്ക്
3: വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല.
2: കഴിയുമ്പോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും അല്ലെ, അവിടെ ഇരുന്ന് നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള ഉത്തരം തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി അത് ഓൾറെഡി പലരും ഇപ്പൊ അയച്ചു കഴിഞ്ഞു,
3: കർക്കശമായിട്ട് നിൽക്കുകയാണ് പ്രീതി ടീച്ചർ. അപ്പൊ നമ്മുടെ ആൻസർ നമ്മുടെ പല ശ്രോതാക്കൾക്കും ഒന്ന് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്. പലരും ഡയറക്റ്റ് ആയിട്ട് അമ്മ എന്നുള്ള ആൻസറിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു അല്ലെങ്കിൽ ഇന്ന പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം തരുന്നു എന്ന രീതിയിൽ പലരും അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു കുസൃതി ഉള്ളത് കൊണ്ട് അതിന്റെ ആൻസർ അതല്ല. അപ്പൊ പെട്ടെന്ന് കറക്റ്റ് ആൻസർ

0: ിലേക്ക് ഈ തെറ്റിയ വ്യക്തികൾക്ക് പെട്ടെന്ന് അയക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് നമുക്ക് അപ്ഡേഷനൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് പറയുന്നതായിരിക്കും. അടുത്തതായിട്ട് അജിത് അടിമാല അയച്ചിരിക്കുന്നു, SSLC എക്സാം വിജയിച്ച എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് എന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളത് ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിരുന്ന ഒരു വിഷ് എന്ന രീതിയിൽ അല്ലേ. അപ്പോൾ എൽദു അടിമാലയും അതുപോലെ തന്നെ SSLC പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും, അതുപോലെ ആശാന്റെ മകൾ ദേവനന്ദ ബിനീഷിനും ആശംസകൾ എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിനീഷ് ഏട്ടൻ്റെ മകൾ SSLC എക്സാമിൽ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അടിമാല ടീംസ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് മെസ്സേജ് അയക്കുന്നതിന്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ,
1: അതെ, അതുപോലെ ഇന്ന് നമുക്ക് നമ്മൾ സാധാരണ അങ്ങനെ കേൾക്കാത്ത ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്. സാധാരണ ഈ ഒരു പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങളൊക്കെ വയറ്റിലുണ്ട് എന്നറിയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്, 4 കുട്ടികളെയൊക്കെ പ്രസവിച്ച വാർത്തയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അതായത് 4 കുട്ടികൾ വയറ്റിലുണ്ട്, പക്ഷേ ഒരു കുട്ടിയെ ആദ്യം പ്രസവിക്കുന്നു, അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള 3 കുട്ടികളെ പ്രസവിക്കുന്നു. അപ്പോൾ ഇത് ദൂരെ എവിടെയും അല്ല, നമുക്ക് ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. 5 ദിവസത്തെ ഇടവേള കഴിഞ്ഞിട്ടാണ് ബാക്കി ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിന് ശേഷം പിന്നെ ബാക്കിയുള്ള 3 കുട്ടികളെ വയറ്റിൽ നിന്നും എടുത്തത്. അപ്പോൾ ഈ ലോധിപ്പൂർ തീർത്ഥാങ്കർ മഹാവീർ സർവകലാശാല ആശുപത്രിയിലെ ഡോക്ടർ ശുഭ്ര അഗർവാളിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രസവ ശുശ്രൂഷയൊക്കെ നടന്നത്. അപ്പം 4 കുഞ്ഞുങ്ങളുണ്ട് എന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തിയപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് ഡോക്ടർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മാതാപിതാക്കൾ 4 കുഞ്ഞുങ്ങളെയും വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ 4 കുട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവർ 4 പേരെയും നമുക്ക് ജീവനോടെ കിട്ടണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അത് ഡോക്ടറുമായിട്ട് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടെ ഡോക്ടറിൻ്റെ ഒരു അവർ ഡോക്ടർമാരൊരു ഒരു ടീം തന്നെ രൂപീകരിച്ച് ഈ സ്ത്രീക്ക് പ്രത്യേക പരിചരണമൊക്കെ നൽകി ആദ്യ കുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ലഭിച്ചതിനാൽ സിസേറിയൻ ഒഴിവാക്കാനായിട്ട് 5 ദിവസം കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ 5 ദിവസത്തിന് ശേഷമാണ് ബാക്കിയുള്ള 3 കുഞ്ഞുങ്ങളെയും ഇവർ പ്രസവിച്ചത്. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര അത്ഭുതം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലേ. അതുമാത്രമല്ല ഇതിനു വേണ്ടി നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുള്ളത് അതിനുവേണ്ടി പ്രവർത്തിച്ച ആ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെയാണ് അല്ലേ. അപ്പോൾ ആ സ്ത്രീക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ അവർ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും എല്ലാവരും ഹെൽത്തി ആയിട്ട് പുറത്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ഇടവിട്ട് ഒരു 5 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള കുട്ടികളെ എടുക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്.
0: ഞാൻ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് അതെങ്ങനെ എന്നൊക്കെ, പക്ഷെ അതൊക്കെ മിറക്കിളാണ് അല്ലേ. തീർച്ചയായും ഒരു സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കത് അങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്.
1: എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നവരല്ലേ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവ തുല്യരാണ്. ചില സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നാറുണ്ട്. കാരണം നമുക്കിങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പല സന്ദർഭങ്ങളിലും അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ നമ്മൾ ഈ ഒരു സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ആ ഒരു എഫേർട്ടിനെ അല്ലെ, അവരുടെ ഒരു കെയർ ഒക്കെ കൊടുത്ത് ആ സ്ത്രീയെ വളരെ ഹെൽത്തി ആയിട്ടും കുഞ്ഞുങ്ങളെ അതുപോലെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവന്നതിന്. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചതിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ആതിര എന്നോടൊപ്പം, പ്രീതി ടീച്ചർ നമ്മളോടൊപ്പം. ഇന്ന് ടെക്കായിട്ടിരിക്കുന്നത് ആദർശ് അജയ്. സമയം 10:56 ആയിരിക്കുന്നു. അപ്പം നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ റീജ ചേച്ചി ഒരു സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അതൊക്കെ കേട്ട് നമ്മൾ വളരെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് പതുക്കെ വായിക്കാം. പലരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785.
0: അതെ, അപ്പോൾ നമുക്ക് മെസ്സേജസിലൂടെ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ രസകരമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ചിന്തിച്ച് കൂട്ടി എന്നുള്ളതാണ് അല്ലേ.
1: അതെ, എനിക്ക് തോന്നുന്നു രാവിലത്തെ ഇത്ര നേരം കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ബ്രെയിനെ വർക്ക് ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയാണല്ലേ.
0: നമ്മളെ ബ്രെയിനെ ഇങ്ങനെ ഭയങ്കര വൈബ്രന്റ് ആക്കി ഇങ്ങനെ വെക്കും, ഭയങ്കര
1: ആക്റ്റീവായിരുന്നു
0: അല്ലേ. അപ്പൊ ഇന്നലത്തെ ചോദ്യമൊക്കെ ഞാനും കേട്ടിരുന്നു, പക്ഷെ എനിക്കും ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല.
1: എനിക്ക് അങ്ങനെ സാധിക്കാറില്ല, കാര്യം പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ എല്ലാവരും പറയുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാറുള്ളത്. പക്ഷെ ഇന്നലെ മാത്രം ഞാൻ അതിലൊന്ന് കുറച്ച് വിജയിച്ചിട്ടുണ്ട്.
0: അതെ. അപ്പൊ ആതിര, ഈ നമ്മുടെ പുതിയ മന്ത്രിസഭ വരുമ്പോഴ് ഈ അവര് ചെയ്യേണ്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ജനങ്ങൾ ഇരിക്കുന്നത്. അവരെ ഒരു ഒരു സ്ഥാനത്തേക്കൊക്കെ നമ്മളിങ്ങനെ വോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ കയറ്റിവിട്ടു. പക്ഷേ അവരവിടെ ഇരുന്ന് കഴിയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആ സമയത്ത് നമുക്കൊന്ന്, ഇനി പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള, ഇപ്പം സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ചില അഭിപ്രായങ്ങളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ജനപ്രതിനിധികളോ അതുപോലെ തന്നെ അവരുടെ അനുയായികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അവരോട് പോയി പറഞ്ഞു കൊടുക്കണം നമുക്ക് പൊതുവായിട്ടുള്ള നമ്മളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വ്യക്തി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഒരു ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്ന സമയത്ത് മറ്റുള്ള ഒരാൾ എഴുതി കൊടുക്കുന്ന ഒരു പ്രസംഗം ഒരു പ്രാവശ്യം പോലും വായിച്ചു നോക്കാതെ അവിടെ പോയി നിന്ന് വളരെ ബുദ്ധിമുട്ടി വായിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഇംഗ്ലീഷ് ചാനലുകളിൽ നിന്നൊക്കെ വരുന്നവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആകാതെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ്, ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം രണ്ടുപേര് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം, നല്ല ആരോഗ്യത്തോടുകൂടി ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കാര്യത്തിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മന്ത്രി മന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കുക എന്ന് പറയും അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ മന്ത്രിസഭ മാറി വരുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് മന്ത്രി മന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിർത്തലാക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. പുതിയതായിട്ട് ഇപ്പോൾ ഒന്ന് മാറി താമസിക്കുമ്പോൾ നമുക്കറിയാം മന്ത്രി മന്ദിരങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ അവിടെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ള, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുക എന്ന് പറയുന്നത് അനാവശ്യ ചെലവാണ്, അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ചെലവിൽ വിദേശയാത്ര പോകുന്ന ചില രീതികൾ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മന്ത്രിമാർക്കും അതുപോലെ എം എൽ എമാർക്കും നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനെ സ്വന്തം ആവശ്യത്തിന് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പൈസ ചിലവാക്കി പോവുക എന്നുള്ള നിയമം തീർച്ചയായിട്ടും കൊണ്ടുവരണം. അതുപോലെ തന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട് അല്ലേ? ഇപ്പം നമുക്കറിയാം ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റ് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല ശമ്പളമുള്ളവരായതുകൊണ്ടും അതുപോലെ തന്നെ ഇതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൊക്കെ അവരെ ചേർത്തിരിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഇവിടുന്ന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അഥവാ അങ്ങനെ ഇല്ല എങ്കിൽ അവർക്ക് ഫുൾ കവറേജ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക എന്നുള്ള കാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഈ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവരെ വീണ്ടും നിയമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് ഐ എ എസുകാരായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവരെ വീണ്ടും നിയമിക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നിർത്തലാകാം. കാരണം നമ്മുടെ പുറത്ത് ഇഷ്ടംപോലെ ആളുകളാണ് ജോലി ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ വലിയ ഒരു തുക ലക്ഷങ്ങൾക്ക് മുകളിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരെ വീണ്ടും വലിയ വലിയ പോസ്റ്റുകളിലേക്ക് നിയമിച്ച് അവർക്ക് വീണ്ടും ഇതുപോലെ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുക എന്നുള്ളൊരു പരിപാടി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതും നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ജനങ്ങളെതിരാണ് അല്ലേ? അപ്പോൾ അത് പ്രത്യേകിച്ച് ഇനി പുതിയ വരുന്ന മന്ത്രിസഭാക്കാരി പിന്നെ ചിലപ്പോൾ അവരുടെ ഒരു അഡ്വൈസറായിട്ടൊക്കെ വയ്ക്കാം. കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അഡ്വൈസറിൻ്റെ ഒരു പോസ്റ്റോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഒരു ഫുൾ ടൈം ജോലി കൊടുത്ത് ഈ പെൻഷൻ കൂടാതെ തന്നെ ഇത്രയും വലിയൊരു തുക വീണ്ടും ശമ്പളം മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പുറത്ത് എത്രയോ ആളുകളാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പുറത്ത് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവരെയൊക്കെ നിയമിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മന്ത്രിസഭ തീരുമാനങ്ങൾ എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഫോൺ ബില്ല്, അതുപോലെ കണ്ണട മേടിക്കാനുള്ള പൈസ ഒക്കെ നമ്മളുടെ ഗവൺമെൻറ്റിൽ നിന്നും എഴുതിയെടുക്കുന്നവരാണ് പലരും. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്കെല്ലാം ശമ്പളമുള്ളവരല്ലേ അല്ലേ? നമ്മളിപ്പോൾ ഒരു ആതിരക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ആ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ആ ശമ്പളത്തിൽ നിന്നെടുത്തല്ലേ നമ്മൾ ചിലവാക്കുന്നത്. പക്ഷേ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിനൊക്കെ മാറ്റം വരണ്ടേ? അവർക്ക് ഇത്രയും നല്ല സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ അവർക്കൊരു കണ്ണട വാങ്ങണമെങ്കിൽ അവരുടെ സാലറിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വാങ്ങണം.

0: കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫോൺ ബില്ല്, അവർ ഇങ്ങനെ ഇരുന്ന തുരിതുരാ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ഫോൺ ബില്ലെല്ലാം ഗവൺമെൻറ് കൊടുക്കണം. അപ്പം അവർക്കൊരു നിശ്ചിത തുക കൊടുക്കുക ഫോൺ ബില്ലിന് വേണ്ടിയിട്ട്. ഇപ്പം നമുക്കറിയാം ഒരു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പോൾ ഒരുപാട് ഫോണൊക്കെ വിളിക്കേണ്ടി വരും. അപ്പം അതിനൊരു നിശ്ചിത തുക കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ വാഹനം യൂസ് ചെയ്യുന്നതിന് നിശ്ചിത ഒരു തുക കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർ എത്ര തുക എഴുതി കൊണ്ടുവന്നാലും അത് കൊടുക്കുക എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതൊക്കെ മാറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്നൊരു പരിപാടി നടക്കുന്നുണ്ടല്ലേ. ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ LDF മാറി UDF വന്നു കഴിയുമ്പോൾ LDFന്റെ കുറേ ആളുകളെ അവർ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ PSC ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ അവരുടെ ആൾക്കാരാണ്. ഇപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ അവരെല്ലാവരെയും താഴെ ഇറക്കിയിട്ട് ഇനി ഇവരുടെ കുറച്ച് ആൾക്കാരെ അവിടെ കയറ്റിയിരുത്തും. അപ്പോൾ ആ സിസ്റ്റം അതുപോലെ പിന്നെ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടാത്ത ആളുകൾ വീട്ടിലിരിപ്പുണ്ട്, ഒന്നാം റാങ്ക് മേടിച്ചിട്ട് പോലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ, അതായത് ഈ ഇലക്ഷൻ നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ VD സതീശൻ സാറിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു പെൺകുട്ടി വന്നെന്ന് പറയുന്നത് ഞാൻ ടെലിവിഷനിൽ കണ്ടതാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗ്രേഡിൻ്റെ പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് മേടിച്ച കുട്ടിയാണ്. പക്ഷെ അതിന് ഇതുവരെ ഒരു പോസ്റ്റിംഗ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോസ്റ്റിംഗ് എത്രയും പെട്ടെന്ന് കൊടുക്കുക, പിൻവാതിൽ നിയമനമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ പുതിയ മന്ത്രിസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. അപ്പോൾ നമ്മളൊരു മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ പറയുന്ന പൊതുവായിട്ട് നമ്മളുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നത് കൊണ്ടാണ് അല്ലേ. ഈ കാര്യങ്ങളിലൊക്കെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ഇടപെടലും ഒക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ തീർച്ചയായിട്ടും പുതിയ മന്ത്രിമാരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു അല്ലേ. ആദരിക്ക് എന്ത് തോന്നുന്നു?
1: അതെ, ഞാനും ഇത് പല കാര്യങ്ങളും ഇങ്ങനെ ഇതുപോലെ നിയമനങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ച് കഷ്ടപ്പെട്ടൊക്കെ PSC എക്സാംസിനൊക്കെ ഇങ്ങനെ പുറകെ നടന്ന് വർഷങ്ങളായിട്ട് പഠിച്ചിപ്പോൾ എക്സാമിൻ്റെ ഒരു 35-40 വയസ്സാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ ഒരു ടൈം ലിമിറ്റ് കഴിയുന്ന അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കഴിയുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർ ലാസ്റ്റ് വരെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം സെലക്റ്റഡ് ആയ അല്ലെങ്കിൽ അവർ ഏതോ ഒരു ലിസ്റ്റിലുണ്ട് പിന്നീട് റിജക്റ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് നിൽക്കുന്നത് ഈ പിൻവാതിൽ നിയമനങ്ങളാണ്. പലയിടത്തും നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും, അതൊരു എന്തൊരു ചടങ്ങ് എന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ പുതിയൊരു സർക്കാർ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ 5 കൂടുമ്പോഴും ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് അവർ ആ ഒരു വോട്ടിലൂടെ നൽകുന്നത് അല്ലേ. അപ്പോൾ ഓരോ തവണയും ജനങ്ങൾക്ക് ഇന്ന രീതിയിൽ നൽകും, ഇന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകും എന്നുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ കൂടിയുള്ള ഒരു രീതിയിലേക്ക് ഇതുപോലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ ഇലക്ട്രിക്കലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പേഴ്സൺ എടുക്കുക എന്നുള്ളതാണ് എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പല ശ്രോതാക്കൾക്കും അത് തന്നെയായിരിക്കും ആഗ്രഹം. അതിൻ്റെ ഒരു വിശ്വാസത്തിലായിരിക്കും അവർ ഓരോ വോട്ടും നൽകുന്നത് അല്ലേ. അപ്പോൾ ഈ 10 അല്ലെങ്കിൽ 5 ഭരണത്തിന് ശേഷം വീണ്ടും നമ്മൾ മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനുള്ളൊരു കാരണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം ഉണ്ടാവാത്തത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു.
0: അതെ അതെ, നല്ലൊരു ഒരു മാറ്റം അല്ലേ നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കും കാലതാമസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഒരു സർക്കാരിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു കോർപ്പറേഷൻ ഓഫീസിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു കാലതാമസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് നമ്മളുടെ ഗവൺമെൻറ് പോകണം എന്ന് തന്നെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം ഒരു പലപ്പോഴും നമ്മൾ ഈ നിയമലംഘനങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ റോഡിൽ തന്നെ നമ്മൾ പല നിയമലംഘനങ്ങളും കാണാറുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ റോഡ് സൈഡിൽ ഒരാളൊരു കട വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊരു നിയമലംഘനമാണ്. അവിടെ ഒരിക്കലും ഒരു കട വയ്ക്കാനായിട്ട് അയാൾക്ക് ഒരിക്കലും ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ അയാൾ അവിടെ കട വെച്ചു, ചായക്കടയൊക്കെ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നടന്നു കഴിയുമ്പോൾ പിന്നെ അത് അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് എടുക്കത്തില്ല. പിന്നെ വലിയ സമരവും സത്യാഗ്രഹവും ഒക്കെ നടത്തി പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ പോകും. അപ്പോൾ എപ്പോഴും കോർപ്പറേഷൻ അധികാരികളോ അല്ലെങ്കിൽ പഞ്ചായത്തോ എവിടെ മുനിസിപ്പാലിറ്റിയോ എവിടെയാണെങ്കിലും കഴിയുന്നതും ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുക. അവർ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ പുറകെ വഴക്കിന് പോകാതെ. അപ്പോൾ തന്നെ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്, റോഡ് സൈഡിലൊക്കെ അല്ലേ നമുക്ക് ആ വാഹനങ്ങൾ പോകാനുള്ള ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ട് തന്നെ ചില കടകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി. അപ്പോൾ അതൊക്കെ നമുക്കറിയാം, അത് പാർട്ടിക്കാരുടെയൊക്കെ അനുവാദത്തോടും മൗനാനുവാദത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പണിയുമ്പോഴും അവർ ഈ നിയമലംഘനങ്ങൾ അനുവദിച്ചു കൊടുക്കും, അവർ എങ്ങനെയെങ്കിലുമൊക്കെ അത് പണിയാനൊക്കെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും.

0: പിന്നീട് അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു നമ്പറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കോർപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കോ ഒക്കെ ചെല്ലുമ്പോഴാണ് നിങ്ങളവിടെ ചെയ്തു വച്ചിരിക്കുന്ന നിയമലംഘനമാണ് എന്നിവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പിന്നെ അത് പൊളിച്ചു കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ അവർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പെർമിഷൻ വാങ്ങുക എന്നുള്ളതിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ പുതിയ മന്ത്രിസഭ അങ്ങനെയുള്ള വളരെ ക്യുക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ. അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു റോഡ് പണിയണമെങ്കിൽ 5 വർഷം 6 വർഷം വരെ നമ്മൾ കാത്തിരിക്കാതെ അല്ലേ, നമ്മളിപ്പോൾ കാണുന്നേ അതല്ലേ. അപ്പോൾ അങ്ങനെയല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാം.
1: ഒരുപാട്, അതായത് ഇനി വരുന്ന ഒരു മന്ത്രിസഭയിൽ ഒരുപാട് ട്രോളുകൾക്കിട ഉണ്ടാവാതിരിക്കട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: മാത്രവുമല്ല ഇപ്പുറത്തിരിക്കുന്നത് വളരെ ശക്തമായ പ്രതിപക്ഷമാണ്. സമരം ചെയ്യാനായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. ശക്തമായ സമരങ്ങൾ ഉണ്ടാകും, സംഘടിപ്പിക്കും, അതിനൊന്നും ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നുള്ള അവസരങ്ങൾ ഇല്ലാതെ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ഈ നിയമസഭയിലെ വാക്കൗട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ലാന്ന് തോന്നിയോണ്ടെ അപ്പോഴേ ഇറങ്ങി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. കാരണം നിയമസഭയിൽ നമ്മളിവരെ വിടുന്ന എന്തിനാണ്, അവിടെ ഇരുന്ന് നിയമനിർമ്മാണങ്ങൾ നടത്താനും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതിന് പകരം ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടാൽ അപ്പോഴേ ഇറങ്ങി വീട്ടിൽ പോവുക എന്നുള്ളതായിരിക്കരുത്. അപ്പോൾ ആ ഈ വാക്കൗട്ടൊക്കെ നിർത്തി വെച്ചിട്ട് എല്ലാവരും അകത്ത് തന്നെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സാധാരണ മനുഷ്യരുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ
1: വാക്കൗട്ടിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം നിയമസഭയിലാണെങ്കിലും പല ചർച്ചകളും നടക്കുമ്പോഴെല്ലാം നമ്മൾ ടിവിയിലെല്ലാം കണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു സിനിമ കാണുന്ന പോലെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിലാണ് രാജ്യം ഭരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കട്ടെ അല്ലേ.
0: അതെ.
1: അപ്പോൾ നമ്മളങ്ങനെ, നമ്മുടെ സമയം 11:09 ആയിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മെയ് 14 മുതൽ ഫിഫ വേൾഡ് കപ്പിലെ 2026 എല്ലാ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ആ ഗാനം ഏതായിരിക്കും അല്ലെ, അവരുടെ തീം സോങ് ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട വൊക്ക വൊക്ക എന്ന സോങ് അത് വളരെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ദായ് ദായ് എന്ന ഒരു സൂപ്പർ സോങ് എത്തിയിരിക്കുകയാണ്. അതും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ട് ഇങ്ങനെ ട്രെൻഡ് റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പഴയ പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമായിരുന്നു അല്ലേ. നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ആ ഭാഷയൊന്ന് നന്നായിട്ട് അറിഞ്ഞുകൂടായെങ്കിൽ പോലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന, അതിൻ്റെ ഒരു ബീറ്റുകളൊക്കെ നമുക്ക് വളരെയധികം ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിലായിരുന്നു അതിൻ്റെ. അപ്പോൾ അടുത്ത ഒരു ഗാനത്തിന് വേണ്ടിയിട്ട് ലോകകപ്പ് ഗാനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡിലേക്കൊക്കെയാണ് ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രശസ്ത ഫുട്ബോൾ താരങ്ങളുടെയും രാജ്യങ്ങളുടെയും പേരുകൾ പാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ബ്രസീൽ, യുറുഗ്വായ്, അർജന്റീന, കൊളംബിയ എന്നീ തുടങ്ങി മെക്സിക്കോ, ജപ്പാൻ, കൊറിയ, നെതർലാൻഡ്സ് എന്നിങ്ങനെ നീളുന്നു രാജ്യങ്ങളുടെ പേരുകൾ. അപ്പം അങ്ങനെയുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗാനമാണ്.
1: ഇതിൻ്റെ സംഗീത ശൈലിയും അവരെടുത്ത് പറയുന്നത് ആഫ്രോ ബീറ്റ്സും ഡാൻസ് പോപ്പും ചേർന്നിട്ടുള്ള ഗാന ശൈലിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഗാനം രചിച്ചിരിക്കുന്നത് നമ്മുടെ ഷക്കീറയും ഏദ് ഷീറനും തന്നെയാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു സോങ് ആണ്. അപ്പം അത് വക്കാവക്കിക്ക് മുകളിൽ പോകുമെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടറിയാം അല്ലേ.
0: ആ ഒരു നല്ല ഒരു ഗാനത്തിന്റെ ഒരു ആസ്വാദന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇനി അങ്ങോട്ട് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഷക്കീറ വന്നിരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്.
1: എല്ലാ പ്രാവശ്യവും ഷക്കീറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു തരംഗം സൃഷ്ടിച്ചിട്ടാണ് അവർ പലപ്പോഴും പോയിട്ടുള്ളത്. എല്ലാ പാട്ടുകളുടെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ദായ് ദായ് എന്ന 2026 സോങ്ങും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. യെസ്, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേട്ടാലോ.
0: യെസ്,
1: അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ആ ഒരു ആസ്വാദനം എങ്ങനെയായിരിക്കും ആ ഒരു പാട്ട് നമുക്ക് കേട്ട് ആസ്വദിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാം. ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ആദർശ് അജയും ഉണ്ട്. അപ്പോൾ ആതിര, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തത്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻസിനെ പറ്റി, അതുപോലെ തന്നെ അല്ലാതുള്ള നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കേട്ടുകൊണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, മെസ്സേജ് ഒരുപാട് പേര് അയക്കുന്നുണ്ട്, അയക്കാതെ മടി പിടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ പുതിയ മന്ത്രിസഭയെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന്.
4: നമ്മൾ സിന്ധു ചേച്ചി ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ലെങ്ത് ഉള്ള ഒരു വോയിസ് ആയതുകൊണ്ട് ഞാനത് അതിൻ്റെ ഒന്നൊന്ന് സാരാംശം ഞാൻ പറയാം.

0: നമ്മുടെ സിന്ധു ചേച്ചി പറയാണ് നമ്മുടെ പ്രീതി ടീച്ചർ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പൊ നമ്മളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് പ്രീതി ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രീതി ടീച്ചർ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ.
1: അതെയോ, എനിക്ക് സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മന്ത്രിയാകാനൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അല്ലേ. അപ്പം അങ്ങനെയല്ല, ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ അധികാരങ്ങളോ പവറോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. അത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളെ ആരെങ്കിലുമൊക്കെ നമ്മളുടെ അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളവരോ അല്ലെങ്കിൽ അവരുടെ അനുയായികളോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാണ് എന്നവരറിയട്ടെ. അപ്പോൾ ഒരു മീഡിയയിലൂടെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പലരുടെയും ചെവികളിലേക്ക് ഇത് എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു വെയിറ്റിംഗിലാണ് നമ്മൾ അല്ലേ.
0: അപ്പോ കല ചേച്ചിയിൽ ഒരു മെസ്സേജ് കൂടി ഉണ്ട്, അതിനുശേഷം നമുക്ക് ആ ഒരു ഡീറ്റെയിലേക്ക് പോകാം. ഹായ് ജിൽ ജിൽ ടീച്ചർ ആദർശ്, എല്ലാ ദിവസവും മഴയെ ക്ഷണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. സോളാർ ഉള്ളവർ വെള്ളത്തിലാകും. പിന്നെ ടീച്ചർ പറഞ്ഞ ഭരണ തുടർച്ചയിലെ കാര്യങ്ങൾ എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നു. വോട്ട് ചെയ്തവർ എപ്പോഴും നോക്കുകുത്തി ആവുകയാണ്. ജയിച്ചു പോകുന്നവർ ആരെങ്കിലും ജനത്തിന്റെ അവകാശങ്ങൾ തിരക്കാറുണ്ടോ? ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പോൾ കുറേയൊക്കെ നിറവേറി ഇരുന്നു എന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള അവരുടേതായ രീതിയിലുള്ളൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പലതും യോജിക്കുന്നുണ്ട്, പക്ഷെ ഇനി വരുന്ന ഒരു ഭരണം എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു അല്ലേ.
1: അല്ല, അത് മാത്രമല്ല, നമ്മളുടെ ജനങ്ങൾ ഇപ്പൊ കുറച്ചും കൂടി അലേർട്ടാണ്. ഇനിയിപ്പോ വരുന്ന ഒരു MLA നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും അടുത്ത ഇലക്ഷന് അവരെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ ആൾക്കാർ പഴയതുപോലെയൊന്നും അല്ല, എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങൾ ഈ കാര്യത്തിൽ കുറച്ച് അലേർട്ട് കൂടുതലാണ് അവർക്ക്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് അവർ പെരുമാറിയാൽ അവർക്ക് അടുത്ത ഇലക്ഷന് നിൽക്കാം, അത്രേ ഉള്ളൂ അല്ലേ. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ആകാംക്ഷ എന്താണ് എന്ന് അതിലേക്ക് മനസ്സിലായി കാണാം. എന്താണ്?
0: വിജയ്.
1: അപ്പോൾ നമുക്ക് 4 സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അപ്പോ സി ജോസഫ് വിജയ്, അത് തന്നെയാണ് നമ്മളുടെ എല്ലാ സ്പെഷ്യൽ അട്രാക്ഷൻ. അപ്പം വിജയ് വരുമോ, വിജയ് വരുമോ അല്ലേ.
0: നമ്മുടെ ക്ഷണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ തീർച്ചയായും അദ്ദേഹം ഒരു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
1: അപ്പോൾ അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതുപോലെ തന്നെ തെലങ്കാന രേവന്ത് റെഡ്ഡി, സുർവിന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശ് എന്നിവരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിജയും സിദ്ധരാമയ്യയും എത്തുമെന്ന സൂചനയാണ് ഓൾറെഡി ലഭിച്ചിട്ടുള്ളത്. കൂടാതെ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ മുൻനിരയിലുണ്ടാകും. ഏകദേശം 12,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. പന്തലിന് പുറത്ത് ബാക്കിയുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 500,000-ലേറെ പേർ ചടങ്ങ് വീക്ഷിക്കാൻ എത്തുമെന്നാണ് കരുതുന്നത്. അപ്പം നാളെ രാത്രിയോടെ പന്തലിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാവും. അപ്പം അങ്ങനെ നമ്മൾ വലിയ ഒരു ആഘോഷത്തിന് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് അല്ലേ. അപ്പം നാളെയാണ് അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പുകളുടെ ഒരു ഫൈനൽ പരിപാടിയിലേക്കൊക്കെ പോകുന്ന തിങ്കളാഴ്ച. നമ്മൾക്ക് പുതിയ മുഖ്യമന്ത്രിയെ കിട്ടിയ സന്തോഷത്തിനെക്കാട്ടിലും ഉപരി നമ്മളുടെ യുവജനങ്ങൾക്കെല്ലാം പ്രതീക്ഷ നമ്മളുടെ പ്രിയപ്പെട്ട വിജയ് എത്തിച്ചേരും.
0: അതെ, യഥാർത്ഥത്തിൽ തമിഴ്നാട് മന്ത്രിസഭ രൂപീകരിച്ച അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ടൈമിലൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു അല്ലേ. അതൊരു ഒരു അനൗൺസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടക്കും, ഒരു സിനിമാറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ഇവിടെയും അദ്ദേഹം എത്തുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ജനത്തിരക്ക് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം എത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ യുവജനങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരിക്കും. നോർമൽ ആയിട്ടുള്ളൊരു സത്യപ്രതിജ്ഞ എന്ന രീതിയിൽ കുറച്ചും കൂടെ സിനിമാറ്റിക്കലാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
1: അങ്ങനെ പറഞ്ഞാല് നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മൊത്തത്തിൽ കളറാകും എന്നുള്ളതാണ് അല്ലേ. വിജയുടെ ഒരു വരവിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും വരട്ടെ നമ്മളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. എന്തായാലും നമ്മൾ, അത് മാത്രമല്ല ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് തന്നെ വലിയൊരു പ്രോസസ്സായിരുന്നു അല്ലേ. ആരാകും എന്നുള്ള ആകാംക്ഷയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമായി. അപ്പോൾ ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് കളറാക്കാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട വിജയ് എത്തിച്ചേരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും വരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കേരളത്തിലെ പുതിയ മന്ത്രിസഭ, പുതിയ മാറ്റങ്ങൾ അല്ലേ, പുതിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പഴയതുപോലെയല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജനങ്ങൾ ഇങ്ങനെ വളരെ അലേർട്ടാണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ നിങ്ങളുടെ നീക്കങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് നമ്മളുടെ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ടെലിവിഷൻ ചാനലുകളായാലും അല്ലെങ്കിൽ നമ്മളുടെ റേഡിയോ പോലെയുള്ള മറ്റ് മാധ്യമങ്ങളായാലും അവരുടെ ഓരോ നീക്കങ്ങളും നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചുവടുവയ്പും വളരെ കരുതലോടെ വേണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ളത് അല്ലേ.
0: അപ്പോൾ നമുക്ക് മെസ്സേജസിലേക്ക് പോകാം. അരവിന്ദാക്ഷൻ സാറ് ഒരു അപ്ഡേഷൻ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് ഡെങ്കിപ്പനി ദിനമാണ്, അതായത് ദേശീയ ഡെങ്കിപ്പനി ദിനമാണ്. എല്ലാ വർഷവും മെയ് മാസം 16-ാം തീയതിയാണ് നമ്മൾ ആചരിക്കുന്നത്. ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അല്ലേ. കൊതുക് നിയന്ത്രണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം മെയ് 16-ാം തീയതി ദേശീയ ഡെങ്കിപ്പനി ബോധവൽക്കരണ ദിവസമാണ്. യെസ്. അപ്പോൾ
1: അല്ല, ഈ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ മഴ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൃത്തികേടാവും, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഈ കോർപ്പറേഷൻ അധികാരികൾ വന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വന്ന് ഇത് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മഴ വരുന്നതിന് മുമ്പായിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ, നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അല്ലേ. ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു റോഡ് അല്ലേ, അവിടെ എന്തെങ്കിലും ബ്ലോക്കായി കിടക്കുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കാം, നമ്മുടെ പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കി ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്യുക അല്ലേ. ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ ആ കാര്യങ്ങളിൽ നമ്മളും കൂടി ഒന്ന് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഓൾറെഡി അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അല്ലേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് ഏർപ്പെടട്ടെ. അങ്ങനെ നമ്മുടെ എന്താ സിറ്റിയൊക്കെ അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിടക്കട്ടെ. ഏത് മഴ വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ നമുക്ക് പോകാം.
0: അപ്പോൾ സമയം 11:24 ഏകദേശം നമ്മൾ വൈൻഡ് ടിപ്പ് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ശ്രോതാവ് ചോദിച്ചിരിക്കുകയാണ്, ഒരാളാണോ രണ്ട് പേരാണോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റിവീൽ ചെയ്യാനുള്ള ഒരു ടൈമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഒന്നുകൂടി പറയാം അല്ലേ.
1: നമുക്ക് കോഴി മുട്ട തരുന്നു, പശു പാൽ തരുന്നു, ഇത് രണ്ടും നമുക്ക് തരുന്നത് ആരാണ് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
0: അതെ. അപ്പൊ പലരുടെയും ഒരു കൺഫ്യൂഷൻ എന്നുള്ളത് അവർ ഡയറക്റ്റ് ആയിട്ട് ചിന്തിച്ചപ്പോ അതെ, നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണ്, ഇപ്പോ എത്ര ഏജ് ആണെങ്കിലും അമ്മമാർ ഇപ്പോഴും ലാളിച്ച് കൊഞ്ച് ചെക്ക് വളർത്തുകയാണ്. രാവിലെ വളരെ പ്രോട്ടീൻ ആയിട്ടുള്ള പാല് തരുന്നു, മുട്ട തരുന്നു, ശരിയാക്കി തരുന്നു, അങ്ങനെ രീതിയിൽ പോവാണ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പലരും പോയിട്ടുണ്ട്, അമ്മ എന്ന ആൻസറിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് ടീച്ചർ?
1: അതാ, നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഭയങ്കര നോട്ടി ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നമുക്കിത് രണ്ടും തരുന്നത് നമ്മുടെ കടക്കാരനല്ലേ, അവിടെ പോയില്ലേ നമ്മളിത് വാങ്ങിച്ചോണ്ട് വരുന്നത്.
0: പിന്നെ അനൂജ് പറയാണ് ബഷീർക്കയുടെ SM സ്റ്റോറിൽ നിന്ന്. അപ്പോ കടക്കാരൻ എന്ന് പറയുന്നതിന് പകരം സനോജ് അത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതെ. അപ്പൊ കറക്റ്റ് ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റീജ് ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. രജനി ചേച്ചി കാവനാട് നിന്ന് കടക്കാരൻ എന്നുള്ള ആൻസറിലേക്ക് പോയിരുന്നു. രാജൻ ചേച്ചി അയച്ചിരിക്കുന്നു, രാജൻ ചേച്ചി അയച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആണ്. പ്രൈസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഇവിടെ എത്തുക അല്ലേ.
1: എത്തുകയാണെങ്കിൽ മുട്ടയും പാലും കൊടുക്കുന്നതായിരിക്കും അല്ലേ.
0: അതെ. അപ്പൊ നമ്മുടെ ശ്രീജി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഞാൻ ശ്രീജി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നേരമാണ്. അതുപോലെ നല്ലൊരു പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. ലീലാമണി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ആതിര, പ്രീത, മൂന്ന് പേർക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഹായ് അടിമാലി ഫ്രണ്ട്സ്, അവിടെ മഴയുണ്ടോ? പിന്നെ നാളെ കല്യാണം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അടിമാലിക്കാരോടാണ് ചോദിച്ചിരിക്കുന്നത്. കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് അംഗനവാടി ടീച്ചർ. അതെ. അപ്പൊ പിന്നെ അപ്പുറത്തെ കടയിലെ ശാന്തമ്മയും തരും എന്ന രീതിയിൽ. അപ്പൊ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷിജി ടി അയച്ചിരിക്കുന്നു, പ്രീത ടീച്ചർ, ആതിരക്കുട്ടി, ആദർശ്, എല്ലാവർക്കും സുപ്രഭാതം, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു,
1: സുഖമായിട്ടിരിക്കുന്നു, അല്ലെ, അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ വേണം പറയാൻ അല്ലേ, നമ്മൾ ഇന്നാളെ എല്ലായിടത്തും പറഞ്ഞു കൊടുത്തതാണ്. ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ പറയാനുള്ളത് അടിപൊളിയായിട്ട് പോകുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയണം അല്ലെ. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ആ മറ്റൊരാളിലേക്ക് നമ്മളുടെ ഒരു എനർജി നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേതെങ്ങനത്തെ മറ്റേ നമ്മളെന്തോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ കേൾക്കുന്ന ആളിനും ഒരു നെഗറ്റീവ് ആയിട്ടൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമുക്ക് അടിപൊളി തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾ
0: കുഴപ്പമില്ലാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നും. അതെ, അപ്പൊ എല്ലാവരും അടിപൊളിയാണ്, സൂപ്പർ ആയിട്ട് പോകുന്നു എന്നുള്ളത് തന്നെ പറയുക എന്നാണ് വീണ്ടും നമ്മൾ ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സാമിന് നല്ലൊരു റിസൾട്ട് കരസ്ഥമാക്കിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ നേരാണ് ഷിജി ചേച്ചി. മാർക്ക് കുറഞ്ഞു പോയ ആരും തന്നെ വിഷമിക്കേണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. സി എം എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പുതിയ സർക്കാരിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതായത് എസ്കോർട്ട് വേണ്ട എന്നുള്ള രീതിയിലുള്ളത് നമ്മളെല്ലാവരും അതിനോട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നു. അപ്പം ആ ഒരു കാര്യമാണ് നമ്മുടെ ഷിജിജി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സനോജ് പറഞ്ഞിരിക്കുന്നു, ഒരു പുതിയ തുടക്കത്തിന് മുന്നേയുള്ള മുൻകരുതലുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് ടീച്ചർ വളരെ മനോഹരമായി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം നാടിൻ്റെ വികസനത്തെയും നല്ല നാളെയും ലക്ഷ്യം വച്ചുള്ള ടീച്ചറുടെ ഈ വാക്കുകൾ ശരിക്കും ഹൃദ്യമായിട്ടുണ്ട്. വളരെ നല്ലൊരു വിലയിരുത്തൽ. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോ
0: തീർച്ചയായും ഇന്നത്തെ ദിവസം നമ്മുടെ പ്രീതി ടീച്ചറിന് കളറായി എന്ന് തന്നെ പറയാം.
1: ഞാൻ പറഞ്ഞത് ഞാൻ അടിപൊളിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം അടിപൊളിയാകും. അപ്പൊ അതിന് തന്നെ ഉള്ള ഒരു വലിയ എക്സാമ്പിൾ ആണ് ഇത്. ഞാൻ അടിപൊളിയായി എന്ന് പറഞ്ഞു, അപ്പൊ എന്റെ ഇന്നത്തെ ദിവസം അടിപൊളിയായി. ഇങ്ങനത്തെ ഒരു നല്ല കമന്റ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടിപൊളിയാവത്തില്ല.
0: അപ്പൊ നമ്മുടെ സുജി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ് ആദിര ആൻഡ് ടീച്ചർ, എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഇന്നലെ എന്റെ ഫ്രണ്ട് പാർവതിയുടെ ബർത്ത്ഡേ ആയിരുന്നു, എനിക്കത് പറയാൻ പറ്റിയില്ല. അപ്പൊ വിഷ് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പാർവതിക്ക് നേരാണ്. സുജി ചേച്ചിക്ക് നല്ലൊരു ദിവസം കൂടി നേരുന്നു. പിന്നെ നമ്മുടെ റഷീദ കുരിപ്പുഴയിൽ നിന്നും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ ഈ ഒരു എന്താ പറയുക ലൈവിലേക്ക് ഒന്ന് ഇൻക്ലൂഡ് ആയി എന്നുള്ളതാണ്. നമ്മൾ കുസൃതി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ശ്രോതാക്കളും ചടപടയിൽ നനങ്ങും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ്. പിന്നെ നമ്മുടെ ഒരാളാണോ രണ്ടു പേരാണോ എന്ന് ചോദിച്ചില്ലേ, ആ ഒരു വ്യക്തി ആൻസർ അയച്ചിരിക്കുകയാണ്, എൻ്റെ മാമി എന്നുള്ളത്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ പേര് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. കുറേ നാളായിട്ട് നമുക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ആരാണ് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഈ വ്യക്തിയുടെ പേര് എന്താണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ലൈവിനൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ രമേഷ് കെ ജി സാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആട്ടിൻപാൽ എന്നൊക്കെ രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കടക്കാരൻ എന്നുള്ളതാണ് ടീച്ചർ ഉദ്ദേശിച്ച ആൻസർ. അത് രസകരമായിട്ട് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ലൈവ് വളരെ രസകരമായിട്ടും ഒരുപാട് നമ്മുടെ പ്രതീക്ഷകളെ പറ്റിയും നമ്മുടെ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭരണം വരേണ്ടത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കൊക്കെ നമ്മൾ പോവുകയുണ്ടായി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു സോ മച്ച് പറയാണ്.
1: അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് ലൈവ് പ്രോഗ്രാം ഉണ്ട്, ആതിരയുടെ മ്യൂസിക് ബീറ്റ്സ് അല്ലേ, 4 മണി മുതൽ 5 മണി വരെ. അപ്പോൾ അത് കേൾക്കാനായിട്ട് മറന്നു പോകരുത്. തീർച്ചയായിട്ടും ആതിരയോടൊപ്പം ലൈവിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരെയും ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഒരു നല്ല ദിവസമായിരുന്നു, നല്ലൊരു തുടക്കമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനി നാളെ ഒരു ഞായറാഴ്ചയാണ്, നമ്മളെല്ലാവരും വളരെ എന്താ ആലസ്യത്തോടെ രാവിലെ കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങും. പിന്നീട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തിന്നുന്നൊരു ദിവസമാണ് നാളെ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെക്കാട്ടിലും അടിപൊളി ദിവസമാണ്. നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നു, നമ്മൾ വിജയിനെ കാത്തിരിക്കുന്നു. അങ്ങനെ അങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമ്മൾ തിങ്കളാഴ്ച വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447249987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം നെതർലാൻഡ്സിലെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നാളെ സ്വീഡനും തിങ്കളാഴ്ച നോർവേയും സന്ദർശിക്കും. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രസിഡന്റ് സെർജിയോ മാറ്റെറല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരം, ദീർഘകാല LPG വിതരണം, പ്രതിരോധ സഹകരണം എന്നിവ സംബന്ധിച്ച സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറയ്ക്കുകയും ചെയ്തു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമായി തുടരുന്നു. ഇന്നത്തെ UDF നേതൃയോഗത്തിൽ മന്ത്രിമാരും വകുപ്പുകളും തീരുമാനിക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ചയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക്

0: ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളെ തടയുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും മെയ് 16 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് കൊതുകുകളുടെ ഉറവിട നശീകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഡെങ്കി നിയന്ത്രണത്തിനായി സാമൂഹിക പങ്കാളിത്തം, പരിശോധിക്കുക, ശുചിയാക്കുക, അടച്ചു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധമാണെന്നും മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി ആർ എസ് ആകാശവാണി വാർത്തകളോട്.
1: ഡെങ്കിപ്പനി നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം ധാരാളമായി കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക.
0: ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
2: Apart from focusing on reproductive and child health as well as communicable diseases, there has been a shift where there is a lot of screening going on for non-communicable diseases, for mental health care and for palliative care and geriatric care as well. So one part of this entire Ayushman Bharat is the Ayushman Arogya Mandir or the health and wellness centers. The second is with the Pradhan Mantri Jan Arogya Yojana. Over 600 million citizens are covered under this initiative.
0: ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കുറഞ്ഞ ചിലവിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്കിലൂടെ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടു പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9 വയസ്സുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പി എം വികാസ് പദ്ധതിയിൽ NIT കാലിക്കട്ടിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. താങ്ങുവിലയിലെ വർധന നെല്ലിന്റെ വിലയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. നിലവിൽ താങ്ങുവില വർധനയുടെ പ്രയോജനം കർഷകരിൽ കൃത്യമായി എത്തുന്നില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രോത്സാഹന വിഹിതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7

0: ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി 90 വാർഷികങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയും ഗ്രാമിന് 14,385 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ ശലീല ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4 പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ്, നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
2: Unique focus of the institution is in the making of medical devices which are world class, highly effective, at the same time indigenous and cost effective. It is also satisfying to note that nearly 7 to 8 technologies are being transferred every year by this institute, and even this year there are at least 7 technologies which are going to be transferred to the industry.
1: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങിലും 9th ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹ മാധ്യമ കുറിപ്പിലൂടെ അനുശോചനം അറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-ന് എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ RG കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: This is Radio Santhanam 90.4 FM. Stay tuned.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാന

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്ര 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അനുപേട
1: നമസ്കാരം.
0: ഞാൻ അഖിൽ. അപ്പൊ അനുപേട, ഇന്ന് നമുക്ക് വളരെ കുറച്ച് ലോഞ്ചസും വളരെ കുറച്ച് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സും ആണ് നമുക്ക് ഇന്നുള്ളത് അല്ലെ? എനിക്ക് വന്നപ്പോ ലോഞ്ചസ് കുറച്ച് കുറവാണ് ഫോണുകളുടെ.
1: അതെ അതെ, എന്ന് വെച്ചാൽ മീഡിയം സെഗ്മെന്റ് ഫോൺ, പ്രീമിയം ഫോൺസിന്റെ ലോഞ്ചുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഐക്യുവിന്റെ ഒക്കെ മീഡിയം സെഗ്മെന്റ് ഫോണ്, റെഡ്മിയുടെ മീഡിയം സെഗ്മെന്റ് ഫോണ്,
0: പിന്നെ എനിക്ക് തോന്നുന്നു ഐഫോണിന്റെ പുതിയ 18 ഐഫോണിന്റെ കുറച്ച് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ കാര്യം കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരാനുണ്ടായിരുന്നു.
1: പിന്നെ ഒരു സ്കൂപ്പ് ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാലക്സി സി ഫോൾഡ് 8-ന്റെ ഇതൊക്കെയാണ് നമുക്ക് പ്രകടമായിട്ട് ഹാർഡ്വെയർ സെക്ഷനിൽ നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്.
0: ശരി ശരി.
1: കൂടുതൽ ഭാഗവും നമ്മൾ ആൻഡ്രോയിഡിന്റെ 17 പുതിയ ബീറ്റാ വേർഷൻ
0: ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
1: അതും സെപ്റ്റംബറിൽ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്.
0: ശരി ശരി. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഇപ്പോ റീസെന്റ് ലോഞ്ച് ആയിരിക്കുന്ന കുറച്ച് ഫോൺസിന്റെ അപ്�േറ്റ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഐക്യു Z11 ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. 9020 mAh ബാറ്ററിയും മീഡിയടെക് ഡിമെൻസിറ്റി 8500 ചിപ്സെറ്റ് ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനുപേട്ട, അത് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്? മറ്റ് സ്പെക് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് വരുന്നുണ്ട്? ഏത് സെഗ്മെന്റ് ഫോണാണ്? ഇത് എങ്ങനെയാണ്, പെർഫോമൻസ് ആണോ?
1: ഇത് അല്ല, പെർഫോമൻസ് ആണ്, മീഡിയം സെഗ്മെന്റ് പെർഫോമൻസ് ഫോൺ ആണ് ശരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു വിരോധാഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൈനയിൽ ലോഞ്ച് ആയി, പക്ഷെ കമ്പനി ഇതുവരെ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. എങ്കിലും പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ചൈനീസ് യുവാനിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ്, അതായത് 8GB 256GB ആണ് ബേസ് വേരിയന്റ്. അതിന്റെ പ്രൈസ് വന്നിട്ട് ശരിക്കും 31,200 രൂപയാണ്. പിന്നെ നമുക്ക് ഹൈ എൻഡ് വേർഷനിലേക്ക് പോകുമ്പോൾ 12GB 256GB ഉണ്ട്, 16GB 256GB ഉണ്ട്. അതിന്റെ പ്രൈസിംഗ് വന്നിട്ട് റഫ്ലി ഒരു 34,000 ഇന്ത്യൻ പൈസയാവും, ഇന്ത്യൻ രൂപയാവും. അതിന്റെ ഈ 16GB 256GB ഏകദേശം 38,000 രൂപയാവും. 256 12GB 512GB ഏകദേശം 40,800 രൂപ. പിന്നെ ഏറ്റവും ടോപ്പ് എൻ്റെ ആയ 16GB 512GB 46,000. ഇത് നമ്മൾ യുവാനിന്ന് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ ഉള്ള പ്രൈസിംഗ്, ഇമ്പോർട്ട് ചാർജസ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് എത്ര ആവും അറിയില്ല. എങ്കിലും ഇതൊരു മീഡിയം സെഗ്മെന്റ് ഫോൺ ആയിട്ടാണ് അവർ
0: ലോഞ്ച് ചെയ്യുമല്ലോ ഫോൺ അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പക്ഷെ എന്ന് ലോഞ്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ടില്ല. പിന്നെ ഇതിന്റെ സ്പെക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ശരിക്കും ഇപ്പം അഖിൽ പറഞ്ഞ പോലെ മീഡിയടെക് ഡൈമെൻസിറ്റി ആണ്, 8500 ചിപ്സെറ്റ് ആണ്. അപ്പൊ അതിന്റേതായ പെർഫോമൻസ് ക്വാളിറ്റി അതിനുണ്ട്. കാരണം ഡൈമെൻസിറ്റി 8500 ശരിക്കും

0: കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി റിഫ്രഷറേറ്റ് കുറച്ച് ബെറ്റർ ആക്കി.
1: അതെ അതെ അതെ. പിന്നെ എച്ച് ഡി ആർ സപ്പോർട്ട് ഉണ്ട്, P3 വൈഡ് കാർഗാമട്ട് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ 16 പിന്നെ UFS 3.2 ആണ്. പിന്നെ ഒപ്റ്റിക്സിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 50 MP മെയിൻ സെൻസറും പിന്നെ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും എല്ലാം അതുണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, 2 MP ഡെപ്ത് സെൻസറും ഉണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 MP ആണ്. അതിൽ നമുക്ക് ശരിക്കും 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, 1080p പറ്റും. പിന്നെ കൂളിംഗ് സിസ്റ്റം വന്നിട്ട് അവരുടെ പ്രൊപ്രൈറ്ററി കൂളിംഗ് സിസ്റ്റം ആയിട്ടുള്ള 7K ഐസ് ഡോം VC ലിക്വിഡ് കൂളിംഗ് ആണ്. അപ്പൊ ചൂടാകാൻ യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല. ഡയമൻസിറ്റിക്ക് ഓബിയസ്ലി കുറച്ച് ചൂടാകുന്ന പ്രശ്നങ്ങളുണ്ട് ആ ചിപ്സെറ്റിന്, പക്ഷെ ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ചാൻസ് വളരെ കുറവാണ്. ലിക്വിഡ് കൂളിംഗ് ആണ്. പിന്നെ ബാക്കി അതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ കണക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 5G കണക്ടിവിറ്റി ഉണ്ട്, Wi-Fi 6 ആണ്, 7 അല്ല. അപ്പൊ നമ്മൾ നത്തിങ് 4A ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ബ്ലൂടൂത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു നത്തിങ് 4A ആയിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നതെങ്കിലും പ്രോസസർ വൈസ് കുറച്ചും കൂടെ ബെറ്റർ ഇതാണ്. 7 Gen 4
0: വരുന്നത്.
1: പിന്നെ ബാക്കി NFC, GPS, USB Type-C പോർട്ട്, IP68 IP69 ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
0: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പറഞ്ഞ സ്പെക് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്ക്രീൻ ഒബ്വിയസ്ലി 6.8 inch ആണ്. പിന്നെ അത്യാവശ്യം നല്ല രീതി പെർഫോമൻസ് വരുന്നുണ്ട്. എന്നാൽ ക്യാമറയുടെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് താഴെയാണ്.
1: അപ്പൊ
0: പൊതുവെ ഐക്യു അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ പറഞ്ഞ അതായത് നമുക്ക് അറിയാൻ സാധിക്കുന്ന സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഗെയിമിംഗ് കാര്യങ്ങളും അങ്ങനെ പെർഫോമൻസിന്
1: കൂടുതൽ
0: കൊടുത്തിട്ടാണ്. ഇപ്പൊ കൂളിംഗിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റും കൂളിംഗ് സിസ്റ്റവും നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ UFS 3.1 വരുന്നുണ്ട്. സ്ക്രീൻ 6.8 inch സ്ക്രീൻ ആണ്, ബിഗർ സൈസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഐക്യുവിന്റെ ഫോണിന്റെ എല്ലാം ബെസൽസ് ഒക്കെ അത്യാവശ്യം നല്ല തിൻ ബെസൽസ് ആണ്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വലിയ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അപ്പൊ ഗെയിം ഒക്കെ കളിക്കുന്നവർക്കും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മൾട്ടി മീഡിയ വ്യൂവിംഗ് ഈ പറഞ്ഞ സിനിമയൊക്കെ കാണാനാണെന്നുണ്ടെങ്കിലും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും
1: തോന്നുന്നു. പിന്നെ അതുപോലെ വെയിറ്റ് 216 grams ഉള്ളൂ. നത്തിങ് 4A എനിക്ക് തോന്നുന്നു 222 grams ആണ്, 4-5 grams വ്യത്യാസമാണ്
0: വരുന്നുണ്ട്. പിന്നെ ഈ IP റേറ്റിംഗിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എന്ത് വരുന്നത്?
1: അത് ഇത് 68 and 69 ഉണ്ട്, ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്.
0: അപ്പോ അത്രയൊക്കെയാണ് ഐക്യു Z11 സ്പെക്കും ഡീറ്റെയിൽസും വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. അപ്പൊ ഗെയിം ഒക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും അത്യാവശ്യം എന്തായാലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ് അങ്ങനെയുള്ള യൂസേജൊക്കെ ഈസി ആയിട്ട് നടക്കും, അതിനകത്തൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അത്യാവശ്യം സിനിമയൊക്കെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ബെറ്റർ ആയിട്ട് സിനിമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്യാമറയുടെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് കുറച്ചും താ നിൽക്കുവാണ്. അപ്പൊ ഫോട്ടോഗ്രഫി ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷനും കൂടെ കൺസിഡർ ചെയ്യുന്നത്
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതാണ് ഐക്യു Z11 ഫീച്ചേഴ്സും സ്പെക്കും ഡീറ്റെയിൽസും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് വരുന്ന ഒരു ലോഞ്ച് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ Redmi 15A ഇന്ത്യയിലേക്ക് വരികയാണ്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ.
1: അപ്പൊ
0: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കൊല്ലത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്തറൈസ്ഡ് ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ബെട്ട, റെഡ്മി 15A ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ? ഷവോമിയുടെ റെഡ്മി ഫോൺ ആണ്. എനിക്ക് തോന്നുന്നു ഷവോമി ഫോണുകൾ ഇപ്പൊ ഇന്ത്യയിൽ അവരുടെ ഒരു ഒരു പ്രസൻസ് ഇത്തിരി കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇറക്കുന്ന ഫോണുകൾക്കാണെങ്കിലും കോമ്പറ്റീറ്റേഴ്സിന്റെ ഫോണുമായിട്ട് സ്പെക് വൈസ് അത്രയ്ക്ക് അങ്ങോട്ട് കിടപിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റു ഫോണുകളുടെ സ്പെക്കും ഷവോമി ഇറക്കുന്ന അല്ലെങ്കിൽ റെഡ്മി ഇറക്കുന്ന ഫോണുകളുടെ സ്പെക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷവോമിയുടെ റെഡ്മിയുടെ ഒക്കെ സ്പെക്ക് വളരെ കുറഞ്ഞു നിൽക്കുന്നതായിട്ടൊരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ റെഡ്മി 15A ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെ ആയിരിക്കും, അവരോട്ട് കമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് റെഡ്മി 15A സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിന്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ?
3: ഇത് ശരിക്കും ഒരു ബേസ് ഫോണാണ്, ബേസ് മോഡൽ ഫോണാണ്.
2: ഓക്കെ,
3: പ്രൈസിംഗ് വന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നു 13,000 തൊട്ട് ഒരു 15,500 വരെയുള്ള പ്രൈസ്.
2: എൻട്രി ലെവൽ ഫോൺ,
3: എൻട്രി ലെവൽ ഫോണാണ്. അപ്പൊ ആ റേഞ്ചിലുള്ള എല്ലാ ഫോണുകളായിട്ട് ഇത് കമ്പീറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിന്റെ സ്പെക്കിലേക്ക്, ഡീറ്റെയിൽ സ്പെക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വലിയ എന്നുവെച്ചാൽ പ്രകടമായ ഒരു പെർഫോമൻസോ ക്യാമറ ഫീച്ചേഴ്സോ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. അപ്പൊ ആ പ്രൈസ് ഇത് നമുക്ക് പിന്നെ ആ പ്രൈസ് എത്രത്തോളം കുറവായതുകൊണ്ട് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാവുന്നേ ആയിരിക്കാം. ഇതില് നമ്മൾ സ്പെക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ചിപ്സെറ്റ് എന്ന് വെച്ചാൽ യൂണിസോക്കിന്റെ T8300 എന്ന് പറയുന്നത് ഒരു 5 GHz ഒരു പ്രോസസ്സറാണ്. അതെ അതെ, അവരുടെ തന്നെ എനിക്ക് തോന്നിയത് ഒരു T830 യൂണിസോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും TSMC തന്നെയാണ്. പക്ഷെ എങ്കിലും ഈ എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, 6 NM ആണ്, 4 NM അല്ല, എനർജി എഫിഷ്യന്റും അല്ല. അപ്പം അത് ഫോൺ യൂസ് ചെയ്തു, കാരണം നാളെ ഫ്രൈഡേ ആണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിന്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അത് പെയർ ചെയ്തിരിക്കുന്നത് മാലി G57 GPU, അത് പഴയ കാല GPU ആണ്. പിന്നെ 6 GB up to 6 GB LPDDR4 റാം ഉണ്ട്. 128 GB UFS 2.2 ആണ് സ്റ്റോറേജ്. അപ്പൊ അതെല്ലാം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സ്കെയിൽ ഡൗൺ ചെയ്ത സാധനമാണ്. പിന്നെ മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് ഉണ്ട്, 2 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 6.9 inch ഡിസ്പ്ലേ ആണ്, HD ഡിസ്പ്ലേ ആണ്. 60 Hz റിഫ്രഷ് റേറ്റ് up to 120 Hz ആണ്. പിന്നെ ശരിക്കും ബ്രൈറ്റ്നെസ് ഒക്കെ 800 nits വളരെ കുറവായിട്ടുള്ള ബ്രൈറ്റ്നെസ് ആണ്.
2: ഞാനേ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ഇപ്പൊ നമ്മൾ ഐക്യു അല്ലെങ്കിൽ ഒപ്പോ ഇങ്ങനെയുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഒരു 15,000 റേഞ്ചിലുള്ള ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഡൗൺ ഗ്രേഡഡ് ആണ്
3: ശരിക്കും.
2: അപ്പൊ എന്തുകൊണ്ടായിരിക്കും റെഡ്മി അല്ലെങ്കിൽ ഷവോമി ഇങ്ങനെ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പെക്കിൽ ഫോൺ ഇന്ത്യയിൽ ഇറക്കാനുള്ള കാരണം?
3: അല്ല, അവരുടെ എനിക്ക് തോന്നുന്നു രണ്ട് രീതിയിൽ ചിന്തിക്കാം നമുക്ക്. ഒന്നെങ്കിൽ അവര് ശരിക്കും അവരുടെ കയ്യിലുള്ള പഴയ സ്റ്റോക്കുള്ള പ്രോസസ്സും ബാക്കിയുള്ള ഹാർഡ്വെയർ സാധനങ്ങളും ഇപ്പൊ ഈ പുതിയ സ്റ്റോറേജിന്റെ ദൗർലഭ്യത കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെല്ലാം വിട്ടഴിക്കായിരിക്കും.
2: ഓക്കെ,
3: പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഇപ്പം ശരിക്കും സ്റ്റോറേജ് ഡിവൈസസിന്റെ ചിപ്സെറ്റിനൊക്കെ വില കൂടിയത് കാരണം പല ഫോണുകൾക്കും പ്രൈസ് കൂട്ടേണ്ടി വന്നിട്ടുണ്ട്.
2: ഓക്കെ,
3: അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ എൻട്രി ലെവൽ ഫോണിന് ഒരു നോർമൽ ഡിമാൻഡ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഏത് സ്പെക് ഇറക്കിയാലും ആൾക്കാർ അത് എടുക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുക.
2: അപ്പൊ
3: അങ്ങനെയുള്ളൊരു ഒരു മാർക്കറ്റും കൂടെ അവർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഐക്യുവിന് പറയും വിവയോടെ പറയും.
2: പിന്നെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ഐക്യവും ഒപ്പോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് താഴെ നിൽക്കുവാണ് അല്ലേ?
3: ഭയങ്കര താഴെയാണ്, ഒരുപാട് താഴെയാണ്. കാരണം ഇതൊക്കെ ശരിക്കും പുരാതന കാലത്തെ,
2: അതെ, കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പൊ അത്യാവശ്യം മീഡിയ ടെക് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ചിപ്സിനെ പറ്റി അറിയാം. അപ്പൊ അവരൊന്നും പോയി യൂണിസോക്ക് എന്ന് പറഞ്ഞ കേട്ട് കേൾവി പോലും ഇല്ലാത്ത
3: സ്റ്റോറേജിന്റെ സ്പീഡ് 2.2 ആണ്. എല്ലാം 4.1 3.1 ഒക്കെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഐക്യുവിന്റെ പറഞ്ഞ 3.1 മുകളിലാണ്.
2: അതെ,
3: അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാം.
2: ഇപ്പൊ ഈ 2.2 ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ സ്പെക്കും ഒക്കെ വെച്ച് നോക്കാൻ നമ്മളീ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലും ലോഡ് ആവാൻ നല്ല ബുദ്ധിമുട്ട്. കാര്യം അതിന്റെ ഇന്റർഫേസ് എല്ലാം ഇപ്പൊ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് വരുമ്പോ അതനുസരിച്ച് ഹാർഡ്വെയർ യൂസ് ചെയ്യും.
3: അപ്പൊ
2: ഈ ഒരു ഹാർഡ്വെയറിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലും ഓടാനായിട്ടൊക്കെ
3: പിന്നെ എന്താണെന്നുള്ള നമുക്ക് കണ്ടറിയാം. അത് യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പിന്നെ ബാറ്ററി വന്നിട്ട് 6300 mAh ആണ്. 32 MP ഒരു ക്യാമറയുണ്ട്. പിന്നെ 6.9 inch ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഓഫ്ലൈനിലും ഉണ്ട്, ഓൺലൈനിലും ഉണ്ട്. നമുക്ക് ഓഫ്ലൈനിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് MI.com അതൊക്കെ കിട്ടും. ഓഫ്ലൈനിൽ നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് നാളെ മുതൽ, അതായത് ഫ്രൈഡേ മുതലാണ്, ഫ്രൈഡേ April 3 തൊട്ടാണ് അവൈലബിൾ ആവുന്നത് എല്ലായിടത്തും. അപ്പോൾ അത് നമുക്ക് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ.
2: ഓക്കെ.
3: പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ എല്ലാം ഉണ്ട്. 5G ആണ്, വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് 5.4 ആണ്, GPS 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ OTG USB ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെ 15W വയർ ചാർജിംഗ് ആണ്. അതും ഭയങ്കര സ്ലോ ആണ്. ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് പറയാൻ പറ്റില്ല.
2: ഒരുപാട് ചെറുതല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെറിയ
3: 2 മണിക്കൂർ എടുക്കുന്നു റീചാർജ് ചെയ്യാൻ. 210 grams ആണ്. വെയിറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ബോഡി ആയിരിക്കണം.
2: എന്തായാലും എനിക്ക് ശ്രോതാക്കളെടുത്തുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാര്യം എനിക്കും അനുഭവേട്ടനും ഉണ്ടായ പോലെ ഡൗട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മറുപടി പറയാൻ പറ്റുമോ? കാരണം നിങ്ങൾ വൈഡ്ലി നമ്മളെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും സ്പെക് കുറഞ്ഞൊരു ഫോൺ വരുമ്പോഴത്തേക്ക് ആർക്കൊക്കെ ഇത് ഉപയോഗപ്രദമാവും എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, ഇതിനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്കും സപ്പോർട്ടും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ പറയാം, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രോതാക്കളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും. അപ്പൊ ഇപ്പൊ എനിക്ക് മനോഭേട്ടനം വന്ന പോലെ ഒരു ഡൗട്ട്
3: സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക്
2: ഉണ്ടാവാം. അപ്പൊ ചിലപ്പോൾ ഒരു മറുപടി നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. ഇതിനുള്ള ഒരു വ്യക്തമായ മറുപടി പലർക്കും. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ സ്പെക്കിൽ ഫോണുകൾ ഇറക്കുന്നതിന്റെ റീസൺ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറഞ്ഞ വരുന്ന എപ്പിസോഡിൽ അതും പറഞ്ഞ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റും.
3: തീർച്ചയായിട്ടും.
2: അപ്പോ അതാണ് റെഡ്മി 15A സ്പെക്കും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ.
3: ഓക്കെ.
2: പിന്നെ വരുന്ന ഒരു ലോഞ്ച് എന്ന് പറഞ്ഞാല് വിവോയുടെ T5 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 വോൾട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പൊനവിട, നമ്മള് നേരത്തെ പറഞ്ഞു നിർത്തി വിവോ T5 Pro ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാണ്. അപ്പോ നമുക്കറിയാം വിവോ എപ്പോഴും ഒരു ഫോൺ ഇറക്കുമ്പോൾ പാരലായിട്ട് ഐക്കു ഒരു ഫോൺ ഇറക്കും. കാരണം ഒരു ഒരു കമ്പനിയാണ് ഇത് രണ്ടും നമുക്കറിയാം. അപ്പൊ ഈ പറയുന്ന വിവോ T5 Pro നമ്മൾ നേരത്തെ പറഞ്ഞ Z11 എന്തെങ്കിലും മാച്ച് ആയിട്ടുള്ള ഫോണാണോ?
3: തീർച്ചയായിട്ടും.
2: എങ്ങനെയാണ് ഇതിന്റെ സ്പെക്കും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെ വരുന്നുണ്ട്?
3: തീർച്ചയായിട്ടും അത് അതേപോലെ തന്നെയുള്ള സ്പെക്ക് തന്നെയാണ്. ഒറ്റ വ്യത്യാസം ചിപ്സെറ്റിന്റെ അകത്തുള്ളതാണ്. അതായത് Snapdragon 7 Gen 4 ആണ് ഈ വിവോ T5 Pro ഇക്കകത്തുള്ളത്. മറ്റേതില് Dimensity 8500 ആണ്. രണ്ടിന്റെയും പ്രൈസിംഗ് ഏകദേശം സെയിം ആണ്. 30,000 ഇതിന്റെ കോമ്പറ്റീറ്റർ, ഇത് രണ്ടിന്റെയും കോമ്പറ്റീറ്റർ ഇപ്പൊ ഇറങ്ങിയ Nothing 4A Pro ആണ്. പക്ഷെ ഈ T5 Pro കേസിൽ രണ്ടിനും സെയിം ചിപ്സെറ്റ് തന്നെയാണെന്നുള്ളത്. Nothing 4A ഇതിനും ചിപ്സെറ്റ് തന്നെയാണ്. അതായത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ആണ്. പിന്നെ ബാക്കി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന 144Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു 6.8 inch നമ്മളെ ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. പിന്നെ Android 16 ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് 50 MP ഒരു പ്രൈമറി റിയർ ക്യാമറയുണ്ട്. Sony IMX882 ആണ് എന്റെ സെൻസർ. 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ബാറ്ററി വന്നിട്ട് 9020 mAh ആണ്
2: ബാറ്ററി വരുന്നത്.
3: അതെ, 90W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. പിന്നെ 68 69 മറ്റേ Z11 ഉള്ള പോലെ തന്നെ IP റേറ്റിംഗ് 68 ഉം 69 പ്ലസും. ഇത്രയാണ് നമുക്ക്. ഇത് ശരിക്കും ലോഞ്ച് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ Mid-April അവര് ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ
2: ചെയ്തേക്കുന്നുണ്ട്.
3: പ്രൈസിംഗിന്റെ അതാ ഞാൻ പറഞ്ഞത്, 30+ ബിറ്റ്വീൻ 30,000 and 45,000 ആയിരിക്കും. എക്സാക്ട് പ്രൈസിംഗ് നമുക്ക് അറിഞ്ഞിട്ടില്ല, ഏതൊക്കെ വേരിയന്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഇപ്പോ നമുക്ക് പൊതുവേ അറിയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 30,000 and 45,000 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ Z11 ഉള്ളത് പോലെ തന്നെ രണ്ടോ മൂന്നോ വേരിയന്റ്സ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടറിയാം. എന്തായാലും വിവോടെ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം സെഗ്മെന്റിലുള്ള പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. ക്യാമറ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും, കാരണം വിവോടെ ക്യാമറാസ് എല്ലാം അത്യാവശ്യം.
2: എനിക്ക് വിവോയിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഫോട്ടോഗ്രാഫിലോട്ടും വരും, ഐക്യൂലോട്ട് പോകുമ്പോഴത്തേക്ക്
3: പെർഫോമൻസിലേക്ക്
2: പോകും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിവോ T5 Pro എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോഗ്രാഫിയും കൂടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു
3: ഫോണായിരിക്കും
2: വിവോ T5 Pro പറ്റി പറയാം.
3: അതെ,
2: പക്ഷെ എനിക്ക് തോന്നുന്നു ബേട്ടാ കഴിഞ്ഞ വർഷത്തെ T4 Pro ഇറങ്ങുമ്പോഴത്തേക്ക് അതിന്റെ പ്രൈസിംഗ് ഈ പറയുന്ന പോലെ ഒരു 28 to 32 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നിന്നത് അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹാർഡ് മീൻസ് ഈ ഹാർഡ്വെയറിന്റെ പ്രൈസ് കൂടിയോണ്ടായിരിക്കാം പ്രൈസിനകത്ത്.
3: തീർച്ചയായിട്ടും, കാരണം മെമ്മറി സ്റ്റോറേജിന്റെ കോസ്റ്റ് കൂടി, ചിപ്സെറ്റിന്റെ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ പ്രൈസ് വേരിയേഷൻ ആണ് നമുക്ക് ഈ ഫോണുകളിലെല്ലാം റിഫ്ലക്ട് ആകുന്നത്.
2: ശരി.
3: അപ്പൊ അതിന് 2030 വരെ ആ ഷോർട്ടേജ് ഉണ്ടാകാൻ
2: സാധ്യതയുണ്ട്. കാര്യം പൊതുവേ എല്ലാ ഫോണുകൾക്കും നല്ല രീതിയിൽ പ്രൈസിംഗിനകത്ത് നല്ല രീതിയിൽ വ്യത്യാസം കൂടി വരുന്നുണ്ട് പ്രൈസ്.
3: ഓക്കെ,
2: അപ്പൊ ഇത്രയൊക്കെയാണ് വിവോ T5 Pro വിശേഷങ്ങൾ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ബിഗർ ന്യൂസ് എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി Z Fold 8, അതിന്റെ കുറച്ച് ലീക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: ലോകത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്രം 90.4 FM. സാംസങ് സി ഫോൾഡ് 8 ഇടാ, അപ്പോ അതിനെ പറ്റിയുള്ള ലീക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അല്ലേ. അപ്പോ സാംസങ്ങിന്റെ ട്രൈഫോൾഡ് ഫോൺ നമുക്കറിയാം, കുറച്ചാളും കൊണ്ട് ഇറങ്ങിയിട്ട് അവര് തന്നെ എല്ലാം തിരിച്ചു വിളിച്ചു. സാംസങ്ങിന് സമയം അത്ര ശരിയെല്ലാം തോന്നുന്നു, കാരണം S26 അൾട്ര ഇറങ്ങിയിട്ടും വിചാരിച്ച രീതിയിൽ വലിയൊരു
3: പറ്റിയിട്ടില്ല.
2: അപ്പോ എന്താണ് ഈ സി ഫോൾഡ് 8 ലീക്സും നമുക്ക് ഈ പറയുന്ന അത്ഭുതകരമാൻ വണ്ണം എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടോ?
3: ഇപ്പൊ പ്രത്യേകിച്ച് ഇത് വന്നേക്കുന്ന ലീക്ക് സി ഫോൾഡ് 8 വൈഡിനെ കുറിച്ചാണ്. അപ്പൊ അതില് ശരിക്കും ടാബ്ലറ്റിന്റെ ഒരു ഫോം ഫാക്ടറിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് സാംസങ്ങിന്റെ ഒരു ബിഗർ സൈസ്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഒരു ക്രോസ് ഓവർ ഡിവൈസ് എന്നും പറയാൻ പറ്റത്തില്ല, എങ്കിൽ ടാബ്ലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ടാബ്ലറ്റും അല്ല, ഫോണാണോ എന്ന് ചോദിച്ചാൽ ഫോണും അല്ല, ഒരു ഫോൾഡബിൾ ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
2: ഫോൾഡ് ചെയ്ത് വെക്കാൻ അത്യാവശ്യം ബിഗർ സൈസ് ആയിരിക്കും,
3: അത്യാവശ്യം നല്ല ബിഗർ സൈസ്, കാരണം സി ഫോൾഡ് 8 ബിഗർ ആണ്. അപ്പൊ ഇതിന്റെ സൈസ് വന്നിട്ട് മില്ലിമീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ 158.4 × 143.2 × 4.5 mm. ഈ തിക്നെസ് പോലും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ബാക്കിയുള്ള സി ഫോൾഡിനേക്കാൾ, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് സി ഫോൾഡ് വൈഡിന്. അപ്പൊ നമുക്ക് കൈകൊണ്ട് കണക്കാൻ കുറച്ചുകൂടെ പാടായിരിക്കും. 4.5 mm തിക്നെസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ആയി. അതെ. അപ്പൊ പിന്നെ ഇത് നമ്മൾ ശരിക്കും ഇത് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് 4.5 mm, നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 5 mm മോളം, 5 mm തിക്നെസ് നമുക്ക് കാണാൻ പറ്റും. അത് 5 mm തിക്നെസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്. കൈ ഒതുങ്ങുന്ന കാര്യം അല്ലെങ്കിൽ കൈ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശരിക്കും ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് പിന്നെ സ്ക്വയർ ആസ്പെക്ട് റേഷ്യോ 60:5 നിയർലി സ്ക്വയർ ആസ്പെക്ട് റേഷ്യോയിലും ആക്കാം, അല്ലാതെ തന്നെ നമ്മൾ ഐപാഡിലൊക്കെ ചെയ്യുന്ന പോലെ 3:4 റേഷ്യോയിലോട്ട് മാറ്റാം. അപ്പൊ 3:4 റേഷ്യോയിലോട്ടാണ് നമുക്ക് കണ്ടന്റ്, അതായത് മീഡിയ കണ്ടന്റ് ഒക്കെ, വീഡിയോസ് ഒക്കെ കാണാൻ കുറച്ചുകൂടെ കൊള്ളാവുന്നത് 3:4
2: റേഷ്യോയിലാണ്.
3: അപ്പൊ അത് ആ ഇതിലേക്ക് മാറ്റാൻ, രണ്ടിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ബാക്കി ഇതിൻ്റെ അകത്ത് ശരിക്കും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്നെസ് കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹിഞ്ച് അസംബ്ലിയും ബാക്കി ഡിസ്പ്ലേയും അത്രത്തോളം കുറെ ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ട്രൈഫോൾഡിൻ്റെ അകത്തൊക്കെ വന്ന പ്രശ്നങ്ങൾ അവർ ഈ സി ഫോൾഡിൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിക്നെസ് കൂടാനുള്ള കാരണമൊന്നും അവർ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഹിഞ്ചിൻ്റെ ക്വാളിറ്റിയാണ് ഈ ഫോൾഡിൻ്റെ എല്ലാം ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഹുവാവേയുടെ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് ഹിഞ്ചാണ്, അവരുടെ പ്രൊപ്രൈറ്ററി ഹിഞ്ചാണ്. അത് യാതൊരു പ്രശ്നമില്ല. ഓപ്പോയുടെ ഫോണിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ
2: ഫോൾഡെന്ന് പറയുമ്പോൾ മെയിൻ സംഭവം ആണ്, ബാക്കി എല്ലാ സ്മാർട്ട് ഫോണിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്.
3: ഫോൾഡബിൾ ഡിസ്പ്ലേ ഹാൻഡിൽ ചെയ്യാനുള്ള ഹിഞ്ചാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാരണം ആ ക്രീസ്, സാംസങ്ങിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ക്രീസ്
2: വീഴും,
3: നല്ലോണം അറിയാൻ പറ്റും, അതാണ് പ്രശ്നം. അപ്പൊ ഇത്രയാണ് നമുക്കിപ്പോ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്, ലീക്സിന്റെ അത് വന്നേക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ബാക്കി സ്പെക്കിനെ കുറിച്ച്, സി ഫോൾഡ് 8 നമ്മൾ കഴിഞ്ഞ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. സി ഫോൾഡിന്റെ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, സാംസങ്ങിന്റെ പ്രോസസർ അല്ല, സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. പിന്നെ അപ് ടു 2 TB വരെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അപ് ടു 12 GB വരെ റാമും ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. ബാക്കി ഇനി ഇതിന് ജനറൽ ആയിട്ടുള്ള, കാരണം ഓഗസ്റ്റിൽ ലോഞ്ച് ആണത്, അപ്പം ഓഗസ്റ്റ് ലോഞ്ച് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പേ നമുക്ക് എന്തായാലും
2: ഡീറ്റെയിൽസ്,
3: കറക്റ്റ് സ്പെക് ഡീറ്റെയിൽ ആവുക, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക് കിട്ടുമ്പോൾ നമുക്ക്
2: അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇതാണ് സാംസങ് സി ഫോൾഡ് 8 ലീക്സും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്. അടുത്ത വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് 17 ബീറ്റ ഓൾമോസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോ പുതിയ അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നോക്കാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കൊല്ലത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പൊ ആൻഡ്രോയിഡ് സെവൻറ്റീൻ്റെ ബീറ്റ ഇങ്ങനെ ചെറുതായിട്ട് ലോഞ്ച് മീൻസ് റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മള് പിക്സൽ ഫോണുകളിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോ നമുക്ക് അതിനകത്ത് കുറച്ച് എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? കാര്യം അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടോ ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ട്?
3: തീർച്ചയായിട്ടും. കാരണം ആൻഡ്രോയിഡ് സെവൻറ്റീൻ ആണ് ഇനിയിപ്പോ നമ്മൾ അടുത്ത വിട്ട് നോക്കുന്ന ഗൂഗിളിന്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കാരണം അത് ഓഗസ്റ്റിൽ അവരുടെ ഇവന്റിൽ അവർ റോൾ ഔട്ട് ചെയ്യുന്നുണ്ടാവും പുതിയ പിക്സൽ ഫോണിന്റെ കൂടെ. പിക്സൽ 11 വരുന്നുണ്ടാവും. അപ്പൊ അതിന് ഇപ്പൊ എല്ലാവരും എല്ലാ വർഷവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ അത് പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആഡ് ചെയ്യപ്പെടുന്നുള്ള. അപ്പൊ എല്ലാ വർഷവും അത് തന്നെയാണ്. പക്ഷെ നമുക്ക് ശരിക്കും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും എവല്യൂഷണറി ചേഞ്ചസ് അവർ എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വർഷവും കുറെ കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് 6 മികച്ചെന്ന് തോന്നുന്ന ഒരു 6 ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണത്. നമുക്ക് ആപ്പ് നെയിംസ് ഹോം സ്ക്രീനിൻ്റെ അകത്ത് നിന്ന് മാറ്റാൻ പറ്റും. ഹോം സ്ക്രീനിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഐക്കൺസിൻ്റെ കൂടെ ആപ്പ് നെയിംസ് ഉണ്ടാവും. നമ്മൾ തേർഡ് പാർട്ടി ലോഞ്ചേഴ്സോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി OS അകത്ത് മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ.
2: ഓക്കെ.
3: ആൻഡ്രോയിഡ് OS അകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്ത് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആപ്പുകൾ പല ഫോൺ മേക്കേഴ്സിൻ്റെ OS ആ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ നത്തിങ് മോട്ടറോള അങ്ങനത്തെ ഫോണുകളിലൊന്നും നമുക്ക് ഈ ആപ്പ് പേര് മാറ്റാൻ പറ്റാത്ത അവസ്ഥ. കാരണം അത് സ്റ്റോക്ക് റോമിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ ഇത്തവണ അവർ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സ് ആഡ്
2: ചെയ്തിട്ടുണ്ട്.
3: സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഈ ഐക്കൺസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നെയിം കാണിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ ഈ ബബിൾസ്, നമ്മൾ എല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് 15 തൊട്ട് ബബിൾസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെസ്സേജിംഗ് ആപ്സിനാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. SMS പറഞ്ഞ വരികയാണ്, അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ഒരു മെസ്സേജ് വരികയാണ്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിന്റെ ഒരു മെസ്സേജ് വരികയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ഒരു പോപ്പ് ഒരു ബബിൾ ആയിട്ട് വരും, ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന്. എന്താ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചോണ്ട് തന്നെ ഇൻഡിവിൽ കൊണ്ടിടുമ്പോൾ മാത്രമേ അത് ഡിസ്റ്റോർഡ് ആയി പോകത്തുള്ളൂ, നമ്മുടെ സ്ക്രീനിൽ നിന്ന് പോകും. അത് ഇപ്പൊ എല്ലാ മെസ്സേജിംഗ് ആപ്സിൽ മാത്രമല്ല എല്ലാ ആപ്പുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിന്റെ ആപ്പുകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരികയാണ്. ഇപ്പൊ നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അപ്പൊ ആ ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷൻ ഇപ്പൊ നമ്മൾ അറിയാതെ വേറെ ആരെങ്കിലും ട്രാൻസാക്ഷൻ വരെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. അതിന് പകരം ഇത് ബബിളായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കോൺവെർസേഷൻസ് അത് ഓൾറെഡി ഉണ്ട് SMS അകത്തും വാട്സാപ്പിൻ്റെ അകത്തും വരുന്ന പോലെ. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥിരമായ ഏതെങ്കിലും ഇപ്പം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ആപ്പുകൾ, ഫോർ എക്സാമ്പിൾ വേർഡ്, പവർ പോയിന്റ് അങ്ങനത്തെ സാധനങ്ങൾ, നോട്ട്സ്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിമൈൻഡർ സെറ്റ് ചെയ്ത ടൈമിൽ ഇത് പോപ്പ് ചെയ്യും ബബിളായിട്ട്. ബബിൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇൻറ്റുവിൻ്റെ അകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കളയാൻ പറ്റും.
2: ഓക്കെ.
3: ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജിങ് ആപ്സിന് മാത്രമല്ല എല്ലാ ആപ്സിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോൺഫിഗർ ചെയ്യാം ഏതൊക്കെ ആപ്സിന് ബബിൾ വേണം എന്നുള്ളത്. കാരണം സെറ്റിംഗ്സ്
2: സെലക്ട്
3: ചെയ്ത് കൊടുക്കാം. അതാണ് പിന്നെ അടുത്ത ഒരു തലവേദന, വലിയൊരു തലവേദന ഒഴിവാക്കിയത് വൈഫൈയും മൊബൈൽ ഡാറ്റയും സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇന്റർനെറ്റ് സെറ്റിംഗ്സ് ഇപ്പോൾ എടുക്കുമ്പോൾ ഈ ഡാറ്റ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സിമ്മും കാണിക്കും വൈഫൈയും കാണിക്കും എല്ലാം കാണിക്കും. അപ്പൊ ഇത് ഏതെങ്ങനെയാണ് ആദ്യമേ തലപ്പറാന്ത. അപ്പൊ അതിന് പകരം അവർ വൈഫൈ സെപ്പറേറ്റ് ചെയ്തൊരു സെറ്റിംഗ് ആക്കി സിമ്മിന്റെ ഡാറ്റ കണക്ഷൻ സെപ്പറേറ്റ് ഇതാക്കി.
2: അപ്പൊ
3: ആ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സാധനത്തിന്റെ അകത്ത് രണ്ട് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ മൊബൈൽ ഡാറ്റ വേണ്ട സമയത്ത് മൊബൈലിന്റെ സെറ്റിംഗ്സ് പോയിട്ട് മൊബൈൽ ഡാറ്റ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഡാറ്റ ഓൺ ആക്കാം. അതല്ല വൈഫൈ അവൈലബിൾ ആയിട്ടുള്ള സ്പേസസിൽ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വൈഫൈ ഒരു സെറ്റിംഗ്സ് വരുന്നതുകൊണ്ട് വൈഫൈ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നേരെ മറിച്ച് മറ്റേ നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലായിരുന്നു പോയിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത്.
2: മനസ്സിലായി.
3: അതിന് പകരം ഇപ്പം നത്തിങ് ഫോണില്ല, അത് അത് ശരിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. അതിൽ ആ സെറ്റിംഗ് കിടക്കുന്ന ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ അകത്ത് ക്ലിക്ക് ചെയ്താലേ
2: പറ്റുള്ളൂ.
3: നേരെ മറിച്ച് നമുക്ക് ഇപ്പൊ വൈഫൈയും പിന്നെ മൊബൈൽ ഡാറ്റയും സെപ്പറേറ്റ് ആക്കി സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് അത് കൺഫിഗർ ചെയ്യാം. അത് വലിയൊരു നല്ലൊരു ഫീച്ചറാണ് അത്.
2: പക്ഷേ എനിക്കിപ്പോഴും ഒരു ഡൗട്ട് നിൽക്കുന്ന ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് മാറ്റി എന്ന് പറയുമ്പോൾ എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മള് നോർമൽ ഫോണിൽ മുകളിൽ നിന്ന് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് വൈഫൈയും മൊബൈൽ ഡാറ്റയും സെപ്പറേറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ആണല്ലോ, അത് നോർമലി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് അതോ വേറെ എന്തെങ്കിലും?
3: അല്ലല്ല, നമ്മുടെ സെറ്റിംഗ്സിന്റെ അകത്ത് അത് തന്നെ ക്വിക്ക് സെറ്റിംഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന സെറ്റിംഗ്സ് അല്ല, അതിലല്ലാതെ തന്നെ സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോർമൽ സെറ്റിംഗ്സിലേക്ക് പോകുന്നത്.
2: അതെ,
3: ആ സെറ്റിംഗ്സിന്റെ അകത്താണ് നമുക്ക് ഇതെല്ലാം കൂടെ അവര് ഓരോരോ കാറ്റഗറി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പഴയതിന്റെ അകത്ത്, പക്ഷെ പുതിയതിന്റെ അകത്ത് നമുക്ക് ഡാറ്റ കണക്ഷൻ സെപ്പറേറ്റ്, വൈഫൈ സെപ്പറേറ്റും
2: മൊബൈൽ ഡാറ്റ സെറ്റിംഗ്സിനുള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സാധനത്തിന്
3: അത് ഓൾറെഡി സെപ്പറേറ്റ് ആണ്, രണ്ടായിരം സെപ്പറേറ്റ് ചെയ്താൽ.
2: ഓക്കെ, അപ്പോ വേറെന്തൊക്കെയാണ് വരുന്നത്? നമ്മളിപ്പോ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു, വേറെ ഇനി എന്തൊക്കെ?
3: അടുത്ത നാലാമത്തെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഡാർക്ക് തീം എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ഓരോ ആപ്പിനും നമുക്ക് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗർ ചെയ്യാം. നമ്മള് കോമൺ ആയിട്ട് ഡാർക്ക് തീം ഓൺ ആക്കുമ്പോഴത്തേക്കും ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പ് ഏതൊക്കെയാണോ സപ്പോർട്ട്
2: ചെയ്യുന്നത്
3: അതെല്ലാം ഡാർക്ക് തീം വരും. ഇത് ഇതിന് പകരം നമുക്ക് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഡാർക്ക് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത, അതായത് ഏത് ആപ്പാണോ സപ്പോർട്ട് ചെയ്യാത്ത, അതിനെ നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റും.
2: ഓ ശരി,
3: ഡാർക്ക് തീം ഫോഴ്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
2: ഓക്കെ ഓക്കെ,
3: അതാണ്. അപ്പം അത് പക്ഷേ ചിലവർക്ക് ഈ ഡാർക്ക് തീം ഭയങ്കരമായിട്ട് ക്രീസി ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് അത് വൈറ്റ് തീം തന്നെ വേണ്ട. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു എന്റെ ആപ്പില് ഫോണിന്റെ ആപ്പ്, ഐ മീൻ ബാങ്കിന്റെ ആപ്പുകൾ നമുക്ക് ഡാർക്ക് തീം ഫോഴ്സ് ചെയ്യാൻ പറ്റും.

0: അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ചെയ്ത് നമുക്ക് മേളിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ തീം നമുക്ക് ഡാർക്ക് തീം ആക്കി
1: മാറ്റാം.
0: അത് പക്ഷെ ആപ്പ് ഡെവലപ്പേഴ്സും കൂടെ അങ്ങനെ അത് സെറ്റ് ചെയ്യണം. അല്ലാതെ ആൻഡ്രോയിഡിന്റെ മാത്രം ഫീച്ചർ അല്ല. അതെ,
1: ഇനി ആപ്പ് കോമ്പാറ്റബിൾ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും.
0: അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡ് ഇങ്ങനെ ഫീച്ചർ കൊടുക്കുന്നുണ്ട്. ഡെവലപ്പേഴ്സിന് ഇനി അവരുടെ സ്വന്തം ആപ്പുകളിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. ആ ഫീച്ചർ കൂടെ ആഡ് ചെയ്യാൻ
1: പറ്റും.
0: അതാണ് പിന്നെ അസിസ്റ്റന്റിന് സ്വന്തമായിട്ടുള്ള വോളിയം സ്ലൈഡർ കിട്ടുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റന്റിന് കോമൺ ആയിട്ടുള്ള വോളിയം സിസ്റ്റം ആണ്.
1: ഇവൻ നോർമൽ കേസിൽ നമുക്ക് അലാറത്തിന്റെ റിംഗ് ടോണിന്റെ മീഡിയയുടെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
0: വോളിയം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡാഷ്ബോർഡ് വരും. ആ ഡാഷ്ബോർഡിന്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ മീഡിയ വോളിയം, വോയിസ് വോളിയം അങ്ങനെ കുറെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇനി അസിസ്റ്റന്റ് മറ്റേത് അസിസ്റ്റന്റ് ഈ ഫോൺ വോളിയം കോമൺ ആയിട്ടുള്ള വോളിയത്തിൽ ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ്. പല പല ഫീഡ്ബാക്കുകൾ ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴോ നമ്മൾ ഈ വോളിയം കുറച്ച് വെച്ചേക്കാണെങ്കിൽ പ്രത്യേകിച്ച് പബ്ലിക് സ്പേസ് അസിസ്റ്റന്റ് പറയുന്നത് നമുക്ക് കേൾക്കാൻ
1: പറ്റത്തില്ല.
0: അപ്പൊ അതുകൊണ്ട്
1: അതിന് സെപ്പറേറ്റ് കൂട്ടി വെക്കാൻ പറ്റിയാൽ അതിന്
0: മാത്രമായിട്ട് ആ ഒരു ഫീച്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഏറ്റവും ലാസ്റ്റ് ആറാമത്തെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡിംഗ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടൂൾ ബാർ ജസ്റ്റ് ഇങ്ങനെ വന്നേക്കും. അതൊരു ഹാഫ് ബേക്ക്ഡ് ടൂൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം ഇത് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് കുറച്ച് നേരം ചിന്തിച്ച് നോക്കിയാൽ
1: അല്ലെങ്കിൽ
0: കുറെ നേരം നോക്കിയിരുന്നാലും മനസ്സിലാവും. അപ്പൊ അതിന് പകരം ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് പോലെ അവർ പുതിയ ആൻഡ്രോയിഡ് 17 അകത്ത് സ്ക്രീൻ റെക്കോർഡിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സോസ്റ്റീവ് അല്ല, ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ബാറിന്റെ തന്നെ കുറെ ഡിസൈൻ ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ നമുക്കിപ്പം സ്ക്രീൻ ടൈമും ബാറ്ററി ടൈമും ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പയ്യെ കൊണ്ട് അടുത്ത ഫുൾ വേർഷൻ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
1: അതിന്റെ കൂട്ടത്തിൽ തന്നെ ആൻഡ്രോയിഡ് 17 പ്രയോറിറ്റി ചാർജിംഗ് എന്ന് പറഞ്ഞിട്ട് ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അതെന്താണ് സംഭവിച്ചത്?
0: അല്ല, പ്രയോറിറ്റി ചാർജിംഗ് ശരിക്കും പറഞ്ഞാൽ അത് ഹാർഡ്വെയറും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ ഈ പുതിയ വരുന്ന നമ്മുടെ ഹാർഡ്വെയർ സ്മാർട്ട് ഫോൺ ഡിവൈസിന്റെ അകത്ത് പ്രയോറിറ്റി ചാർജിംഗ് എനേബിൾ ചെയ്തിട്ടുള്ള കുറെ ഫീച്ചർ ഫോണുകളുണ്ട്. അതിൽ നമുക്ക് എന്താണ് പ്രയോറിറ്റി ചാർജിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ പേരും ഫോൺ ഓൺ ആക്കി വെച്ചിട്ട് ചാർജ്
1: ചെയ്യും.
0: അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ അറിയിക്കാൻ വേണ്ടി, മെസ്സേജസ് വരുന്ന അറിയിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫേസ്ബുക്ക് പുതിയ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടി, ഫോൺ പിന്നെ ബാങ്കിങ് ആപ്പുകൾ പുതിയ ഇൻഫർമേഷൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള അറിയിക്കാൻ വേണ്ടി, നമ്മൾ ഏതെങ്കിലും ന്യൂസ് ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാതൃഭൂമിയുടെ ആപ്പുകൾ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന യൂട്യൂബിന്റെ അകത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ ഇതുണ്ടാവും, വ്ളോഗേഴ്സ് ഉണ്ടാവും, ഇവരുടെ എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ
1: നോട്ടിഫിക്കേഷൻസ്
0: വരും. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ആപ്പുകളെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ശരിക്കും ഇതെല്ലാം യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്, ബാറ്ററി പെട്ടെന്ന് ചാർജ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും,
1: മാത്രമല്ല ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്,
0: ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോറിറ്റി ചാർജിംഗ് അത് എനേബിൾ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി ടെമ്പററിലി അങ്ങ് പോസ് ചെയ്യും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ചാർജ് ചെയ്യുന്ന സമയം നമ്മൾ ചാർജർ എടുത്ത് കുത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയെ ആൻഡ്രോയിഡ് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡ് വോയിസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി നമ്മൾ ടെമ്പററിലി ആയിട്ട് പോസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിക്ക് ചാർജിംഗ് പ്രോസസ്സിനായിരിക്കും ഇമ്പോർട്ടൻസ്.
1: അപ്പൊ
0: ബാറ്ററി ഇത്ര പെർസെന്റേജ് ആകുന്ന വരെ ഇത് പോസ് ചെയ്ത്
1: വെച്ചേക്കും.
0: അത് ഇപ്പൊ എത്ര പെർസെന്റേജ് വരെ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഒരു പെർസെന്റേജ് ഉണ്ടാവും, ചിലപ്പോൾ 80% 85% വരെ
1: ചിലപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരാല്ലേ.
0: തീർച്ചയായിട്ടും അത് അത് കഴിയുമ്പോഴായിരിക്കും ഇത് പിന്നെ എനേബിൾ ചെയ്യുന്നത്.
1: ശരി ശരി.
0: അപ്പൊ നോർമലി നമുക്ക് 80% വരെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ചാർജർ ഊരാറുണ്ട്, പിന്നെ നോർമൽ ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ
1: പറ്റും.
0: അതാണ് ഈ പ്രയോറിറ്റി ചാർജിംഗ് എന്ന് പറയുന്നത്. അപ്പം ഗൂഗിൾ തന്നെ പറയുന്നത് ഇപ്പൊ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഫാസ്റ്റ് ചാർജ് 20 മിനിറ്റ്സ് ഉണ്ടോ 30 മിനിറ്റ്സ് ഉണ്ടോ നമുക്ക് ഏകദേശം ഒരു 60-70% ഇപ്പൊ എല്ലാം ചാർജ് ആവും. ആ 20 മിനിറ്റ്സ് എന്ന് നമുക്ക് സ്പെയർ ചെയ്യാം, നമ്മൾ ചിലപ്പം കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോഴായിരിക്കും.
1: അപ്പൊ ആ ടൈമിൽ വേണേ നോട്ടിഫിക്കേഷൻ ഡൗൺ ആയിരുന്നാലും
0: കുഴപ്പമില്ല. നമ്മൾ വന്നിട്ട് കാരണം സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യുന്ന പേഴ്സണൽ ടൈം, പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞ സാധനം ഇല്ല, എങ്കിൽ പോലും ആ പേഴ്സണൽ ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഈ പ്രയോറിറ്റി ചാർജിംഗ് എന്ന് പറയുന്നത്.
1: ശരി ശരി ശരി. അപ്പോ എന്തായാലും അത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പറ്റുന്ന മെയിൻ ന്യൂസുകൾ. പിന്നെ അനുപേട്ട, ഞാനിങ്ങനെ ചെറുതായിട്ടൊരു ഒരു ലീക്ക് പോലൊരു ന്യൂസ് ഇങ്ങനെ കേട്ട്, അതായത് OnePlus അവരുടെ ഓഫ്ലൈൻ സ്റ്റോറുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യുവാണ്, ഇനി ഓൺലൈൻ മാത്രമേ സെയിൽ ഉള്ളൂ എന്നൊരു ന്യൂസ് കേൾക്കുന്നു.
0: തീർച്ചയായിട്ടും.
1: എന്താണ് അതിന്റെ എന്തെങ്കിലും അത്
0: സത്യാവസ്ഥയാണ്? അത് OnePlus ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം അവർ ഓഫ്ലൈൻ സെയിൽസ്, അതായത് റീറ്റെയിൽ സ്റ്റോഴ്സ് വഴിയും അവരുടെ സ്റ്റോഴ്സ് വഴിയുള്ള ഓഫ്ലൈൻ സെയിൽസ് അവർ നിർത്തലാക്കുകയാണ്. ഓൺലൈൻ ഫസ്റ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പോളിസിയിലേക്ക് അവർ ചേഞ്ച് ചെയ്യാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇനി OnePlus ഫോണുകൾ കിട്ടുന്നത് ഓൺലൈനിൽ മാത്രമേ
1: കടകളിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല.

0: കിട്ടില്ല. അത് ശരിക്കും വൺ പ്ലസ് തുടങ്ങിയ സമയത്ത് ഇത് തന്നെയായിരുന്നു അവരുടെ പോളിസി, ഓൺലൈൻ ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സെയിൽസ് ഡ്രോപ്പിംഗ് ആയതുകൊണ്ടാണോ ചോദിച്ചാൽ അങ്ങനല്ല. സെയിൽസ് അത്യാവശ്യമുണ്ട്, പുതിയ ഫോണൊക്കെ അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. പക്ഷെ എങ്കിലും അവർക്ക് ഈ ജെൻ സി കാറ്റഗറിയാണ് അവർ കൂടുതൽ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാരും ഈ ഓഫ്ലൈൻ സ്റ്റോഴ്സിന് പോകുന്നതിന് പകരം ഓൺലൈൻ
1: തന്നെയാണ്.
0: കാരണം അവരുടെ മെജോറിറ്റി സെയിൽസും പുള്ളി ചെയ്യുന്നത് ഓൺലൈൻ സ്റ്റോഴ്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഓൺലൈനിലേക്ക് മാത്രം, കാരണം ഓഫ്ലൈനിലേക്ക് അവർക്ക് വരുമ്പോൾ ഒരുപാട് ഹെഡ് ഏക്കുകൾ ഉണ്ട്. കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, പിന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ഓവർ ഹെഡ്സ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്.
1: അപ്പോൾ സ്വാഭാവികമായിട്ടും വൺ പ്ലസിന്റെ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വരുന്നൊരു ഡൗട്ടാണ്, ഡൗട്ടായിരിക്കും ഈ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ബാക്കി വൺ പ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെയും സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും?
0: തീർച്ചയായിട്ടും അവർ സർവീസ് സെന്റേഴ്സും ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് പകരം ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെന്റർ നമുക്ക് വൺ പ്ലസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. കാരണം സെയിം കമ്പനി തന്നെ ആയതുകൊണ്ട് വൺ പ്ലസിന്റെയും വിവോയുടെയും സർവീസ് സെന്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്.
1: അങ്ങനെയാണ് ചെയ്യാം.
0: നമുക്ക് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വൺ പ്ലസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓപ്പോയുടെ വിവോയുടെ സർവീസ് സെന്റർ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.
1: മറ്റൊരു ഡൗട്ടാണ്, ഇപ്പോ വന്നതുപോലെ തന്നെ തിരിച്ച് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് പോയിട്ട് കമ്പനി പതിയെ കൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ?
0: ഇതുവരെ അങ്ങനൊന്നും പറഞ്ഞിട്ട്, അവർ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. കാരണം അവരുടെ പിന്നെ പ്രൊഡക്ഷൻ പൈപ്പ് ലൈനിന്റെ അകത്ത് ഏകദേശം ഒരു 10-12 മോഡൽസോളം അവരുടെ ഇതിലുണ്ട്. അപ്പൊ എന്തായാലും ഉടനെ കൂട്ടേണ്ട ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹാർഡ്വെയറിന്റെ ഷോർട്ടേജസ് പല കമ്പനികളെയും പല പ്രശ്നങ്ങളിലേക്കും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
0: തീർച്ചയായിട്ടും ഇല്ല.
1: അപ്പൊ അതൊക്കെയാണ് ഞാനിങ്ങനെ അത് മെയിൻ ആയിട്ട് ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. എന്നാലും ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും വൺ പ്ലസ് ഉപയോഗിക്കുന്നവർ നിലവിൽ അങ്ങനെ ഒരുപാട് ഭയപ്പെടേണ്ട കാര്യം ഇല്ല. ക്ലിയർ ആയിട്ടും ഈ പറയുന്ന നിങ്ങളുടെ സർവീസിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ പറയുന്ന ഒപ്പോയും വിവോയുടെ സർവീസ് സെന്റർ ഉണ്ട്
0: അല്ലേ?
1: ഓക്കെ ഓക്കെ. അപ്പൊ അത്രയൊക്കെയാണ് ടെക്വൈറ്റ്സിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ തുടർന്നും ഇതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങൾ ഉറപ്പായിട്ട് നമ്മളെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ ഫീഡ്ബാക്കും എല്ലാം നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് പേഴ്സോട് അതിന്റെ പേയുന്നു. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089-4093-59 എന്ന നമ്പരുമായോ 9447-24-6987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല നല്ല പാട്ടുകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളുമായിട്ട് ഈ വൈകുന്നേരത്തിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് അയച്ചോളൂ, നമുക്ക് തീർച്ചയായും നമ്മുടെ കാലവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. നമ്മുടെ വേനൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് കാലവർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നല്ലൊരു മഴയൊക്കെ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മഴയത്ത് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് നല്ല പാട്ടൊക്കെ കേട്ടിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാ ഇനി വരുന്ന ഒരു മണിക്കൂറിൽ നമുക്ക് നല്ല ആൽബം സോങ്സ് ഒക്കെ കേൾക്കാം. ആൽബം സോങ്സും വിശേഷങ്ങളും, നിങ്ങളുടെ വിശേഷങ്ങളുമായിട്ടുള്ള ഈ വൈകുന്നേരത്തിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിക്കൽ ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ ഒരു വൈകുന്നേരത്തിൽ നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ വൈകുന്നേരത്തിൽ കുറച്ച് ഗ്രഹാതുരതയിലൂടെ സഞ്ചരിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പ്രത്യേകിച്ചും മെയ് മാസം എന്താ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കൂൾ ബെല്ലിൻ്റെ മനോഹാരിതയും നനഞ്ഞ് നമ്മുടെ യൂണിഫോമൊക്കെ നനഞ്ഞ് നമ്മൾ സ്കൂളിൽ കയറുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളൊക്കെ പോകാൻ പോകണല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ പലരുടെയും ഓർമ്മകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ സ്കൂൾ, കോളേജ്, ക്യാമ്പസ് അങ്ങനെയൊക്കെയാണ്. ആ ഒരു മനോഹാരിതയാണ്. അപ്പോൾ ഇന്നത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവിൽ പാട്ടുകളുടെ കൂടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മനോഹാരിതകൾ, സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ മനോഹാരിതകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കോളേജ് ക്യാമ്പസും അല്ലെങ്കിൽ സ്കൂളും അവിടുത്തെ വർത്തമാനങ്ങളും പ്രണയവും സൗഹൃദങ്ങളും ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ, എന്നെ പോലെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമുക്ക് ആ ഒരു നമ്മുടെ മിസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു മനോഹാരിതയിലൂടെ കുറച്ച് നേരം നമുക്ക് വർത്തമാനമൊക്കെ പറയാം. നിങ്ങളുടെ സ്കൂൾ ലൈഫ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ക്യാമ്പസിലെ പ്രണയം, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഡിസ്കസ് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തെ പറ്റിയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊക്കെ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് ക്യാമ്പസ് ലൈവ് അധികം അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സൗഹൃദങ്ങളെയൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ തിരക്കുകൾ കൊണ്ടോ ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ കാലങ്ങളുടെ ഒരു മാറ്റം ഉണ്ടല്ലോ, നമ്മൾ പിന്നീടൊരു റീയൂണിയൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെല്ലാവരും കുറേ മാറിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മാനസികമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ചിലപ്പോൾ ചിലർക്ക് വണ്ണം വയ്ക്കും. നമ്മൾ ഒട്ടും ഇപ്പോൾ ഈർക്കൽ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കോളേജ് ടൈമിലൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുള്ള വ്യക്തികളൊക്കെ നന്നായിട്ട് തടിച്ച് ഭയങ്കര മെച്ചുവർഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. വളരെ മെച്ചുവർഡായിട്ട് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ലൈഫിനെ കുറച്ചും കൂടെ ഫണ്ണി ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അല്ലേ. അങ്ങനെ ആ ഒരു സ്കെയിലിംഗ് ഒക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ക്യാമ്പസ് സ്റ്റോറിയിലൂടെയൊക്കെ കടന്നു പോകുന്ന വളരെ രസകരമായിട്ടുള്ളതും വളരെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വാവ് ഫീൽ തോന്നുന്ന ഒരു ആൽബം സോങ് ആണ് കോഫി അറ്റ് എം ജി റോഡ് എന്ന ആൽബം സോങ്. അല്ലെ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായിട്ടുള്ളൊരു ആൽബം ആണ്. 2027 റിലീസായിട്ടുള്ള ഈ ആൽബം ഇന്നും നമ്മുടെ മനസ്സിലൊരു ഒരു പുതുമ നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം ആ ഒരു കാലഘട്ടത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അല്ലേ. തീർച്ചയായും അമനോഹരമായ ഗാനം പ്രിയപ്പെട്ടവർക്കായി ഈ തണുത്ത മനോഹരമായ വൈകുന്നേരത്തിൽ ഞാൻ സമ്മാനിക്കുകയാണ്. പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. കോഫി അറ്റ് എം ജി റോഡ് എന്ന ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹാരതയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു പാട്ടല്ലേ, കോഫി അറ്റ് MG റോഡ് എന്ന വിനീത് ശ്രീനിവാസിൻ്റെ വളരെ അസാധ്യമായിട്ടുള്ളൊരു സിംഗിങ് ലെവലാണ് ഈ ഒരു പാട്ടിലുള്ളതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ നമുക്കിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ വളരെ വിഷമം തോന്നുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് നമ്മൾ ചെറുതായിരുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താണ്? വലുതാവണം, ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, അങ്ങനെ കുറേ

കുറേ സ്വപ്നങ്ങളാണ്. പക്ഷേ പിന്നീട് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി അതിൻ്റെ ടെൻഷനിലും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒന്ന് തിരിഞ്ഞ് സഞ്ചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കോളേജ് സ്കൂൾ ആ ഒരു ടൈം നമുക്ക് ഒരു ദിവസമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഞാനും അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അധ്യായത്തിലൊന്നാണ് നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിലൊരു 99% ആൾക്കാരും എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ക്യാമ്പസ് ആ ഒരു ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഹാരിത അല്ലെങ്കിൽ ക്യാമ്പസിലെയൊക്കെ സുവർണ നിമിഷം ആഘോഷിച്ചിട്ടുള്ളവരാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അല്ലേ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ ഒരു ഈ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് 4 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ഓൾമോസ്റ്റ് ചായയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് പ്രത്യേകിച്ചും ഈ ഒരു ക്ലൈമറ്റിനെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ആ ഒരു ടൈമിൽ നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാറ്റഗറി ചെയ്തിട്ടുണ്ട്, ആൽബം സോങ്സ് ആണ് ചോദിക്കേണ്ടത്. അങ്ങനെ ആൽബം സോങ്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ മെസ്സേജിലേക്ക് നമ്മൾ പോവാം അല്ലേ. അപ്പോൾ അപർണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാമൻകുളങ്ങരയിൽ നിന്ന്. ഹായ് ആതിര, യെസ് ഹായ്, നല്ലൊരു വൈകുന്നേരം നേരുന്നു എന്ന് അപർണ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അപർണ. സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നത്തേക്കായി മാറുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മെയ് മാസമേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപർണ. അപ്പോൾ അപർണ തീർച്ചയായും ഇനി എന്താ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ കുറച്ച് ടൈമെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറെടുക്കുക കേട്ടോ. അപ്പോൾ അപർണ ഉടനെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മെയ് മാസമേ എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് പിന്നീട് ഒരു സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട്. അത്രയൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഈ മെയ് മാസമേ എന്ന ഗാനം. അതിൽ പ്രണയമുണ്ട്, വിരഹം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ പാട്ടിലുടനീളം ഇങ്ങനെ ഒരു ഏകാന്തമായിട്ട് ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ റൂട്ട് മാറി നമ്മളിങ്ങനെ വേറെ ഒരു ലോകത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് മെയ് മാസമേ എന്ന ഗാനം. അപ്പോൾ ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മളെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഗാനരചയിതാവ് കാരണമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം റഫീഖ് അഹമ്മദാണ് അതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്നത്. ശ്രീവത്സൻ ജി എം മേനോനാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് അമൽ ആൻ്റണി അഗസ്റ്റിനാണ്. അപ്പോൾ നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ചും നമ്മുടെ അപർണ സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ആ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം അല്ലേ. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സ് ആണ്. ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ ഒരു വൈകുന്നേരത്തിൽ സ്പെഷ്യലായിട്ടും സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മുടെ അപർണ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു മെയ് മാസമേ എന്ന ഗാനം അല്ലേ. അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം സോങ്സ് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കോളേജ് ആ ഒരു ലൈഫിനെ പറ്റിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസും, ഇനി വരുന്ന കുട്ടികൾക്ക് പറയാനുള്ളൊരു കാര്യം. ഇപ്പോൾ എനിക്ക് പലപ്പോഴും, ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആസ്വദിക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു സ്കൂൾ കോളേജ് ടൈം എന്ന് പറഞ്ഞ്. പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുക, അതിനതിൻ്റേതായ ഭംഗിയിൽ കൊണ്ടുപോകാമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ റിഗ്രറ്റുകളും നമ്മുടെയൊക്കെ വേദനകളും ഒക്കെ ഇനി വരുന്ന കുഞ്ഞുങ്ങളെങ്കിലും ആസ്വദിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇനി വരുന്ന ഈ ജൂൺ മാസത്തിൽ ആ ഒരു മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ സ്കൂളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലയിടത്തും ഇപ്പോൾ +1, +2 ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ +1 കയറുന്ന കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പിന്നെ 10th വരുന്ന കുട്ടികൾ, അവരൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും പുതിയ ചുവടുവയ്പ്പിലേക്കൊക്കെ പോകുന്ന കുഞ്ഞു കുട്ടികളൊക്കെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ പുസ്തകമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പല സ്കൂളുകളിലും പുസ്തകമൊക്കെ വിതരണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുസ്തകമൊക്കെ തുറന്നു നോക്കി അതിൻ്റെ സ്മെല്ലൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും ചില ആൾക്കാർ അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ ഉള്ള രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വീട്ടിൽ എന്താണ് ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു, അപ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾക്കിടയിൽ ചൂട് കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഗന്ധം പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഭംഗി പോലെ തന്നെ നല്ല പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അത്തരത്തിൽ മനോഹരമായ ഗാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്ന മെസ്സേജിലേക്ക് നമുക്ക് പോകാം. പ്രവീണാണ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര, കുട്ടിക്കാലം സ്കൂൾ കാലഘട്ടം ഏറ്റവും പ്രിയപ്പെട്ട കാലഘട്ടമാണ് എന്ന രീതിയിലൊരു ലവ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല സൗഹൃദങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്ന രീതിയിൽ വളരെ വിഷമിച്ചിട്ടുള്ളൊരു സൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവീൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനുവേണ്ടിയൊക്കെ ടൈം കണ്ടെത്താനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കാലഘട്ടത്തെ മിസ് ചെയ്യാത്തത് ആരും തന്നെ ഇല്ല പ്രവീൺ. അപ്പോൾ പ്രവീണ് നല്ലൊരു വൈകുന്നേരം കൂടി ഞാൻ നേരാണ്. അപ്പോൾ പ്രവീൺ ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു തമിഴ് സോങ് തന്നെ നമ്മുടെ പ്രവീണിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തമിഴ് ഗാനങ്ങളിൽ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ് ആണ് നീയെ എന്നൊരു ബ്യൂട്ടിഫുൾ സോങ്. അതിൽ മനോഹരമായിട്ടുള്ളൊരു പ്രണയമുണ്ട്. അതുപോലെ തന്നെ സോങ്സിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ വിഷ്വലില് ഡാൻസിനും വളരെ വലിയൊരു പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പാനി കല്യാണാണ്. അദ്ദേഹത്തിനെ പലർക്കും പല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും സംഗീതത്തിൻ്റെ ലെജൻഡ് എന്നറിയപ്പെടുന്ന AR Rahman ശിഷ്യൻ കൂടിയായിരുന്നു പാനി കല്യാൺ. അപ്പം ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളല്ലേ. അപ്പോൾ യാസിൻ നിസാറാണ് ഈ നീ എന്ന ഗാനം പാടിയിരിക്കുന്നത്. യാസിൻ നിസാറിൻ്റെ കൂടെ ശരണ്യ ശ്രീനിവാസ് ആണ് പാടിയിരിക്കുന്നത്. ഈ ഒരു സോങ് റിലീസായതിന് ശേഷം ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് തരംഗമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകൂടിയാണ്. ഈ ജനപ്രീതി നേടി എന്നത് പറയുമ്പോൾ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ ഒരു പാട്ട് കേട്ട സമയത്ത് ആശംസകളുമായിട്ട് എത്തിയിരുന്നു. അതിൽ മെയിനായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളുടെയൊക്കെ സംവിധായകനായിട്ടുള്ള SS Rajamouli, അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ ഒരു സംഗീത സംവിധായകനും നമ്മൾ പറയപ്പെടുന്ന ഗൗതം വാസുദേവ് മേനോൻ. അപ്പോൾ അവരൊക്കെ ഈ ഒരു പാട്ടിന് വളരെ നല്ല
നല്ല രീതിയിലുള്ള പ്രശംസകൾ കൊടുത്തിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ പാനി കല്യാണിൻ്റെയും യാസിൻ നിസാർ ശരണ്യ ശ്രീനിവാസ് കൂട്ടുകെട്ടിൽ ആലാപന മികവ് കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് നിലനിന്ന നീ എന്ന തമിഴ് മ്യൂസിക്കൽ ഡാൻസ് ആൽബം സോങ് നമുക്ക് കേട്ടാലോ. ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൻ്റെ വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസ് അത് റിലേറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ജരിയാണ്. ഹായ് ആതിര, സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ഓർമ്മകൾ എത്ര മനോഹരമായിരുന്നു. അത് പലപ്പോഴും വേദനയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ. എങ്കിലും പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട് അന്നത്തെ കാലഘട്ടം. അപ്പോൾ ആൽബം സോങ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകളാണ്. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ഓർമ്മയ്ക്കായ എന്ന സീരീസിലൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അടുത്തതായിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെ ആയിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ബാബുരാജൻ സർ, രമേശ് കെ ജി, അദ്ദേഹമൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവരൊക്കെ പാട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പാട്ടെല്ലാം പ്ലേ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബാബുരാജൻ സർ പറയാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലം ഒരിക്കലും മറക്കാൻ പറ്റില്ല, നല്ല രസമുള്ള കാലമായിരുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എത്ര നമുക്ക് പ്രായം ആയി എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഭംഗി തന്നെയാണ് എന്നാണ് എല്ലാ ശ്രോതാക്കളും ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓർമ്മയ്ക്കായി എന്ന ആ ഒരു സീരീസിലെ ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹഗീതം എന്ന ഒരു പാട്ട്, ആ ഒരു പാട്ടാണ് നമ്മുടെ മഞ്ജരി ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ഗ്രഹാതുരതയും അല്ലെങ്കിൽ ആ ഒരു ടൈമിലെയും നമ്മുടെ ഒരു ചെറിയ പ്രായത്തിനെയൊക്കെ കണക്ട് ചെയ്ത് നിർത്താറുണ്ട്. പലപ്പോഴും ചിലർ നിഷ്കളങ്കമായിട്ടുള്ള പ്രണയത്തിനൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള പാട്ടുകളാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, എം ജയചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ മനോഹാരിതയിൽ പിറന്നിട്ടുള്ള ഇതുപോലുള്ള പാട്ടുകൾ അല്ലേ. ഇതിലൊരു പുല്ലാങ്കുഴലിൻ്റെ ഒരു വേർഷനുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. ഇപ്പോഴും ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ബീജം കേൾക്കുമ്പോഴും ഈ ഒരു പാട്ട് ഫുള്ളിരുന്ന് കേൾക്കാം എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള പാട്ടുകളാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഇതുപോലുള്ള പാട്ടുകൾ അല്ലേ. അപ്പം അങ്ങനെ അത്ര മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേട്ടാലോ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മുടെ മഞ്ജരിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും അവരുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ മനോഹാരിത ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ആ മനോഹരമായ ഗാനം നമുക്ക് മ്യൂസിക് ബീറ്റ്സിലൂടെ കേട്ടെടുത്തിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വൈകുന്നേരത്തെ മ്യൂസിക്കൽ ജേർണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നല്ലൊരു പാട്ടല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2021 ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ മഞ്ചരിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരുന്നു ആ മനോഹരമായിട്ടുള്ള ഗാനം എന്നുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, വാട്സാപ്പിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ഡിം ലൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു കളർ, അതൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലും മനോഹരമായിട്ട് പ്രണയിച്ച പല ആൾക്കാരും ഉണ്ടായിരിക്കും അല്ലേ. നിഷ്കളങ്കമായിട്ടുള്ള പ്രണയം എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ആ ഒരു പ്രണയ കാലഘട്ടത്തെ കുറച്ചധികം നിറമാക്കിയതിൽ പ്രധാന പങ്ക് ഇതുപോലുള്ള പാട്ടുകൾക്ക് തന്നെയായിരുന്നു. അന്ന് നമുക്ക് പലപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന പലർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അന്നൊരു പ്രണയം ഒരു വ്യക്തിയോട് പറയണമെങ്കിൽ ഒരു മടിയാണ്, അല്ലെങ്കിൽ കൂടുതലും വൺ സൈഡ് ലവ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പേടി, ഒരു ഭയമൊന്നും അങ്ങനെ ഇല്ല. ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക എന്നുള്ളത് വളരെ നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ഒരു ഭയം ഇങ്ങനെ ഉള്ളിലുണ്ട്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ പറഞ്ഞിട്ടുള്ളൊരു വാക്യം എനിക്ക് എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ലൈഫിൽ അദ്ദേഹത്തിനൊരു പ്രണയം തോന്നുകയാണ്, പക്ഷെ അത് പറയാനുള്ള ഭയം കാരണം ഇങ്ങനെ ലെറ്റർ കൊടുക്കണോ വേണ്ടയോ കൊടുക്കണോ എന്നുള്ള രീതി ഇരിക്കുമ്പോൾ പ്രിൻസിപ്പൾ കാണുകയും വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് അടിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് പ്രണയം എന്നുള്ളത് ആ ചൂരലടിയിലാണ് ഇങ്ങനെ ശോഭിച്ചു നിന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് വേണ്ടി പറഞ്ഞ് സമ്മാനിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വിരഹവേദനയുടെ, അല്ലെങ്കിൽ ആ ഒരു ചൂരലിൻ്റെ ആ ഒരു രസം, അതിൽ നിന്നാണ് നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രണയ എഴുത്തുകാരന് ലഭിച്ചത് അല്ലേ. അപ്പം അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചും നമ്മൾ പ്രണയിക്കുകയും ആ ഒരു വേദനയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ആ കാലഘട്ടത്തിലൂടെ, സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോയവർക്ക് ഇന്നും പ്രണയം എന്നത് മധുരം തന്നെയാണ് അല്ലേ. അത്തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു ഗാനം തന്നെയായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785, ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സമയം 4 കഴിഞ്ഞ് 42 ആയിരിക്കുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അല്ലേ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠനാണ് പോളയത്തോട് നിന്ന്. ഹലോ മ്യൂസിക് ബീറ്റ്സ്, ഞാൻ മണികണ്ഠൻ പോളയത്തോട്. 1988 ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത ഒരു ഗാനമുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും സിനിമാ താരങ്ങളും കായിക താരങ്ങൾ, സാഹിത്യകാരന്മാർ, ഗായിക ഗായകന്മാർ എന്നിവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടെലികാസ്റ്റ് ആയിരുന്നു അത്. മിലേസുർ മേരാ തുമാര എന്ന ഗാനം, അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ ആ ഒരു സോങ് റേഡിയോ സാന്ത്വനത്തിലെ മ്യൂസിക് ബീറ്റ്സിലൂടെ കേൾക്കാൻ, ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, ആ ആഗ്രഹം സാധിച്ചു തരുമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും മണികണ്ഠൻ ചേട്ടന് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ആ മനോഹരമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം അല്ലേ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ, കേൾക്കാം ആസ്വദിക്കാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹാരിതയിൽ ആ ഒരു പാട്ടുകളിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എന്നാലും നമ്മുടെ ടൈം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. മാധുരിയാണ് അയച്ചിരിക്കുന്നത്. ഹലോ, നമസ്കാരം, ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്, ഇപ്പോൾ ചൂടൊക്കെ മാറി വരുന്നു. എനിക്ക് ആവണി പൂക്കൂട എന്ന ആൽബത്തിലെ KG യേശുദാസ് പാടിയ മായല്ലേ മാരിവില്ലേ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും മാധുരിക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ഒരു ലൈവ് ജേണി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ നമ്മുടെ ആൽബം സോങ്സിൻ്റെ കാറ്റഗറി ആയിട്ട് എത്തുന്ന പ്ലേലിസ്റ്റിലെല്ലാം ആൽബം സോങ്സ് ആയിരിക്കും. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ ഈ ഒരു മണിക്കൂറിനിടയ്ക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഈ ഒരു ടൈമിനിടയ്ക്ക് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ അടുത്ത വരുന്ന മണിക്കൂറുകളിലെല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കുമെന്ന നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൂപ്പർ സൂപ്പർ സോങ്ങോട് കൂടി നമുക്ക് നമ്മുടെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
2: 9746075054.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
2: ദി റിയൽ ഗൈഡ്.
3: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
6: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സുരക്ഷ, ക്ഷേമം, അവകാശ സംരക്ഷണം എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും തമ്മിൽ പ്രാഥമിക ധാരണയായി. ബാലാവകാശ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും പൊതുസമൂഹത്തിനും ആവശ്യമായ നിയമപരവും സാമൂഹികവും പ്രായോഗികവുമായ അറിവുകൾ സമഗ്രമായി ലഭ്യമാക്കുന്ന രീതിയിലാണ് പഠന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സും 1 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ കോഴ്സും ആരംഭിക്കും. സൊസൈറ്റി ഓഫ് വജീനൽ സർജൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച കൊല്ലത്ത് നടക്കും. കൊല്ലം ദിവസത്തെ സമ്മേളനത്തിൽ 500 ഡോക്ടർമാർ പങ്കെടുക്കും. ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സകൾ പരിചയപ്പെടുത്താൻ ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ശില്പശാല നടക്കും. വൈകിട്ട് 6:30 സമ്മേളനം സോഫ്സി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ VP പൈലിയും ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ HP പട്നായിക്കും ദേശീയ ജനറൽ കൺവീനർ ഡോക്ടർ PC മഹാപത്രയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ NR റീന അധ്യക്ഷത വഹിക്കും. രാത്രി 8 സംസ്ഥാന കൌൺസിൽ യോഗം നടത്തപ്പെടും. SNSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം വ്യാഴാഴ്ച രാവിലെ 11 സ്കൂൾ ഓഫീസിൽ. KPSPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഊർജ്ജതന്ത്രം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം വ്യാഴാഴ്ച രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. പഞ്ചായത്ത് ആയുഷ് ഹോമിയോ PHC യിൽ അറ്റൻഡറുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം 22 രാവിലെ 11

കുണ്ടറ പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പ്ലസ് വൺ പ്രവേശനത്തിനായി May 25 മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. SSLC പാസ്സായവർക്ക് പുനർമൂല്യനിർണയത്തിന് ശനിയാഴ്ച മുതൽ May 21 വരെ അപേക്ഷിക്കാം. SSLCയിൽ പരാജയപ്പെട്ടവർക്കുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഓട്ടോണമസ് പദവി ലഭിച്ച ശേഷമുള്ള ആദ്യ BTech ബാച്ചിന്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വിവിധ ബ്രാഞ്ചുകളിലായി പരീക്ഷ എഴുതിയ 922 വിദ്യാർത്ഥികളിൽ 713 പേർ വിജയിച്ചു. ഇതിൽ 144 പേർ BTech ഓണേഴ്സ് ബിരുദത്തിന് അർഹത നേടി. യൂസഫ് അലി കേച്ചിരി മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മഹാപ്രതിഭാ പുരസ്കാരം ഗാനരചയിതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. നാളെ വൈകിട്ട് 4 കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ കവി വയലാർ ശരത്ചന്ദ്രവർമ്മ പുരസ്കാരം സമ്മാനിക്കും. കുംഫു ആൻഡ് യോഗ ഫെഡറേഷൻ കേരളയും കുംഫു സ്പോർട്സ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന 29th കുംഫു ജില്ലാ ചാമ്പ്യൻഷിപ്പ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ധന്യ ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കും. വിവിധ ഇനങ്ങളിലായി 200 പേർ പങ്കെടുക്കുമെന്ന് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ രതീഷ് കുമാർ, സെക്രട്ടറി MR K. നവീൻ എന്നിവർ അറിയിച്ചു. നാളെ രാവിലെ 9 NK പ്രേമചന്ദ്രൻ MP ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Akshara Mudra. Egopanam Rajani Girish. Sangeethika Sahayam Ryan Titus.
4: നമസ്കാരം, ഞാൻ രജനി ഗിരീഷാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അക്ഷരമുദ്രയിലേക്ക് സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്ന കൃതി ഒരാത്മകഥയാണ്. ഇന്ത്യയുടെ സ്വർണനഗരി എന്നു പേരുകേട്ട തൃശൂരിൽ പുതുശ്ശേരി ആലുക്ക ജോസഫ് വർഗീസ് എന്ന വ്യവസായിയുടെ 15 ഒരാളായ ജോയി ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയി എന്ന ആത്മകഥയാണ് ഇന്ന് ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്ന കൃതി. അപ്പന്റെയും കുടുംബ പാരമ്പര്യത്തിന്റെയും ഒക്കെ വേരുകൾ പാകിയ ആ ഒരു വ്യവസായ ഊർജത്തിൽ നിന്നും ഊറ്റം കൊണ്ട് പദം വന്ന മനോബലത്തിൽ ജോയി ആലുക്കാസ് എന്നതിനെ ഒരു ലോകോത്തര ബ്രാൻഡായി ഉയർത്തിയതും തന്റെ ജീവിതത്തിൽ താൻ പിന്നിട്ടുവന്ന വഴികളും ഒക്കെ തന്നെ നമുക്കായി അദ്ദേഹം തുറന്നെഴുതുകയാണ് ഈ ഒരാത്മകഥയിലൂടെ. DC ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. ജോയി ആലുക്കാസ് ഒരു ആഗോള ബ്രാൻഡായി ഉയർന്നു വന്ന കഥ. ഇന്ത്യൻ ജ്വല്ലറി വ്യാപാരത്തെ ആഗോളതലത്തിലേക്ക് ആധുനീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. സാഹിത്യം എന്നും സാമൂഹിക ജീവിതത്തെയും അനുഭവങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു, അല്ലേ? വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ഒക്കെ ഒരു സംയോജനമാണ് സാഹിത്യം എന്നും. എങ്ങനെ നാം മനുഷ്യർക്ക് വായുവും വെള്ളവും ഒക്കെ വളരെ ഒഴിച്ചുകൂടാനാവാത്തവയായോ, അതുപോലെ തന്നെയാണ് നമ്മുടെ സാഹിത്യവും സംഗീതവും ഒക്കെ നമ്മിൽ ആഴത്തിൽ വേരോടിയത്. സംഗീതം അഭിസാഹിത്യം, സരസ്വത്യാ സ്തനദ്വയം, ഏകതാപാദമധുരം, അന്യതാലോചനാമൃതം എന്നതാണ്. ഇടപെരിയാനാകാത്ത വിധം കിടക്കുന്ന ഒന്നാണ് സംഗീതവും സാഹിത്യവും. സരസ്വതീ ദേവിയുടെ 2 സ്തനദ്വയങ്ങളോടാണ് അത് ഉപമിക്കുന്നത്. ഒന്ന് ആലോചനാമൃതവും ഒന്ന് ആപാദചൂടം മധുരതരവുമാണ് എന്നാണ് പറയുന്നത്. തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നോ അല്ലാതെയോ ഉടലെടുത്ത വാക്കുകൾ, മനുഷ്യൻ്റെ മുന്നോട്ടുള്ള ചില യാത്രകളുടെ ഒരു തിരുനാളമായി രൂപാന്തരപ്പെടുന്നത് ചില കൃതികളിലൂടെ നാം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ആത്മകഥയും. ചിലയിടങ്ങളിലൊക്കെ സാഹിത്യം മനുഷ്യ മനസ്സിൻ്റെ നോവിൻ്റെ ഒരു കൂടാരമായി മാറുന്നത് നമുക്ക് കാണാം. ആത്യന്തികമായ ജീവിതത്തിൽ പൂർണ്ണത കിട്ടാതെ ശാന്തി തേടി അലയുന്ന ചില മനുഷ്യാത്മാക്കളുടെ യാത്ര എന്ന് നമുക്ക് ചില കൃതികളെ വിശേഷിപ്പിക്കാം. എന്നാലോ ചിലയിടങ്ങളിൽ അവരുടെ വിരൽത്തുമ്പിൽ വിരിയുന്ന അക്ഷരപ്പൂക്കളെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത ചില കനൽ വഴികളിലൂടെയുള്ള കാലുപൊള്ളി നടന്ന ചില യാത്രകളെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൻ്റെ വിഹുലതകളെക്കുറിച്ചൊക്കെ ചില കൃതികൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയി എന്ന ആത്മകഥയാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ജോയ് ആലുക്കാസ് ലോകത്തിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയാണ് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് സ്പ്രെഡിംഗ് ജോയി എന്ന ഈ കൃതിയിലൂടെ നമുക്കായി പറഞ്ഞു തരുന്നത്. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്നെനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കും വേണ്ടി എന്ന് ഈ കൃതിയിൽ, ഇതിൻ്റെ ആമുഖത്തിൽ, അല്ലെങ്കിൽ നാം ഈ കൃതി തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന വാക്കുകളാണിത്. ഇത് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇത് സമർപ്പിക്കുകയാണ് ഈ ഒരു കൃതി. ഏകദേശം ഇതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സെയിൽസ്മാൻ തൻ്റെ നീണ്ട മൂക്കിൻ തുമ്പിലൂടെ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പുച്ഛമുണ്ടായിരുന്നു, എൻ്റെ സാധാരണ വേഷത്തിനോടുള്ള പുച്ഛം. എന്നിട്ടും ഒട്ടും തേച്ചു മിനുക്കാത്ത ഒരു ചോദ്യം എറിഞ്ഞു, എന്ത് വേണം? ഞാൻ അയാളുടെ ഇടതുവശത്ത് ആരെയും വശീകരിക്കും വിധത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന അതിഗംഭീരനായ റോൾസ് റോയ്സ് സിൽവർ സെറഫിലേക്ക് നോക്കി. എനിക്ക് ഈ കാറൊന്ന് കാണണം എന്ന് പറഞ്ഞു. അയാൾ അവജ്ഞയോടെ പരിഹസിച്ചു, ഇത് കാണാനുള്ള കാറല്ല, വിൽക്കാനുള്ളതാണ്. വളരെയേറെ വിലപിടിപ്പുള്ള ഒന്നാണ്. ലാവൻഡെയിൻ വംശജനെന്ന് തോന്നിപ്പിച്ച സെയിൽസ്മാന് എന്റെ ഇന്ത്യൻ രൂപഭാവങ്ങളോട് താല്പര്യം തോന്നിയില്ല. എന്നിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നയാൾ ഉറപ്പിച്ചിരിക്കുന്നു. ദുബായിൽ ഡോളറിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒന്നുമുണ്ടായിരുന്നില്ല. 2001 ഗൾഫിലെ ഇന്ത്യൻ പ്രവാസികളെ അത്ര അഭിവൃദ്ധി പ്രാപിച്ച ഒരു സമുദായമായി അന്ന് കണക്കാക്കിയിരുന്നില്ല. ഞാൻ വെറുമൊരു അധമൻ. റോൾസ് റോയ്സ് ഷോറൂമിന്റെ വിശുദ്ധ മണ്ണിൽ ദുർമുഖം കാണിച്ചു നിൽക്കുന്നവൻ. വേണമെങ്കിൽ എനിക്ക് ഈ റോൾസ് റോയ്സിനെ സ്വർണം പൊതിയാനാകും എന്നയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ മുന്നിൽ അയാൾ ചുവന്ന പരവതാനി വിരിക്കുമായിരുന്നു എന്നാണ് ജോയ് ആലുക്കാസ് പറയുന്നത്. എന്നാലോ ആഡംബര കാറുകൾ കണ്ട് വെള്ളമിറക്കാൻ അലഞ്ഞെത്തിയ മറ്റൊരു വിടനാണിത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നതിനാൽ അയാൾ തൊട്ടടുത്തുള്ള ഷോറൂമിലേക്ക് വിരൽ ചൂണ്ടി. അത് മിസ്തുബിഷി ഓട്ടോമൊബൈൽസിൻ്റെതായിരുന്നു. കാറാണ് വേണ്ടതെങ്കിൽ അവിടേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഞാൻ പരിഗണനയെ അർഹിക്കുന്നില്ല എന്ന മട്ടിൽ എന്നിൽ കോപം കുമിയുന്നത് ഞാൻ അറിഞ്ഞു. ആ കോപം എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി കൂടിയായിരുന്നു. അക്കാലത്ത് ഇന്ത്യക്കാർ ഇങ്ങനെ അപമാനിക്കപ്പെടുക എന്നത് സാധാരണമായിരുന്നു എന്നാണ് ഈ കൃതിയിൽ നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് പറയുന്നത്. എളിമയോട് പെരുമാറിയ എന്നെ ഇത്തരത്തിലുള്ള ധിക്കാരം കൊണ്ട് ഒഴിവാക്കാം എന്നയാൾ ധരിച്ചിരിക്കും. ആ ഷോറൂമിലേക്ക് ഞാൻ ആകസ്മികമായാണ് എത്തപ്പെട്ടത്. സുഹൃത്തും മിസ്തുബിഷിയുടെ റീജണൽ സെയിൽസ് തലവനുമായ അഷറഫിനെ കാണാൻ ഞാൻ ഹബ്തൂർ മോട്ടേഴ്സിലെത്തിയതായിരുന്നു. അവർക്ക് റോൾസ് റോയ്സിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു അന്ന്. ഞാൻ ചെന്നപ്പോൾ അഷറഫ് അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ഈ സിൽവർ സെറഫ് തൊട്ടടുത്ത ഷോറൂമിൽ കണ്ടത്. അതൊന്ന് അടുത്തു കാണാൻ ഞാൻ അവിടേക്ക് നീങ്ങി. അപ്പോഴാണ് ഈ സെയിൽസ്മാൻ എന്നോട് ഇത്തരത്തിൽ പെരുമാറിയതും വേണ്ടുവോളം എന്നെ അപമാനിച്ചതും. ആ നിമിഷത്തിൽ തന്നെ അഷറഫും കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അവിടെ എത്തി. ഞങ്ങൾ അഭിവാദ്യങ്ങൾ കൈമാറിയ ഉടൻ ഈ റോൾസ് റോയ്സ് വാങ്ങാൻ എനിക്കുദ്ദേശമുണ്ട് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. പെട്ടെന്ന് ഷോറൂമിലുള്ളവരുടെ മുഴുവൻ ശ്രദ്ധ എന്നിലേക്കെത്തി. ആ കാറോ അതിലൊരാൾ ആ റാമ്പിലേക്ക് ചൂണ്ടി എന്നോട് ചോദിച്ചു. അതെ, വാക്കുകൾ ഉറച്ചതായിരുന്നു. പക്ഷേ അത് പ്രദർശനത്തിനുള്ളതാണ്. താങ്കൾ ഓർഡർ നൽകുകയാണെങ്കിൽ ഞങ്ങൾ പുതിയതൊന്ന് എത്തിക്കാം. അല്ല, എനിക്ക് ഇതുതന്നെ വേണം. പ്രദർശനത്തിന് വച്ചിരിക്കുന്ന ഒരു കാർ വാങ്ങുക എന്നത് സാധാരണ നടപ്പില്ലാത്ത ഒന്നാണെന്ന് എനിക്കറിയാം. റോൾസ് റോയ്സ് കാറുകൾ മുൻകൂർ ബുക്ക് ചെയ്യേണ്ടതുമുണ്ട്. പക്ഷേ എനിക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും ഉദ്ദേശമില്ലായിരുന്നു. എനിക്കിത് തന്നെ വേണം, ഇപ്പോൾ തന്നെ വേണം. ഷോറൂം പെട്ടെന്ന് നിശബ്ദമായി. ഞാൻ തീർത്തും ഗൗരവത്തിലാണെന്ന് അവരെല്ലാം തിരിച്ചറിഞ്ഞു. കടലാസുപണികൾ തുടങ്ങി. ഞാൻ അവിടെ വെച്ച് തന്നെ പണമടച്ചു. എന്റെ ഈ സമ്മാനവുമായി ഓഫീസിലേക്ക് തിരിച്ചെത്തി. അപ്പോഴാണ് ദശലക്ഷം ദിർഹമിന്റെ ഒരു ചോദ്യം എന്നിലുയർന്നത്. ഇനി ഞാൻ എന്തു ചെയ്യും? പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത്. ഈ കാർ വാങ്ങാനുള്ള തീരുമാനം തീർത്തും വൈകാരികമായിരുന്നു. എന്നാൽ ഇപ്പോൾ തലച്ചോറിനകത്തെ യുക്തിയുടെ ഭാഗം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. ഇതിനെ ഞാനൊരു നേട്ടമാക്കാം. ഒപ്പം ഇത് റോൾസ് റോയ്സിന് തന്നെയുള്ള എന്റെ മറുപടി സന്ദേശവുമാകട്ടെ എന്ന് ജോയാ ലുക്കാസ് വിചാരിച്ചു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കൾക്കായി ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന കൃതി ഒരാത്മകഥയാണ്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് എഴുതിയ ഒരാത്മകഥയാണ്. സ്പ്രെഡിംഗ് ജോയി എന്നാണ് ഈ കൃതിയുടെ പേര്. ജോയ് ആലുക്കാസ് ലോകത്തിന് തന്നെ പ്രിയപ്പെട്ട ഒരു ജ്വല്ലറി ബ്രാൻഡായ കഥയാണ് അദ്ദേഹം ഈ ആത്മകഥയിലൂടെ പറയുന്നത്. ഒപ്പം തൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും ഊർജം കൊണ്ട ആ ഒരു വ്യവസായത്തെയും അതിൻ്റെ പിന്നിലൂടെയുള്ള തൻ്റെ യാത്രയുടെയും കുറേയധികം വൈകാരിക മുഹൂർത്തങ്ങളും തൻ്റെ ജീവിതയാത്രകളും ഒക്കെ തന്നെ അദ്ദേഹം ഈ കൃതിയിലൂടെ നമുക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ രസകരമായാണ് ഈ കൃതി നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം തുറന്നു വയ്ക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ ഈ കൃതി അതേപടി തന്നെ ഒന്ന് വായിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ജീവിതത്തിൽ താൻ റോൾസ് റോയ്സ് വാങ്ങിച്ച കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് റോൾസ് റോയ്സ് ഷോറൂമിലേക്ക് കടന്നു ചെന്ന സെയിൽസ്മാന്റെ അപമാനത്താൽ വല്ലാതെ വിഷമിച്ച നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് റോൾസ് റോയ്സ് കാർ മേടിച്ചതിന്റെ താൻ സ്വന്തമാക്കിയതിന്റെ കഥയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. വിൽപ്പനയുടെ പ്രോത്സാഹനത്തിൽ പലപ്പോഴും കാറുകൾ ഉൾപ്പെടാറുണ്ട്. ഉപഭോക്താക്കൾക്ക് സൗജന്യങ്ങൾ വളരെ ഇഷ്ടമാണ്. ഇടത്തരം കാറുകൾ നറുക്കെടുപ്പിലൂടെ കൊടുക്കുക എന്നത് വിൽപ്പന വർദ്ധിപ്പിക്കാൻ അധിക ചെലവില്ലാത്ത ഫലവത്തായ ഒരു മാർഗമാണ് എന്ന് വ്യവസായിയായ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ പരസ്യം നൽകി. 500 ദിർഹം വിലയ്ക്ക് ജ്വല്ലറി വാങ്ങുന്നയാൾക്ക് ഒരു കൂപ്പൺ ലഭിക്കും. ഭാഗ്യശാലിക്ക് ശ്വാസം ഒന്ന് അടക്കി പിടിച്ചോളൂ, സമ്മാനമായി ഒരു റോൾസ് റോയ്സ് ആണ് കിട്ടുന്നത് എന്ന് ഞങ്ങൾ പരസ്യം ചെയ്തു എന്ന് അദ്ദേഹം എഴുതിയിരിക്കും. പ്രമുഖ പരസ്യ ഏജൻസിയായ മാഴ്കോ ഗൾഫാണ് ഈ പരസ്യം രൂപപ്പെടുത്തിയത്. സ്വർണവളകളുടെ ഗോപുരത്തിന് മുകളിൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി, അതായത് ഹർഷോന്മാദത്തിന്റെ ചൈതന്യം എന്ന റോൾസ് റോയ്സിന്റെ ബോണറ്റ് മാസ്കോട്ട് മകുടമായി. അതിന് കീഴെ സിൽവർ സെറഫിന്റെ ചിത്രം. ഇന്ദ്രിയ സുഖം പകരുന്ന വെട്ടിത്തിളങ്ങുന്ന ബാഹ്യരൂപത്തിൽ ക്രോം നിറത്തിലുള്ള അലങ്കാരങ്ങൾ. നമ്പർ പ്ലേറ്റിൽ RR1 എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. ഈ പരസ്യം ഉപഭോക്താക്കളെ വല്ലാതെ ആകർഷിച്ചു. ലോകത്തിലെ 1st22-carat ജ്വല്ലറിയിൽ നിന്ന് ലോകത്തിലെ 1st കാർ സമ്മാനം നേടാനായി അത് ഉപഭോക്താക്കളെ ക്ഷണിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് ജോയ് ആലുക്കാസ് പറയുന്നു. പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു അതിന്റെ ഫലം. നഗരത്തിന് അതൊരാവേശമായി. ഒരു ചില്ലറ വിൽപ്പനക്കാരനും അതുവരെ ഇത്രയും വില കൂടിയ ഒരു ആഡംബര കാർ സമ്മാനമായി നൽകിയിട്ടില്ല. അത് സംസാര വിഷയമായി. ഉപഭോക്താക്കൾ ഇരച്ചെത്തി. ചില

ഭരണങ്ങൾ വാങ്ങി. മറ്റു ചിലർക്ക് കൂപ്പൺ മാത്രം മതിയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആലുക്കാസ് ജ്വല്ലറി മറ്റൊരു തലത്തിലേക്ക് കുതിച്ചുയർന്നു എന്നാണ് തന്റെ ഈ ഒരു കൃതിയിലൂടെ ജോയ് ആലുക്കാസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ജോയ് ആലുക്കാസിന്റെ പരസ്യത്തിന്റെ ആ ഒരു ട്രെൻഡിങ് സീക്രട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആലുക്കാസും ഉന്നത നിലവാരമുള്ള ഒരു ആഡംബര കാർ ബ്രാൻഡുമൊത്തുമുള്ള അപ്രതീക്ഷിത ചങ്ങാത്തം ഞങ്ങളുടെ ശ്രേയസ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുവർക്കും വിജയം നൽകിയ ഒരവസ്ഥ. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തിരിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ആലുക്കാസ് അതിന്റെ സാന്നിധ്യം വലിയൊരു സ്ഫോടനത്തോടെ തന്നെ അറിയിച്ചിരിക്കുന്നു. ഭാഗ്യക്കുറി നറുക്കെടുപ്പുകളുടെ ഭാഗമായി തങ്ങളുടെ കാറുകൾ ഇനി ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് അതിനുശേഷം റോൾസ് റോയ്സ് തീരുമാനിച്ചു. പ്രോത്സാഹന പ്രചരണ പ്രവർത്തനങ്ങളിൽ റോൾസ് റോയ്സ് കാറുകൾ ഉപയോഗിച്ചിരുന്ന ദുബായ് വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ചില്ലറ വിൽപ്പന ശാലയോട് പോലും അവർ ഇനി അത് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു. എനിക്കാകട്ടെ, ഇതൊരു പ്രഖ്യാപനമായിരുന്നു. വർഷങ്ങളോളം എന്നും വീട്ടിൽ തോറ്റുകൊടുക്കേണ്ടി വന്നവനായ ഞാൻ എന്ത് വിരട്ടലുകളും ഭയപ്പെടുത്തലുകളും ഒക്കെ തന്നെ അനായാസം മറികടക്കാൻ തക്ക വിധത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് കുറിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത് സ്പ്രെഡിംഗ് ജോയി എന്ന ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥയുടെ ആമുഖമാണ്. ഇതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ചെത്തിമിനിക്കാത്ത രത്നം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കൃതിയുടെ ആദ്യത്തെ അധ്യായമാണ് അടുത്തത്. അതിൽ ജോയ് ആലുക്കാസ് ഇങ്ങനെ എഴുതുന്നു: ജോയിക്ക് വ്യാപാര ബുദ്ധിയില്ല. എന്റെ സഹോദരന്മാർ അത് പലതവണ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ആലുക്കാസ് കുടുംബത്തിൽ അതൊരു ചൊല്ലായി മാറി. ഞങ്ങളുടേത് ഒരു വ്യാപാര കുടുംബമാണ്. അതുകൊണ്ട് ഇതെന്റെ സ്വഭാവത്തിലെ വലിയൊരു പോരായ്മയായി കണക്കാക്കിയിരുന്നു. സ്വർണ്ണാഭരണങ്ങളായിരുന്നു കുടുംബത്തിന്റെ പ്രധാന വ്യാപാരം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് അത് നോക്കി നടത്തുന്നത്. ഞാൻ വളരെ അപൂർവമായി അവിടേക്ക് എത്തി നോക്കിയിരുന്നുള്ളൂ. അവൻ കടയിലേ പോകാറില്ല, എപ്പോഴും ഒന്നും ചെയ്യാതെ സൈക്കിളും ചവിട്ടി നടക്കുകയാണ് എന്ന് അമ്മ നിരന്തരം പരാതിപ്പെട്ടിരുന്നു എന്ന് ജോയ് ആലുക്കാസ് എഴുതുന്നുണ്ട്. 5 ആലുക്കാസ് സഹോദരന്മാരിൽ വ്യാപാര വിജയ സാധ്യത ആർക്കാണെന്ന് എന്റെ സഹോദരിമാരോട് ചോദിച്ചാൽ അവരെല്ലാം ഒരുപോലെ എന്റെ പേരായിരിക്കും അവസാനം പറയുന്നത്. ദശാബ്ദങ്ങൾക്ക് ശേഷം ഞാൻ ഫോർബ്സ് പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ എന്റെ സഹോദരി ക്ലാര, കുട്ടിക്കാലം തൊട്ടേ ജോയിയെ അറിയാവുന്ന ഞാൻ, അവനൊരിക്കലും ഇത്രയും വലിയ വിജയമാകും എന്ന് കരുതിയില്ല എന്ന് പറയുകയുണ്ടായി. വളരെ രസകരമായാണ് നമ്മിലേക്ക് പ്രിയപ്പെട്ട ജോയ് ആലുക്കാസ് ഈ ഒരു തന്റെ യാത്രയുടെ കഥ എഴുതിയിരിക്കുന്നത്. വളരെ അനായാസമായി താൻ നടന്നു കയറിയ വഴികൾ, തന്റെ പിന്നിട്ട ജീവിതയാത്രകളൊക്കെ തന്നെ വളരെ രസകരമായാണ് ഈ ഒരു കൃതിയിലൂടെ നമ്മിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ரேடியோ சாந்துனம் 90.4 FM. Stay tuned. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അക്ഷരമുദ്രയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്ന കൃതി ഒരാത്മകഥയാണ്. അത് മറ്റാരുടേതുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ കൃതി. DC ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകർ. തന്റെ വ്യവസായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ തന്നെ താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും ജോയ് ആലുക്കാസ് എന്ന ജുവലറിയെ ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റിയതിന്റെ ഒക്കെ കഥകളാണ് പ്രിയപ്പെട്ട ജോയ് ആലുക്കാസ് നമുക്കായി കൃതിയിലൂടെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇതിന്റെ ആമുഖത്തിൽ കുറേയധികം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധി അധ്യായങ്ങളിലൂടെ വളരെ രസകരമായാണ് അദ്ദേഹം ഈ കൃതി നമ്മിലേക്ക് എത്തിക്കുന്നത്. ചെത്തിമിനുക്കാത്ത രത്നം എന്ന പേരിൽ ആദ്യത്തെ അധ്യായത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നു. 5 ആലുക്കാസ് സഹോദരന്മാരിൽ വ്യാപാര വിജയ സാധ്യത ആർക്കാണ് കൂടുതലെന്ന് തന്റെ സഹോദരിമാരോട് ചോദിച്ചാൽ അവരൊക്കെ ഒരേപോലെ എന്റെ പേരായിരിക്കും പറയുന്നത് എന്നാണ് പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് ഈ കൃതിയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ കടകളിൽ സഹായത്തിനൊന്നും ചെല്ലാതെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നതിന് എന്നും പഴികേട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്റെ എണ്ണമറ്റ പരാജയങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ എന്നും ഒരു ചർച്ചാ വിഷയമായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ ഞാൻ അജ്ഞനാണ് എന്നവർ കരുതി. അക്കങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം. അതുകൊണ്ട് തന്നെ കണക്കിന് എനിക്ക് താല്പര്യം ഒരിക്കലും കാണുന്നില്ല എന്ന ആരോപണത്തിലൂടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുക, വ്യാപാര ആവശ്യങ്ങൾക്കായുള്ള ചെറിയ പ്രവർത്തികൾ നടത്തുക, അല്ലെങ്കിൽ അപ്പന്റെ കൈയാളാകുക തുടങ്ങിയ മിക്കവാറും പാദസേവയുടെ രൂപമുള്ള ജോലികൾക്ക് മാത്രം പറ്റുന്നവനാണ് ഞാൻ എന്ന് അവർ തീർച്ചപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൻ എന്നും എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യതയോടെ നിറവേറ്റി. മിക്കപ്പോഴും അപ്പന്റെ ആവശ്യങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയാനായി. പലപ്പോഴും അപ്പൻ പറയാതെ തന്നെ ഞാൻ അതൊക്കെ ചെയ്യും. അപ്പൻ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ തന്നെ ഒന്നും വിശദീകരിക്കാതെ തന്നെ എനിക്ക് എപ്പോഴും അപ്പന്റെ ശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കാനായി എന്നാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം പറയുന്നത്. ബാല്യം മുതൽ തന്നെ എന്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക എന്നൊരു ശീലം ഞാൻ വളർത്തിയിരുന്നു. അപ്പൻ എന്നെ ചില ജോലികളെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് എനിക്ക് സഹായകമായി. ഞാൻ കടയിലിരിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ അപ്പൻ എന്നോട് എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം തന്നെ ശുഷ്കാന്തിയോടെ ഞാൻ ചെയ്തു തീർത്തു. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ എന്നും എന്റെ മനസ്സ് അതിലർപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കും ജോയ് ആലുക്കാസിനെ ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡാക്കി ഉയർത്താൻ കാരണമായത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. എന്റെ ലോകത്തിന്റെ കേന്ദ്രബിന്ദു എന്നും അപ്പനായിരുന്നു. എന്റെ കപ്പിത്താൻ എന്നും അപ്പനായിരുന്നു. അപ്പൻ പറഞ്ഞത് ഞാൻ പൂർണമായി അനുസരിച്ചു. അപ്പന്റെ പരിചാരകനാണ് ഞാനെന്ന് സ്വയം കരുതി. എന്റെ ഊർജം മുഴുവൻ അപ്പന്റെ ചെറുതും വലുതുമായ സൗകര്യങ്ങൾക്കായി ഞാൻ വിനിയോഗിച്ചു. കാറിന്റെ വാതിൽ തുറക്കാൻ സാരഥി വന്നിട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ, അപ്പൻ നടത്തിയിരുന്ന നിർമ്മാണ ജോലികൾക്ക് ആവശ്യമായ ജോലിക്കാരെയും വസ്തുക്കളെയും ഒക്കെ തന്നെ എത്തിക്കാനും അത് ഏകോപിപ്പിക്കാനും, അങ്ങനെ എന്തിനുമോ ഏതിനും അപ്പന്റെ ശ്വാസമായി ഞാൻ നിലകൊണ്ടു എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോയ് ആലുക്കാസ് പറയുന്നത്. അപ്പന്റെ സഹായിയാകുന്നത് എനിക്കിഷ്ടമായിരുന്നു. എന്റെ 14 വയസ്സിൽ ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു. 16 വയസ്സിൽ കാറും. ഇത് അപ്പന് വേണ്ടി പല ജോലികൾ ചെയ്യുന്നതിനും വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിനും ഒക്കെ എനിക്ക് ഗുണകരമായി എന്നു മാത്രമല്ല, ഇതുമൂലം എല്ലാത്തിനും കടുംപിടുത്തമുള്ള എന്റെ സഹോദരങ്ങളിൽ നിന്ന് എനിക്കൊരു കയ്യകലം സൂക്ഷിക്കുന്നതിനും സഹായകരമായി എന്നുമാണ് വളരെ രസകരമായി ഈ കൃതിയിലൂടെ ജോയ് ആലുക്കാസ് പറയുന്നത്. എന്റെ സഹോദരങ്ങൾ കടകളിലിരുന്ന് വ്യാപാര കാര്യങ്ങൾ പഠിച്ചതിനേക്കാളൊക്കെ തന്നെ വളരെയധികം കാര്യങ്ങൾ ഞാൻ അപ്പന്റെ സഹായിയായി നിന്ന് പഠിച്ചു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒരു കടയുടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നതിലും മുഷിപ്പ് മറ്റെന്തിനുണ്ടാകും എന്നാണ് അദ്ദേഹം ഈ കൃതിയിൽ എഴുതിയിരിക്കുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ ജീവനക്കാർ ചെയ്യേണ്ട ജോലിയാണ്. ഒരു യഥാർത്ഥ വ്യവസായ സംരംഭകൻ വ്യാപാരത്തിന്റെ സമഗ്രതയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സഹോദരന്മാർ വിചാരിച്ചതുപോലെയല്ല, എനിക്ക് വ്യാപാരത്തെക്കുറിച്ച് ചിലതെല്ലാം അറിയാമായിരുന്നു. സാമ്പത്തിക കാര്യങ്ങൾ, വിൽപ്പനയിലെ ലാഭം എന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഞാൻ ശാന്തതയോടെ അപ്പൻ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സഹോദരങ്ങൾ എന്നെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ അപൂർവമായി മാത്രമേ അപ്പൻ എന്നെ പ്രതിരോധിക്കാനായി എത്താറുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും എന്നെക്കുറിച്ചൊരു വിധി തീർപ്പിനൊന്നും അപ്പൻ നിന്നില്ല. എന്നെ വെല്ലുവിളികൾ നിറഞ്ഞ ജോലികൾ അപ്പൻ ഏൽപ്പിച്ചു. എന്നെ പ്രതി അപ്പനൊരു വിശ്വാസമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഞാൻ അങ്ങനെ വിശ്വസിക്കുമെങ്കിലും ചെയ്തു. എനിക്കത്ര മതിയായിരുന്നു. എനിക്കെന്റെ മൂല്യം എന്തെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ലായിരുന്നു. ഞാൻ ഉൾക്കരുത്തുള്ളവനായിരുന്നു എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജോയാ ലുക്കാസ് ഇതിലെഴുതി വച്ചിട്ടുണ്ട്. അതിനാൽ അവഗണനകളെ നേരിടാൻ എനിക്ക് കരുത്തുണ്ടായിരുന്നു. ഈ ഒരു കരുത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ ലോകം കണ്ട ഇത്രയും വലിയ വ്യവസായിയായി നടന്നു കയറിയത്, ഓരോ ചുവടുകളും വെച്ചത് എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെ ഈ കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൻ പുനരാരംഭിച്ച കടയായിരുന്നു ആലുക്കാസിന്റെ ഷോറൂം, ആദ്യത്തെ ഷോറൂം. അത് തൃശൂരിൽ 1956 തുടങ്ങിയ ഒരു ജുവലറി ആയിരുന്നു. ആ വർഷം തന്നെയാണ് ഞാൻ ജനിച്ചതും. 1 ഒക്ടോബർ. കട തുടങ്ങിയത് എന്റെ ജനനത്തിന് ഏതാനും മാസങ്ങൾ മുമ്പാകണം. അവിടെ സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ചെറു ആഭരണങ്ങളായിരുന്നു വ്യാപാരം. അക്കാലത്തെ മിക്കവാറും ജുവലറികളെ പോലെ അവിടെ മൂക്കും കാതും തുളയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. ആ കട അത്ര വിജയമായിരുന്നില്ല. 1959 അപ്പൻ അതടച്ചു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു ആത്മകഥയിലൂടെ വളരെ രസകരമായാണ് അദ്ദേഹം താൻ പിന്നിട്ട വഴികളെ നമ്മിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരാത്മകഥയാണ്. സ്പ്രെഡിംഗ് ജോയി എന്നാണ് ഈ കൃതിയുടെ പേര്. നമ്മുടെ പ്രിയങ്കരനായ ജോയാ ലുക്കാസ് എന്ന ജുവലറിയെ ലോകോത്തര ബ്രാൻഡായി ഉയർത്തിയ കഥയാണ് നമ്മോട് പറയുന്നത്. ഇത് ഈ ഒരു എപ്പിസോഡിലൂടെ ഒരിക്കലും പൂർണ്ണമാകാൻ പറ്റുകയില്ല. ഇതിലെ നിരവധി കാര്യങ്ങൾ, താൻ പിന്നിട്ട വഴികളിലെ നിരവധി അനുഭവങ്ങളൊക്കെ തന്നെയാണ് ജോയാ ലുക്കാസ് ഈ ഒരു കൃതിയിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇതിന്റെ തുടർന്നുള്ള കുറേയധികം എപ്പിസോഡുകൾ ഞാൻ ഇത്തരം അനുഭവങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. You're listening to Radio Swandanam 90.4 FM.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
4: ചരിത്രത്തിൽ ഇന്ന് May 16. ന്യൂക്ലിയർ ഊർജത്തെ കുറിച്ചുള്ള ദേശീയ സമ്മേളനം നടന്നതും ലോകത്തിലെ ആദ്യത്തെ സ്കാനിംഗ് ഹീലിയം മൈക്രോസ്കോപ്പ് നിർമ്മിച്ചതും ഉത്തരാഖണ്ഡിലെ ആദ്യത്തെ സിറ്റി ഗ്യാസ് വിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു May 16. May 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 16. ന്യൂസിലാൻഡുകാരനായ മാർക്ക് ഐഗ്ലാസ് കൃത്രിമ കാലുകളാൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ വ്യക്തിയായത് 2006 May 16. ന്യൂക്ലിയർ ഊർജത്തെ കുറിച്ചുള്ള ദേശീയ സമ്മേളനം ദില്ലിയിൽ നടന്നത് 2015 May 16. May 16 ലോകത്തിലെ ആദ്യത്തെ സ്കാനിംഗ് ഹീലിയം മൈക്രോസ്കോപ്പ് ഓസ്ട്രേലിയയിൽ നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ നർമ്മദ സേവാ മിഷൻ ആരംഭിച്ചത് 2017 മെയ് ഇന്നേ ദിവസമായിരുന്നു. 2017 May 16 ഇന്ത്യ ചിലി വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നത്. ഉത്തരാഖണ്ഡിലെ ആദ്യത്തെ സിറ്റി ഗ്യാസ് വിതരണ സംവിധാനം ഉദ്ഘാടനം ചെയ്തത് 2018 മെയ് ഇന്നേ ദിവസമായിരുന്നു. പൊതുപ്രക്ഷേപണ ടെലിവിഷൻ ചാനലായ ദൂരദർശൻ ആമസോൺ ഇന്ത്യയിൽ ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചത് 2019 May 16. അന്താരാഷ്ട്ര ആർമി ഗെയിംസിന്റെ ഭാഗമായി ഇന്ത്യ 5th ആർമി ഇന്റർനാഷണൽ സ്കൌട്ട് മാസ്റ്റേഴ്സ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് 2019 May 16.
5: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
6: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: വേണ്ടാമാ.
1: ഹരി ഓം. 8 അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 8 അധ്യായത്തിൻ്റെ മുഖ്യ സന്ദേശമായിട്ട് ഭഗവൻ നിമിത്തമായി തീരാം ഭാരങ്ങൾ തൃപാദപത്മത്തിലാക്കാം, വർത്തമാനത്തിൽ കഴിയാം ശാന്തി, ചിത്തത്തിൽ എപ്പോഴും കാക്കാം. സദാ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് സർവഭാരങ്ങളും ആ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും നുകരാൻ അതിന് നമുക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് സാധിക്കുക, സാക്ഷാത്കരിക്കുക. ലിവ് ഇൻ ദി പ്രസന്റ് എന്ന പ്രയോഗം വളരെ പ്രചാരത്തിലുള്ളതാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ സാധിക്കുക, സാധിക്കേണ്ടത്.

0: എട്ടാം അധ്യായത്തിന്റെ ഭാഷയിൽ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാം അനുസ്മര യുദ്ധ്യച എന്നതാണ്. പക്ഷേ അവിടെ മാം അനുസ്മര എന്ന പ്രയോഗത്തോടൊപ്പം തസ്മാത്ത് സർവേഷു കാലേഷു എന്നും കൂടി പ്രസ്താവിച്ചിട്ടുണ്ട്. സർവകാല പ്രസക്തമായ ഒരു യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ യുദ്ധത്തിന് വേറെ അർത്ഥം കണ്ടെത്തേണ്ടതായിട്ട് വരും. സർവകാല പ്രസക്തമായ ഒരു യുദ്ധം സദാ ഭഗവത് അനുസ്മരണത്തോടെ നിർവഹിക്കണം എന്ന സന്ദേശമാണ് ഉൾക്കൊള്ളാനുള്ളത്. അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നത് പ്രമാണിച്ച്, അനുസ്മരണം എന്നത് ഒരു ആയാസമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക എന്നാണ് അർത്ഥം. ഓർമ്മിക്കാൻ പരിശീലനം ആവശ്യമില്ല. ഒന്നിനു പിറകെ ഒന്നെന്ന പ്രകാരം ഓർമ്മകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഓർമ്മകളെ തിരഞ്ഞെടുക്കുക സാധ്യമല്ല എന്ന പരിമിതി തീർച്ചയായിട്ടുമുണ്ട്. അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ ഓർമ്മകൾ ഉണർന്നു വരുന്നു. ചിലത് വിഷാദം സമ്മാനിക്കും, മറ്റു ചില ഓർമ്മകളാകട്ടെ വേദന സമ്മാനിക്കുന്നു, ഇനി ചിലവയാകട്ടെ സങ്കടവും സമ്മാനിക്കും. ചില ചിന്തകൾ ഭയപ്രദായകങ്ങളാവാം, ആശ്വാസവും പ്രചോദനവും നൽകുന്ന ചിന്തകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തകളുടെ കുത്തൊഴുക്ക് നാം ക്ഷണിക്കാതെ തന്നെ സംഭവിക്കുന്നു. പ്രതിദിനം ശരാശരി 60,000 ചിന്തകൾ എന്ന ഒരു കാര്യവും പരിഗണിക്കുകയുണ്ടായി. ഇനി ഇവിടെ ഭഗവത് സംബന്ധിയായിട്ടുള്ള ചിന്തകളല്ല എന്ന അപകടം പരിഹരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കാം. ഓർമ്മകളെ രണ്ടായി തിരിക്കാമെന്ന് നമ്മൾ കണ്ടു. പറഞ്ഞതുപോലെ വിഷാദവും നിരാശയും വേദനയും സങ്കടങ്ങളും ഭയങ്ങളും ഒക്കെ നൽകുന്ന ഓർമ്മകളുണ്ട്. ആദ്യന്തം പ്രചോദനവും പ്രേരണയും സന്തോഷവും ധൈര്യവും ഒക്കെ നൽകുന്ന ഓർമ്മകളും ഉണ്ട്. അപ്രകാരമുള്ള ഓർമ്മകളെ വി ഹാവ് ടു എൻകറേജ്. ഓർമ്മകളിൽ നിന്ന്, ശോഭനങ്ങളായ ഓർമ്മകളിൽ നിന്ന്, നല്ല ഓർമ്മകളിൽ നിന്ന് ഊർജമാർജിക്കാം എന്നത് ഒരു കാര്യം. ഇനിയോ, സാധാരണ ഉപകാരമില്ലാത്ത കാര്യങ്ങളെ മറക്കാൻ നാം നിർദ്ദേശിക്കാറുണ്ട്, സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാറുമുണ്ട്. ഇത് രണ്ടും ചെയ്യുന്നത് അന്യായമാണ് എന്ന് നമ്മൾ ഇന്നലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി. ആരോടും സാരമില്ല എന്ന് പറയരുത്. രണ്ട്, എല്ലാം മറക്കാൻ നിർദ്ദേശിക്കരുത്, മറിച്ച് ഓർമ്മിക്കാനാണ് പ്രേരണ കൂടുക. അതുകൊണ്ട് ഓർമ്മയെ എങ്ങനെ, അത് നൽകുന്ന ഭാരത്തെ അതിക്രമിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്താം, അതിനാണ് നിർദ്ദേശം നൽകേണ്ടത്. വ്യക്തി, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ, സംഘടനാ മേഖലകളിലൊക്കെ ഭഗവാനെ അനുസ്മരിക്കാമെങ്കിൽ, മാം അനുസ്മര, ഭഗവാനെ അനുസ്മരിക്കാമെങ്കിൽ സകല വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും, ഓൾ സോർട്ട് ഓഫ് ഇൻട്രാക്ഷൻസ്, അതൊക്കെ തന്നെ ഉചിതമായ യുദ്ധമായി മാറും. മാം അനുസ്മര യുദ്ധ്യച എന്നത് ആ നിലയിൽ പ്രായോഗികമാക്കാൻ സാധിക്കും. ഇന്ന് ഈ മേഖലകളിൽ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ആശങ്കകളുണ്ട്, അതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങളുണ്ട്, അവിശ്വാസങ്ങളുണ്ട്, ആശ്വസിക്കാൻ വകയില്ലായ്മയുണ്ട്. ഇത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവിടെയൊക്കെ ഭഗവാന് നൽകാനുള്ള ഉപദേശം എന്താണ്? മാം അനുസ്മര. ഓരോ ഓർമ്മയെ സംബന്ധിച്ചും മുന്നനുഭവ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. നേരത്തെ ഉള്ള ഒരു അനുഭവം പ്രതിഫലിക്കുന്നതാണ് ഓർമ്മ എന്ന് പറയുന്നത്. അനുഭവജ്ഞാനം സ്മൃതി എന്നതാണ് അതിൻ്റെ ഒരു നിരീക്ഷണം. മുന്നനുഭവങ്ങൾ ഒരു കണ്ണാടിയിൽ പ്രതിഫലിച്ചു കാണുന്നതാണ് ഓർമ്മ. അനുബന്ധമായി ദേശം, കാലം, ഒട്ടനവധി വികാരങ്ങൾ, വിചാരങ്ങൾ അതൊക്കെ ഉണ്ടായിരിക്കും. അവിടെയാണ് നാം നിസ്സഹായരായി പോകുന്നത്, നിസ്സാരരായി പോകുന്നത്. അവിടെ അന്ന് ആ അനുഭവം സമ്മാനിച്ച വികാരങ്ങളിലേക്ക് നാം തെന്നിപ്പോവും. വളർച്ചയും അതുപോലെ നേടിയെടുത്ത പക്വതയും അറിവും ഇതൊന്നും നമുക്ക് സഹായത്തിന് ഓടി എത്തുന്നില്ല. ഇതാണ് ഓർമ്മയുടെ പ്രശ്നം. പലതരത്തിലുള്ള ട്രോമ അനുഭവങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ, അതൊക്കെ പ്രായം എത്രയായാലും ശരി, ആ ഓർമ്മയുടെ ഫയല് ഉണരുന്നതോടെ അതുമായി ബന്ധപ്പെട്ട വികാരങ്ങളും അതുപോലെ ചുറ്റുപാടുകളും ഒക്കെ ഉണരുന്നു. അതിനു മുന്നിൽ നാം അന്ന് അനുഭവിച്ച അതേ വികാരക്കുരുക്കിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. എവിടെയാണ് മാം അനുസ്മര എന്ന സന്ദേശം വളരെ പ്രസക്തമാകുന്നത്? ഏതൊരു തരത്തിലുള്ള ഭഗവാനെ അനുസ്മരിക്കണം എന്ന് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെയും 7-ാം അധ്യായത്തിൻ്റെയും പശ്ചാത്തലത്തിൽ കാണാം. 8-ാം അധ്യായത്തിൽ എങ്ങനെയുള്ള ഭഗവാനെയാണ് അനുസ്മരിക്കേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞു തരുന്നതും പ്രയോജനപ്പെടുത്താം. 5-ാം അധ്യായത്തിൻ്റെ അവസാനം എങ്ങനെയുള്ള ഭഗവാനെ ചിന്തിക്കണം? ഭോക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം പൃച്ഛതി. യജ്ഞ തപസ്സുകളുടെ ഭോക്താവിനെ, അതുപോലെ സർവഭൂതമഹേശ്വരനെ, സകല ഭൂതജാലങ്ങളുടെയും സുഹൃത്തിനെ അനുസ്മരിക്കണം. അതുകൊണ്ടുള്ള ഗുണവും അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ശാന്തിം പൃച്ഛതി. ഈ ശ്ലോകം ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇനി 7-ാം അധ്യായത്തിലാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ അധ്യായം ആയതുകൊണ്ട് നമുക്ക് ഓർത്തെടുക്കാമല്ലോ. എങ്ങനെയുള്ള ഭഗവാനെയാണ് ചിന്തിക്കേണ്ടത്? യാതൊരു ഭഗവാന്റെ പ്രകൃതിയാണോ പരാപര എന്ന പ്രകാരം തിരിഞ്ഞ് പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായി പരിലസിക്കുന്നത്, യാതൊരു ഭഗവാനിലാണോ പ്രപഞ്ചഘടകങ്ങളൊക്കെ കോർത്തിണക്കി വർത്തിക്കുന്നത്, നൂലിൽ മണികൾ പോലെ കോർത്തിണക്കപ്പെട്ടിട്ടുള്ളത്, ആ ഭഗവാനെയാണ് അനുസ്മരിക്കേണ്ടത്. അങ്ങനെ 7-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ 8-ാം അധ്യായത്തിലെ ഭഗവാൻ എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരും. ആ സമയത്ത് നോക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: This is Radio Santhanam 90.4 FM. Stay tuned.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇന്ന് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: നെതർലൻഡ്സ് കെ സമാജ് ഓർ യഹാ കി ഇക്കോണമി മേ ജോ കൺട്രിബ്യൂട്ട് കർ രഹേ ഹേ ഉസ് പർ ഹർ ഭാരത്വാസി കോ ഗർവ ഹേ മേ ആജ് ഈസ് അവസർ പർ നെതർലൻഡ് കി ജനത കാ യഹാ കി സർക്കാർ കാ ആഭാര വ്യക്ത കർത്താ ഹൂ മേ യഹാ കി ജനത കോ 140 കരോഡ് ഭാരത്വാസിയോ കി തരഫ് സേ അപ്നി ശുഭകാമനായേ ദേതാ ഹൂ.
0: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം BJP MLA ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കൺടോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സരീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
2: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് UG പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, പാളയം, ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: DTPC ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 3,50,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 2,70,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോടെ ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
6: ആകാശവാണി സമയം 6:40.
7: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ? താപനില 40°C കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും. വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാദ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ള സഞ്ചി. ലളിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള.
0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പുനലൂർ 3500 രൂപ, കോഴിമുട്ട 100 നെടുമങ്ങാട് 500 രൂപ, കൊല്ലം 620, പുനലൂർ 610. ശർക്കര ക്വിൻ്റലിന് തിരുവനന്തപുരം പാണ്ടി 6200 രൂപ, കായംകുളം 5200 രൂപ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: पहले कोरोना आया, फिर युद्ध होने शुरू हो गए और अब आज की एनर्जी क्राइसिस है. ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से ഗരീബി കേ ദൽദൽ മേ ചലി ജായേഗി.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12th class പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1st ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2nd ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യ ഏഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
3: I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചു കൂട്ടുകാരി, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചെന്നായിക്ക് പറ്റിയ അമളി, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു വീട്ടിൽ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്താണ് അത് കിടന്ന് ഉറങ്ങുക. ഒരു ദിവസം കാട്ടിലൊന്നും തിന്നാൻ കിട്ടാഞ്ഞ് ഒരു ചെന്നായ നാട്ടിലേക്ക് വന്നു. വന്നെത്തിയതോ നായക്കുട്ടി ഉറങ്ങുന്ന വീട്ടുമുറ്റത്തും. നായക്കുട്ടി ഉണർന്നു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നോ, ചെന്നായ ഈ നായക്കുട്ടിയെ പിടിച്ച് തിന്നാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അയ്യോ, നായക്കുട്ടിക്ക് എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകും? രക്ഷപ്പെടാൻ തൻ്റെ മുന്നിലല്ലേ നിൽക്കുന്ന, എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല. അതിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുക. പക്ഷെ പെട്ടെന്ന് അതിനെന്തോ ഒരു ഉപായം തോന്നി. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാവോ, താണ് വീണിങ്ങനെ പറഞ്ഞു, ചെന്നായ ചേട്ടാ, ചേട്ടൻ വിശന്ന് വലഞ്ഞു വന്നിട്ട് പെൻസിൽ പോലെയുള്ള എന്നെ കൊന്ന് തിന്നിട്ട് എന്താകാനാണ്? കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കൂ. അടുത്ത് തന്നെ ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കും. അതുവരെ ഇവിടെ എന്നും സദ്യയുണ്ട്. ഞാൻ അതാണ് കഴിക്കാറുള്ളത്. അപ്പം ഞാൻ അങ്ങ് നല്ല തടി വയ്ക്കുമല്ലോ. അപ്പോഴെന്നെ തിന്നാൽ എന്ത് രുചിയായിരിക്കും? ഇച്ചിരി മാംസമൊക്കെ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞാൻ പറഞ്ഞ കാര്യം. അതുകൊണ്ട് തൽക്കാലം വേറെ എന്തെങ്കിലും തിന്ന് ചേട്ടൻ ഒരു മാസം ഒന്ന് കഴിഞ്ഞു കൂടൂ. എന്നിട്ട് വാ. ചെന്നായിക്ക് തോന്നി ആ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. അതുകൊണ്ട് ചെന്നായി എന്ത് ചെയ്ത്, ആ ഇച്ചിരി മാംസമൊക്കെ തടിയൊക്കെ വെക്കട്ടെ, അപ്പോഴത്തേക്ക് തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ എന്ത് ചെയ്ത്, തൽക്കാലത്തേക്ക് ഒരു കോഴിക്കുഞ്ഞിനെ തിന്ന് വിശപ്പടക്കി. അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം ഇര കിട്ടാതെ ചെന്നായ വലഞ്ഞു. അപ്പോൾ ഓർമ്മ വന്നു ആ നായക്കുട്ടിയുടെ കാര്യം. അവൻ തടിച്ചുരുണ്ട് കുട്ടപ്പനായി നടക്കുന്നുണ്ടാവും, അവനെ തന്നെ ആവാം ഇനി അടുത്തത് ഭക്ഷിക്കുന്നത്. അതും വിചാരിച്ചുകൊണ്ട് ചെന്നായ കാടിറങ്ങി നായക്കുട്ടിയുടെ വീട്ടിലെത്തി. പക്ഷേ അവിടെ ഉണ്ടോ നായ? അവിടെ ഉണ്ടോ നായ? അതിൻ്റെ പാട്ടിനങ്ങ് പോയില്ലേ? അപ്പം അവനെ നോക്കിയപ്പോൾ അവിടെ അങ്ങ് നായ ഇല്ല. ചെന്നായി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പരതുവാ. അങ്ങനെ ഇരിക്കവേ തന്നെ എന്താണ്, പുരപ്പുറത്ത് നിന്ന് നായക്കുട്ടി കുരയ്ക്കാൻ തുടങ്ങി. അന്നേരം ഈ ചെന്നായ പറഞ്ഞു, ശേ നീ ഒച്ച ഉണ്ടാക്കാതെടാ, ഞാൻ എന്താ തിരിച്ചു വന്നടാ, ഞാനാണോ വന്നിരിക്കുന്നത്, നിന്റെ ചെന്നായ ചേട്ടനാടാ, ഇറങ്ങി വടാ. നീ അന്ന് പറഞ്ഞില്ലേ ആ വാക്ക് നീ ഇപ്പൊ പാലിക്ക്. അപ്പൊ നായക്കുട്ടി പറഞ്ഞു, അത് പള്ളിയിൽ പോയാ പറഞ്ഞാ മതി, ചെന്നായ ചേട്ടാ ഒരു ഇരയെ കിട്ടിയാൽ അപ്പോൾ തന്നെ തിന്നണം, അതാണ് ബുദ്ധി. അതും പറഞ്ഞ് നായക്കുട്ടി കുരച്ചു. കുര കേട്ട് വീട്ടുകാരെല്ലാം ഉണർന്നു. അപ്പൊ അവര് നോക്കിയപ്പോഴോ അവിടെ ഇങ്ങനെ ഒരു ചെന്നായ ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഈ നായക്കുട്ടിയെ നോക്കി. അവരെന്ത് ചെയ്ത്, എല്ലാരും കൂടെ ആ ചെന്നായെ ഓടിച്ചു വളഞ്ഞിട്ട് ഓടിച്ചു. അപ്പം ചെന്നായിക്ക് എങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ആ ചെന്നായി അങ്ങ് തല്ലിക്കൊന്നു. പിന്നെ നായക്കുട്ടിക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റി. അങ്ങനെ ചെന്നായെ കുറിച്ചുള്ള ഈ കുഞ്ഞു കഥ ഇവിടെ നിന്ന് തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്. റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

മനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക്, ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുമ്പോൾ യുദ്ധം നടക്കുകയായിരുന്നു. ആ സേന അംഗങ്ങളെല്ലാം തന്നെ ഹനുമാൻ പുറപ്പെടുവിച്ച ആ സിംഹനാദം കേട്ട മാത്രയിൽ തന്നെ ഒന്നൊന്നായി ഓരോരുത്തരായി മോഹാലസ്യപ്പെട്ട് വീണ സമയത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അവർ ഉണർന്നെണീക്കുകയാണ്. ഉണർന്നെണീക്കുമ്പോൾ ഓരോരുത്തരായി ഉണർന്നെണീക്കുന്നു. സംഭ്രമത്തോടടുത്തിയിടിനാർ പിന്നെയും, അങ്ങേറ്റത്തെ പരിഭ്രമമുണ്ട് അവർക്ക്, സംഭ്രമമുണ്ട്. എങ്കിലും ഹനുമാന് നേരെ അടുക്കുകയാണ്, പരിഭ്രമിച്ച് ചാടി എണീറ്റ് ഹനുമാൻ നേരെ കുതിക്കുകയാണ് സേനാംഗങ്ങൾ ഓരോരുത്തരായി. ഹനുമാനാകട്ടെ, താൻ കരുതി വെച്ചിട്ടുള്ള മൂർച്ചയേറിയ അമ്പുകൾ, ശരങ്ങൾ അവർക്ക് നേരെ, അവർക്ക് കരുതിക്കൊണ്ടുവന്ന ശരങ്ങളെല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഹനുമാൻ എങ്ങനെയാണ് നേടുന്നത്? അദ്ദേഹം ഓരോ ശരങ്ങളും അമ്പുകളും അദ്ദേഹത്തിന് നേരെ വരുമ്പോഴും അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു ചാടും. അതനുസരിച്ച് മുകളിലേക്കും താഴേക്കും ഒക്കെ ശരീരത്തെ ചലിപ്പിച്ച് അവരുടെ ശരങ്ങളിൽ നിന്നെല്ലാം

കമ്പുകളിൽ നിന്നെല്ലാം ഹനുമാൻ ഒഴിഞ്ഞു മാറുകയും അതേസമയം അദ്ദേഹത്തിന്റെ ഇരുമ്പ് ഉലക്ക കൊണ്ട് അടിച്ച് ഓരോരുത്തരെയായി കൊന്നൊടുക്കുകയുമാണ് ഹനുമാൻ ചെയ്യുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് രാക്ഷസന്മാരാണ് വധിക്കപ്പെട്ടത്. ഇത് കേട്ടു ആര്? രാവണൻ ഈ വാർത്ത അറിഞ്ഞു. ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. നക്തഞ്ചരേന്ദ്രൻ എന്ന് പറയുമ്പോൾ രാക്ഷസ രാജാവ് ക്രുദ്ധിച്ചു, കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? ഒരു 5 പ്രധാനപ്പെട്ട ആൾക്കാരെ യുദ്ധരംഗത്തേക്ക് അയക്കും. ആരാണവർ? അഖില ബല പതിവരർ, സർവസേനാ നായകന്മാരുണ്ട് രാവണന്. അക്കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥരായിട്ടുള്ള 5 പേരെ രാവണനാ യുദ്ധരംഗത്തേക്ക് ഉടനടി അയക്കുകയാണ്. അതിന് ഹനുമാൻ അവരുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. പരമ രണ നിപുണൻ, രണം നമുക്കറിയാം യുദ്ധം, നിപുണൻ എന്ന് പറഞ്ഞാല് സമർത്ഥൻ. യുദ്ധതന്ത്രങ്ങളിൽ അങ്ങേയറ്റം വിദഗ്ധനായ സമർത്ഥനായ ഹനുമാൻ അദ്ദേഹത്തിനോട് എതിരിട്ട ഈ 5 സേനാധിപന്മാർക്കും പഞ്ചത്വം ഭവിച്ചു. പ്രാസം ഒപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, 5 സേനാധിപന്മാർ എന്ന് പറഞ്ഞാൽ 5 സേനാധിപന്മാർ, പഞ്ചത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം മരണം. അപ്പൊ ഈ 5 സേനാധിപന്മാരും അവിടെ വെച്ച് ഹനുമാന്റെ മുമ്പിൽ മരണം വരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് രാവണൻ വീണ്ടും കോപിഷ്ഠനാവുകയാണ്, നിരാശനാവുകയാണ്. അദ്ദേഹം പറയുന്നു, തൽ ബലം അത്ഭുതം, അവന്റെ ബലം അത്ഭുതകരമാണ്, പറയാതെ നിവൃത്തിയില്ല. മാത്രമല്ല മൽ ഭയോത്ഭൂതിതം, അവന്റെ ബലം എന്ന് പറയുന്നത് അത് എന്നിൽ പോലും ഭയമുളവാക്കുന്നു, എനിക്ക് പോലും ഭയം തോന്നുന്നു. അങ്ങനെ അദ്ദേഹം അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത പടി എന്താണ്? 5 സേനാനായകന്മാർ, ഏറ്റവും സമർത്ഥരായിട്ടുള്ള 5 സേനാനായകന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ ഇതിങ്ങനെ വിടാൻ പറ്റില്ല. അടുത്തതായി നമുക്ക് മന്ത്രിമാരുടെ പുത്രന്മാരായിട്ടുള്ള 7 വീരശൂര പരാക്രമികളുണ്ട്, അവരെ നമുക്ക് യുദ്ധരംഗത്തേക്ക് അയക്കാം. പക്ഷെ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നു, കൊല്ലുകയല്ല വേണ്ടത്, ആ വാനരനെ നിങ്ങൾ കൊല്ലുകയല്ല, അതല്ല നിങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ ദൗത്യം എന്താണ്? ഇവനെ മമ നികടഭുവി ജടിതി സഹജീവനോടിന്ന് ബന്ധിച്ച് കൊണ്ടുവന്ന് വെച്ചിടുവാൻ. മമ എന്റെ നികടഭുവി, എന്റെ സമീപത്ത് കൊണ്ടുവരണം. ആരെ? ഈ വാനരനെ, ജടിതി. എത്രയും വേഗം കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? മരിച്ചല്ല കൊണ്ടുവരേണ്ടത്, ജഡമായിട്ടല്ല കൊണ്ടുവരേണ്ടത്, സഹജീവനോടിന്ന്, ജീവൻ സഹിതം, ജീവനുള്ള നിലയിൽ. ഒറ്റ വാക്കിൽ അർത്ഥം ഇതാണ്, ജീവനോടുകൂടി അവനെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. ഇതാണ് 7 മന്ത്രി പുത്രന്മാർക്ക് രാവണൻ നൽകുന്ന ദൗത്യം. ജീവനോടെ പിടിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വരണം. ആ ദൗത്യവും പരാജയപ്പെട്ടു. ആ പോയവരാകട്ടെ, എല്ലാ സർവ്വ സജ്ജീകരണങ്ങളോടും കൂടെയാണ് പോയത്, സർവ്വസന്നാഹങ്ങളോടും കൂടിയിട്ടാണ് പോയത്. അവരുടെ കയ്യിലുമുണ്ട് ഇരുമ്പുലക്ക, അവരുടെ കയ്യിലുമുണ്ട് വാളുകൾ, അങ്ങനത്തെ മൂർച്ചയേറിയ മറ്റ് ആയുധങ്ങൾ, ഇതെല്ലാമായിട്ടാണ് അവർ പോയത്. പക്ഷെ അങ്ങനെ അലറി വിളിച്ചാണ് അവർ അങ്ങോട്ട്, ഒരു വലിയൊരു എന്താണ് നമ്മൾ പറയുന്നത്, സീൻ ഉണ്ടാക്കിക്കൊണ്ടല്ലേ, ഒരു ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ അലറി വിളിച്ചുകൊണ്ടാണ് അവർ ഹനുമാന്റെ അടുത്തേക്ക്, യുദ്ധരംഗത്തേക്ക് പോയത്. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ 7 പേരെയും തന്റെ രാമായണത്തിൽ പറയുന്ന പ്രകാരം ലോഹസ്തംഭ താടനത്താലഹോ, ലോഹസ്തംഭം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഗദ, ഹനുമാന്റെ ഇരുമ്പ് ഗദ കൊണ്ടുള്ള താടനം അടി കൊണ്ടിട്ട് അഹോ ഹനുമാൻ അടിച്ചു കൊന്നു രാവണൻ. ഇതിൽ കൂടുതൽ എന്തുണ്ടാകാനാണ്? മനസ്സിൽ ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിയിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. സമ്മിശ്ര വികാരങ്ങളാണ്. രാവണൻ ദുഃഖം തോന്നുന്നുണ്ട്, മാനം, അഭിമാനബോധം ഉണ്ടാവുന്നു, അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, അപമാനം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്, ഭീതി, അങ്ങേറ്റത്തെ ഭയം തോന്നുന്നുണ്ട്, ഖേദം, ഇത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ അദ്ദേഹം ഖേദിക്കുന്നു ണ്ടോ ഇല്ലയോ, ലജ്ജ, നാണം. ഇത്രയും വലിയ വീരശൂര പരാക്രമിയായ രാക്ഷസ രാജാവാണ് അദ്ദേഹത്തിന്റെ 5 സേനാധിപന്മാരും മന്ത്രിമാരുടെ 7 പുത്രന്മാരും അനേകായിരം സൈനികരുമാണ് ഒരേ ഒരു വാനരന്റെ മാത്രം കൈകൊണ്ട് നിർജ്ജര ലോകം ഗമിച്ചത്, പരലോകം പോകിയത്. എന്തൊരവസ്ഥയാണ്! രാവണന് ദുഃഖമുണ്ട്, മാനമുണ്ട്, അപമാന ഭീതിയുണ്ട്, ഖേദമുണ്ട്, ലജ്ജയുണ്ട്. ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളാണ് രാവണനെ ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും, ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനില്ല, മറ്റിങ്ങനെ കണ്ടിയില് മറ്റു ഞാൻ ആരെയും, ഇവനോട് ഇനി പൊരുതി ജയിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. കാരണം ഇതാണ്, ഇപ്പോൾ മരിച്ച ഈ 12 പേരുണ്ടല്ലോ, 5 സേനാധിപന്മാരും മന്ത്രിപുത്രന്മാരും, 7 മന്ത്രിപുത്രന്മാരും, അവരുടെ ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ, സാമർഥ്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ചരിത്രം എന്താണ് എന്ന് നോക്കിയാൽ, അവർ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ പോലും
ഈ മൂന്ന് ലോകങ്ങളിലുമുള്ള ദേവന്മാരോ അസുരന്മാരോ അവരുടെ നേർക്ക് നേർ വരാൻ മടിക്കും. അത്രയ്ക്ക് വീരന്മാരായിരുന്നു, ധീരന്മാരായിരുന്നു, ശൂരന്മാരായിരുന്നു, പരാക്രമികളായിരുന്നു അവരെയും അതോടൊപ്പം അനേകായിരം സേനാംഗങ്ങളെയുമാണ് ഒരേ

0: ഒരു വാനരൻ ഇങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അവർ പലരും ഒരു കവിയോടേറ്റ് മരിച്ചതെന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് പറയാറ്. വെറും ഒരു കവി, വെറും ഒരു കുരങ്ങൻ, ഒരു വാനരനോടാണ് ഇത്രയും വലിയ വീരന്മാർ പരാജയപ്പെട്ടിരിക്കുന്നത്. സുഹൃതം നശിച്ചത് മാമകം, എന്റെ സുഹൃതം എല്ലാം നശിച്ചു. ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സുഹൃതം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഇതോടുകൂടി നശിച്ചു പോയിരിക്കുകയാണ്. രാവണൻ അങ്ങേയറ്റം ദുഃഖത്തിലാണ്, അങ്ങേയറ്റം നിരാശയിലാണ്, അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാണ്. ഇനി എന്താണ്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് രാവണന് നിശ്ചയമില്ല. അപ്പൊ പിതാവിന്റെ ദുഃഖം, അദ്ദേഹത്തിന്റെ വിഷമം ഇതെല്ലാം കണ്ടിട്ട് ആദ്യം രംഗത്തിറങ്ങുന്നത് ആരാണ്? രാവണന്റെ ഏറ്റവും ഇളയ പുത്രനായ അക്ഷകുമാരനാണ്. അക്ഷകുമാരൻ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവായ രാക്ഷസ രാജാവായ രാവണനോട് പറയുകയാണ്, വീരപുംസാം ഇതം യോഗ്യമല്ലേതുമേ. വീരപുംസാം വീരപുരുഷന്മാർക്ക്, അങ്ങ് വീരപുരുഷനാണ്, അങ്ങേ പോലെ ഒരു വീരപുരുഷന് ഇതൊന്നും, അങ്ങ് ഇപ്പൊ ഈ കാണിക്കുന്നതും ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും വീരപുരുഷന്മാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. രാജാക്കന്മാർക്ക് മനോദുഃഖം പാടില്ല, അത് ഉചിതമല്ല, അനുചിതമാണ്. അങ്ങ് രാക്ഷസ രാജാവാണ്, അങ്ങേക്ക് ഒരിക്കലും മനോദുഃഖം ഉണ്ടാകാൻ പാടില്ല. അങ്ങേക്ക് തന്നെ ദുഃഖമുണ്ടായ പിന്നെ മറ്റുള്ളവരുടെ ശൗര്യവും വീര്യവും ഒക്കെ ആകെ ഇല്ലാതായി പോവുകയില്ലേ? അങ്ങ് മുമ്പിൽ നിന്ന് നയിക്കേണ്ടവനല്ലേ രാജാവ്, അങ്ങേക്ക് മനോദുഃഖം വരാൻ പാടില്ല. എന്നിട്ട് അക്ഷകുമാരൻ പറയുന്ന സൊല്യൂഷൻ എന്താണ് പ്രശ്നത്തിന്? അരിവരനെ എന്ന ശത്രു, അരി എന്ന് പറഞ്ഞ ശത്രു നമുക്കറിയാം, അരിവരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ, നിമിഷമിഹ കൊണ്ടുവരുവൻ, അവനെ നിമിഷ നേരത്തിൽ ഞൊടിയിടയ്ക്കു സമയം കൊണ്ട് ആ വാനരനെ, ഞാൻ പറയുന്നു, അക്ഷകുമാരൻ പറയുന്നു, ഞാൻ ഇവിടെ അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവന്ന് എത്തിക്കാം, എനിക്ക് അതിനുള്ള യാത്രാനുമതി നൽകണം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
0: നമ്മിപ്പോൾ പ്രത്യേകത സുന്ദരകാന്ഡത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സുന്ദരകാന്ഡത്തിലെ നായകൻ തന്നെ ഹനുമാനാണ്. സുന്ദരൻ എന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിക്കുന്ന ഹനുമാനെ ഉദ്ദേശിച്ചാണ്. അമ്മമാർ കുട്ടികളെ ലാളിച്ച് കൊഞ്ചിച്ച് ഓമനിച്ചൊക്കെ വിളിക്കുമല്ലോ, അതേപോലെ മാതാവായ അഞ്ജന ഹനുമാനെ വിളിച്ചിരുന്നതാണ് സുന്ദര എന്ന്. ഇപ്പൊ സുന്ദരനായ ഹനുമാന്റെ ഈ സുന്ദരകാന്ഡം ഈ ദിവസം പ്രത്യേകിച്ചും, എല്ലാ ദിവസവും പൊതുവെയും, ഈ ദിവസം പ്രത്യേകിച്ചും വായിക്കുന്നതും കേൾക്കുന്നതും അങ്ങേയറ്റത്തെ മോക്ഷദായകമാണ്. നിരവധി കാര്യസാധ്യങ്ങൾക്ക്, അതുപോലെ തന്നെ അസുഖങ്ങൾ മാറുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനൊക്കെ തന്നെ സുന്ദരകാന്ഡം കേൾക്കുന്നതും വായിക്കുന്നതും വളരെ നന്നായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ അവസരത്തിൽ നാം എവിടെയാണ് വന്നു നിൽക്കുന്നത്? അക്ഷകുമാരൻ, രാവണന്റെ ഏറ്റവും ഇളയ മകനായി അക്ഷകുമാരൻ ഹനുമാനെ എതിരിടാനായി, നേർക്ക് നേർ എതിർക്കാനായി പോയിരിക്കുകയാണ്. അദ്ദേഹം അവിടത്തേക്ക് സമീപിക്കുന്ന സമയത്ത്, ഹനുമാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം സമീപിക്കുകയാണ്. ആ സമയത്ത് ഹനുമാൻ തോരണം ഏറിനാൻ, തോരണം എന്ന് പറഞ്ഞാൽ വളച്ചുവാതിൽ, ആർച്ച് എന്ന് പറയില്ലേ, ആർച്ച് പോലത്തെ ഒരു കോട്ടവാതിൽക്കൽ, ആർച്ചിന്റെ ആകൃതിയുള്ള കോട്ടവാതിൽക്കൽ, അതിന്റെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. അപ്പൊ ഉയരത്തിലായതുകൊണ്ട് അവിടെ ഇരുന്നാൽ ആരെങ്കിലും അങ്ങോട്ടേക്ക് അടുക്കുന്നത് വളരെ വ്യക്തമായി കാണാം. ആരെങ്കിലും വരും എന്നതുള്ളത് തീർച്ചയാണ്, കാരണം അതുമാതിരി കാര്യങ്ങളാണല്ലോ ഹനുമാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് രാവണന്റെ ഇളയ മകൻ ഹനുമാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഹനുമാനാകട്ടെ ശരനികര ശകലിത ശരീരനായിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ശരങ്ങൾ കൊണ്ട്, ബാണങ്ങൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട്, ശസ്ത്രങ്ങൾ കൊണ്ട്, കൂട്ടത്തോടെ അതെല്ലാം കൂടി വന്ന് ശരീരത്തിൽ പല ഭാഗങ്ങളായി വന്ന് തറച്ചിട്ട് വളരെ അങ്ങേറ്റം മുറിവേറ്റ് ചോര ഒലിക്കുന്ന ഒരു ശരീരവുമായിട്ട് ഇരിക്കുകയാണ് ഹനുമാൻ. ആ കോട്ടവാ ആർച്ച് ആകൃതിയിലുള്ള വളച്ചുവാതിൽ, വളച്ചുവാതിൽ തോരണം എന്ന് പറയുന്നതാണ് അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ശരീരമെല്ലാം മുറിഞ്ഞിരിക്കുന്ന ശരീരമാസകലം വേദനയുണ്ട്, അതുകൊണ്ട് തന്നെ കോപം വരുന്നുണ്ട് ഹനുമാന്. ആ സമയത്താണ് അക്ഷകുമാരൻ വരുന്നത്. അക്ഷകുമാരനെ കണ്ടതും ഹനുമാൻ അക്രമാസക്തനായി മുനിവിനോട് എന്ന് പറഞ്ഞാൽ കോപത്തോടെ, അങ്ങേറ്റത്തെ കോപത്തോടെ, ഗഗനഭൂവി നിന്ന് താണ് ആശു, ഗഗനഭൂവി ആകാശത്തോടെ ഉയർന്നു നിൽക്കുകയായിരുന്നു, അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ താണു വന്നിട്ട് മൂർധനി മുൽഗരം കൊണ്ട് എറിഞ്ഞിടിനാൻ. മൂർധനി എന്ന് പറഞ്ഞാൽ ശിരസ്, അക്ഷകുമാരന്റെ മൂർധാവ്, അദ്ദേഹത്തിന്റെ ഈ ഭാഗം നെറ്റി, അത് മുൽഗരം കൊണ്ട്, ഇരുമ്പ് ഗത കൊണ്ട് എറിഞ്ഞു അദ്ദേഹത്തിന്റെ, അക്ഷകുമാരന്റെ ശിരസ് ലക്ഷ്യമാക്കി ഇരുമ്പ് ഗത എറിയുകയാണ്. ആ ഒരൊറ്റ ഏറിൽ തന്നെ അക്ഷകുമാരന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ഒറ്റ ആ ഒരു ഇരുമ്പ് ഗത കൊണ്ടുള്ള ആ താടനം, ആ പ്രഹരം കൊണ്ട് തന്നെ അക്ഷകുമാരന്റെ കഥ കഴിയുകയാണ്. രാമായണത്തിൽ പറയുന്നത് ശമനപുരി പുക്കിയിടിനാൻ, കാലപുരി, ശമനപുരി എന്ന് പറഞ്ഞാൽ കാലപുരി പുക്കിയിടിനാൻ, ശക്തനാം അക്ഷകുമാരൻ മനോഹരൻ. അക്ഷകുമാരൻ വളരെ ശക്തനായ ഒരു യോദ്ധാവായിരുന്നു, അദ്ദേഹം വളരെ മനോഹരനായ സുന്ദര

0: ായ ഒരു വ്യക്തിയായിരുന്നു. പറഞ്ഞിട്ട് ഇനി യാതൊരു കാര്യവുമില്ല. അച്ഛന് വേണ്ടി പകരം ചോദിക്കാനായി പോയി വീരം മൃത്യു വരിച്ചിരിക്കുകയാണ്. ഇപ്പൊ രാവണന്റെ കാര്യം പറയേണ്ടതില്ല. രാവണൻ ഇതിൽ പരം ഒരു ദുഃഖമില്ല. 5 സൈന്യാധിപന്മാരാണ് പോയത്, 7 മന്ത്രിപുത്രന്മാരാണ് പോയത്, അതേപോലെ അനേകായിരം സൈനികരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം പോരാഞ്ഞ് ലാളിച്ചു വളർത്തിയ ഏറ്റവും ഇളയ മകനും ഇതാ ആ വാനരന്റെ കൈക്കരുത്ത് അറിഞ്ഞ് യമലോകം പോകിയിരിക്കുകയാണ്. രാവണനെ പറ്റി പറയുന്ന വിഭുത കുല രീപു, വിവിധ കുല എന്ന് പറഞ്ഞാൽ ദേവവർഗം, ദേവഗണങ്ങൾ, അതിന്റെ രീപു ശത്രുവായ വിഭുത കുല രീപുവായ രാവണൻ, ദേവഗണങ്ങളുടെ ദേവന്മാരുടെ പൊതുവെ ശത്രുവായിട്ടുള്ള രാവണൻ, നിശിചരാധിപൻ, നിശിചരാധിപൻ എന്ന് പറഞ്ഞാൽ രാക്ഷസ കുലത്തിന്റെ അധിപൻ, രാക്ഷസ കുലത്തിന്റെ അധിപനും കൂടിയായ രാവണൻ, ഇത്രമാത്രം വലിയ പ്രതാപശാലിയായിട്ടുള്ള രാവണൻ വൃത്താന്തം ആഹന്ത കേട്ട് ദുഃഖാർത്തനായി. ഈ വൃത്താന്തം, ഈ വാർത്ത, ഇളയ മകന്റെ ആ മരണ വാർത്തയും കൂടി കേട്ട്, ആ ദുഃഖ വാർത്തയും കൂടെ കേട്ടിട്ട് അങ്ങേറ്റം ദുഃഖ നിമഗ്നനായി. ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി ഒന്നും ചെയ്യാനില്ലാതെ ദുഃഖിച്ചു നിൽക്കുകയാണ് വലിയ ശക്തനായിട്ടുള്ള രാവണൻ. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ ഇന്ദ്രജിത്തിനെ, നമുക്കറിയാം ഇന്ദ്രജിത്ത് രാവണന്റെ മകനാണ്, അദ്ദേഹത്തെ മാറോടണച്ച് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് വിലപിക്കുകയാണ് രാവണൻ. ഇന്ദ്രജിത്തിനെ പറ്റി രാമായണത്തിൽ പറയുന്നു അമരപതി ജിതനാണ്. അമരപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ, ദേവേന്ദ്രൻ ദേവേന്ദ്ര ജിതനാണ് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനെ ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ കിട്ടിയത്. കൂടാതെ അമിത ബല സഹിതനാണ്, അമിതമായ കരുത്ത് ബലം ഒക്കെ ഉള്ളവനാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിനോടാണ് പറയുന്നത്, പ്രിയതനയ, പ്രിയപ്പെട്ട മകനെ, ശൃണു മാമ വചനമിഹ, എന്റെ വാക്ക് നീ കേൾക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. തവ സഹോദരൻ, നിന്റെ സഹോദരൻ, നിന്റെ അനുജൻ പ്രേതാധിപാലയം പുക്കത് കേട്ടില്ലേ, പ്രേതാധിപന്റെ യമന്റെ കാലന്റെ ആലയം യമപുരി പുക്കത് അവിടെ എത്തി പരലോകത്തേക്ക് പോയത് നീ കേട്ടില്ലേ, ആദ്യം നിന്റെ അനുജൻ മരിച്ചുപോയ വാർത്ത നീ കേട്ടില്ലേ, മമ സുതനെ, എന്റെ മകനായ അക്ഷകുമാരനെ രണശിരസി കൊന്ന, യുദ്ധത്തിൽ കൊന്ന ആ കപീന്ദ്രനെ, ആ കുരങ്ങനെ, ആ വാനരനെ എനിക്ക് എവിടെ അയക്കണം, മാർത്താണ്ഡജാലയത്തിലേക്ക്. മാർത്താണ്ഡജൻ എന്ന് പറഞ്ഞാൽ യമൻ തന്നെ, ആ ആലയത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക്, കാലപുരിയിലേക്ക്, യമ ലോകത്തേക്ക് അയക്കണം. ഹനുമാനെ എനിക്ക് ഇപ്പോൾ തന്നെ വധിക്കണം, എനിക്കിപ്പോൾ തന്നെ എന്റെ മകന്റെ മരണത്തിന് പകരം ചോദിക്കണം, ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് രാവണൻ പറയുന്നു. രാവണൻ പറയുമ്പോ അത് ഒരു കാര്യം അവിടെ അദ്ദേഹം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം അവിടെ ബാക്കിയാവുകയാണ്. എന്താണ്? സ്വന്തം മകന്റെ ഉദകക്രിയ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നു ത്വൽക്ക നിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ, മകന്റെ ഉദകക്രിയ, മരണാനന്തര കർമ്മങ്ങൾ അത് പിന്നെ ചെയ്യാം, അത് മാറ്റിവെക്കുകയാണ് ഞാൻ. ആ മരണൻ മകന്റെ മരണാനന്തര കർമ്മങ്ങൾ, ഉദകക്രിയ പോലും മാറ്റിവെച്ചുകൊണ്ട് രാവണൻ യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ്. യാത്ര ചോദിക്കുകയാണ് മകൻ ഇന്ദ്രജിത്തിനോട്, മരണാനന്തര ക്രിയകൾ പിന്നെ ചെയ്യാം, അതിനു മുമ്പ് എനിക്ക് പകരം ചോദിക്കണം, എന്റെ മകനെ കൊന്നവനെ എനിക്ക് കൊല്ലണം. അങ്ങനെ പറയുമ്പോ ഇന്ദ്രജിത്ത് അങ്ങേറ്റത്തെ വിവേകത്തോട് കൂടിയിട്ടുള്ള, വീണ്ടും വിചാരത്തോട് കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് പിതാവായ രാവണന് നൽകുന്നത്. അതെന്താണ് എന്ന് കാണാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: സ്വന്തം മകനായ, അതും ഏറ്റവും ഇളയ മകനായ അക്ഷകുമാരനെ നിർദ്ദയം വധിച്ച ഹനുമാനെ കാലപുരിക്ക് അയച്ച് അടങ്ങൂ എന്നുള്ള ഉഗ്രശബദവുമായി രാവണൻ തന്റെ മകനായ ഇന്ദ്രജിത്തിനോട് വിട ചോദിച്ച് യുദ്ധരംഗത്തേക്ക് കുതിക്കുന്ന, അതായത് സ്വന്തം മകന്റെ ഉദകക്രിയകൾ, മരണാനന്തര കർമ്മങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് കുതിക്കുകയാണ് രാവണൻ. ആ രാവണനോട് മകൻ ഇന്ദ്രജിത്ത് പറയുകയാണ് ത്യജ മനസി ജനക തവ ശോകം മഹാമതേ. പിതാവേ, അങ്ങയുടെ രാവണ മഹാരാജാവേ, അങ്ങയുടെ മനസ്സിൽ ദുഃഖമുണ്ടാകരുത്, അങ്ങ് ദുഃഖിക്കരുത്, വിഷമിക്കരുത്. തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കെ, അങ്ങയുടെ മകനായ ഞാൻ ഇന്ദ്രജിത്ത് എല്ലാ പരിഭവങ്ങളും മാറ്റിത്തരാം, എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം, അങ്ങ് ഇതിൽ ഇപ്പോൾ ഇടപെടേണ്ടതില്ല. ഏതൊരു മകനും ആ മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ ഇന്ദ്രജിത്ത് ആ ഉത്തരവാദിത്വം, പിതാവിനെ യുദ്ധരംഗത്തേക്ക് തള്ളിവിടാതെ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് ഇന്ദ്രജിത്ത്. ഞാൻ പരിഹരിച്ചുകൊള്ളാം, മരണവിരഹിതൻ അവനില്ല സംശയം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊല്ലാനായി ഒരാളിനെ കൊല്ല, ഒരു വാനരനായി ആണെങ്കിൽ പോലും ഹനുമാനെ കൊല്ലാനായി പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ മരണമില്ലാത്തവനാണ്.

അത് ഉറപ്പാണ് അക്കാര്യം. മരിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സംശയമില്ലായ്മയുടെ അടിസ്ഥാനം എന്താണ്? യാതൊരു സംശയമില്ലാത്തതിന്റെ അടിസ്ഥാനം എന്താണ്? മറ്റൊരുത്തൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ? നമ്മുടെ ഈ രാജ്യത്ത്, ഈ രാക്ഷസ രാജ്യത്ത് ഒരുവൻ അങ്ങനെ അനധികൃതമായി കടന്നു കയറുമോ? ബലം പ്രയോഗിച്ച് കടന്നു കയറി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുമോ? ഇന്ദ്രജിത്ത് വികാരത്തിന് അടിമപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പ്രായോഗിക ബുദ്ധി പുറത്തെടുക്കുകയാണ്. അദ്ദേഹം യുക്തിസഹമായി ചിന്തിക്കുകയാണ്. അല്ലാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആളല്ല ഇന്ദ്രജിത്ത്. ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കേട്ടവാദി കേൾക്കാത്ത വാദി രാവണനെ പോലെ സ്വന്തം മകന്റെ ഉദകക്രിയ പോലും ചെയ്യാതെ എടുത്തു ചാടി പോവുകയല്ല അവിടെ ഇന്ദ്രജിത്ത് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം ഒരു മകൻ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു. രണ്ട്, അദ്ദേഹം ചിന്തിക്കുന്നു ഇങ്ങനെ ഒരാൾ അതിക്രമിച്ച് ബലം പ്രയോഗിച്ച് രാജ്യത്ത് കടന്നു കയറി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അയാൾ നിസ്സാരനല്ലെന്ന് മാത്രമല്ല, അയാൾ മരണമില്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ മരണഭയമില്ലാത്തവനാണ്. മരിക്കുമെന്ന് ഭയമുള്ള ഒരാളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയില്ല. അപ്പൊ മരണഭയം ഇല്ലാത്തവനെ കൊല്ലാൻ പുറപ്പെടുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ തന്ത്രം പുറത്തു വരികയാണ്. ഞാൻ ബ്രഹ്മാസ്ത്രമെയ്ത് അവനെ കീഴ്പ്പെടുത്തി, അവനെ ബന്ധിച്ച്, അവനെ പിടിച്ചു കെട്ടി ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ കൊണ്ടുവരാം. അരവിന്ദോത്ഭവാദിയാം. അരവിന്ദോത്ഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ബ്രഹ്മാവ് തുടങ്ങിയ പൂർവ്വ ദേവാരികൾ, ദേവന്മാർ തന്ന വരത്തിനാൽ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാർ എനിക്കൊരു വരം തന്നിട്ടുണ്ട് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. വലമഥനമഭി യുധി ജയിച്ച നമ്മോട്, ആ വരത്തിന്റെ ബലത്തിലാണ് ഞാൻ ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ മുട്ടുകുത്തിച്ചത് എന്നും അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഞാൻ, ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മോടൊരു വാനരൻ വന്ന് ഇരുട്ട് എതിരിട്ടതും അത്ഭുതം. നമ്മളോടൊക്കെ വെറും ഒരു കുരങ്ങൻ, ഒരു വാനരൻ വന്ന് നമ്മളോടിങ്ങനെ എതിരിടുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെ. അത് കരുതും അളവിൽ ഇഹ നാണമാമെത്ര. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു. ഇത്രയും വലിയ ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തായ ഞാൻ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാരുടെ വരം ലഭിച്ചിട്ടുള്ള ഞാൻ, ആ വരത്തിന്റെ ബലത്തിൽ നിരവധി യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുള്ള ഞാൻ ഇവിടെ ഉള്ളപ്പോൾ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ, അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ ഒരു വാനരൻ ഇവിടെ വന്ന് ഇത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്, എനിക്ക് നാണമാകുന്നു. ഹന്തും അശക്യോപി ഞാൻ അവിളംബിതം. അവിളംബിതം യാതൊരു കാലതാമസവും കൂടാതെ തന്നെ ഞാൻ രംഗത്തിറങ്ങുകയാണ്. ഞാൻ വേണ്ടത് തന്നെ ചെയ്യും, താമസിക്കുകയില്ല. ഞാൻ എന്താണോ വേണ്ടത് അത് ചെയ്യും. അശക്യോപി എന്നുള്ള വാക്കിന്റെ അർത്ഥം കൊല്ലാൻ കഴിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ഏത് മാർഗം അവലംബിച്ചും അവനെ പിടിച്ചുകെട്ടി അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരും. അശക്യോപി, കൊല്ലാം എന്നുള്ള ഉറപ്പ് ഞാൻ അങ്ങേക്ക് തരുന്നില്ല, കാരണം അവൻ മരണമില്ലാത്തവനാണ് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും. അത് ശരിയായ വഴിയെങ്കിൽ അങ്ങനെ, ശരിയായ വഴി. അനി അത് തെറ്റായ വഴിയെങ്കിൽ അങ്ങനെ, തെറ്റായ വഴി. അത് ധാർമ്മികമായാലും ശരി, അത് അധാർമ്മികമായാലും ശരി, ഞാൻ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കും. കൊല്ലുമെന്ന് ഉറപ്പ് പറയാനാകില്ല. അപ്പൊ അതിങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്. കൃതിഭിരഭി, കൃതിഭിരഭി എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ കൊണ്ടോ. നികൃതിഭിരഭി, അതായത് അധാർമ്മികമായിട്ടുള്ള ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ കൊണ്ടോ. ഛത്മനാഭിവ, കപട പ്രവൃത്തികൾ. ചിലപ്പോ ഞാൻ കപട പ്രവൃത്തികളായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആയാലും ശരി, ഞാൻ ചെയ്യുന്നതിന്റെ തെറ്റും ശരിയും ഞാൻ ഇക്കാര്യത്തിൽ നോക്കുകയില്ല. ശരിയാകട്ടെ തെറ്റാകട്ടെ, അവനെ ഇവിടെ കൊണ്ടുവരാൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും. ഇന്ദ്രജിത്തിന് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. അത് എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് ഇന്ദ്രജിത്തിന്റെ അജണ്ടയിൽ ഉള്ള കാര്യമല്ല. ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഐ വിൽ ഗെറ്റ് ദ തിങ് ഡൺ, ഞാൻ ആ കാര്യം സാധിച്ചിരിക്കും. അത് ചിലപ്പോൾ നേരായ വഴിയിലായിരിക്കും, ചിലപ്പോൾ തെറ്റായ വഴിയിലായിരിക്കും, അത് അങ്ങ് അറിയേണ്ട കാര്യമില്ല, ഞാനത് സാധിച്ചിരിക്കും. കൃച്ഛ്രേണ, കൃച്ഛ്രേണ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും പ്രയാസപ്പെട്ടായിരിക്കും, എത്ര പ്രയാസപ്പെടാനും ഞാൻ തയ്യാറാണ്. കൃച്ഛ്രേണ, ഏറ്റവും പ്രയാസപ്പെട്ട് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ, അങ്ങയുടെ സമീപത്ത്, അങ്ങയുടെ മുമ്പിൽ അവനെ ഞാൻ പിടിച്ചു കെട്ടി ബന്ധനസ്ഥനാക്കി കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ആപത്ത് പിണഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രജിത്ത് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ്, വലിയൊരു ആപത്താണ് നമ്മളും നമ്മുടെ രാജ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ നിമിത്തമാണ് ഈ ആപത്ത് പിണഞ്ഞിരിക്കുന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാറിലായിരിക്കുന്നു. സമ്പദ് വിനാശകരം പരം നിർണയം. നമ്മുടെയും രാജ്യത്തെ, കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സമ്പത്ത് മുഴുവൻ ഇതോടുകൂടി ഈ ആപത്ത് ഇനിയും വളരാൻ അനുവദിച്ചാൽ നശിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.

0: അതുകൊണ്ട് പിതാവേ അങ്ങ് സസുഖം ഈഹ നിവസ, അങ്ങ് ഇവിടെ തന്നെ ഈ കൊട്ടാരത്തിൽ തന്നെ സുഖമായി ഇരിക്കുക, യുദ്ധത്തിനൊന്നും പോകണ്ട. മൈ ജീവതി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങയുടെ മകനായ ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ത്വം വൃഥ സന്താപം ഉണ്ടാകരുത്. വൃഥ, വെറുതെ അങ്ങക്ക് സന്താപം ദുഃഖം ഉണ്ടാകരുത്. അതൊരു മകൻ എന്നുള്ള രീതിയിൽ ഇന്ദ്രജിത്ത് തന്റെ കർത്തവ്യമായി കണക്കാക്കുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്റെ പിതാവ് യാതൊരു കാരണവശാലും ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ദ്രജിത്തിന്റെ ഒരു ദൃഢനിശ്ചയം. ഇപ്പൊ ചില മക്കൾ ആപത്ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചില മക്കൾ അച്ഛനെ കുറ്റം പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ വരുത്തി വെച്ചതല്ലേ, ഇതെല്ലാം ഞങ്ങൾ കൂടി അനുഭവിക്കണോ എന്നൊക്കെ മക്കൾ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന മക്കൾക്ക് ഒരു അപവാദം കൂടിയാണ് ഇന്ദ്രജിത്ത്. എങ്ങനെ ഈ ആപത്ത് വന്നു, ആരാണ് അത്, എന്താണ് അതിന് മൂല കാരണമായത്, രാവണന്റെ കയ്യിലെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിതാവിനെ കുത്തി നോവിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെപോലെ ഒരു മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം യുദ്ധരംഗത്തേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: സ്വാഗതം തൂവാനം 55-ാം ദളത്തിലേക്ക്. മുൻതലത്തിൽ ബ്രിട്ടീഷുകാർ റാമോഷി കുടിലുകളെ ആക്രമിച്ചു. ആദിവാസികൾ പലരും കൊല്ലപ്പെട്ടു. പിടിക്കപ്പെടാതിരിക്കാനായി ഫട്കെയും ഗോപാലും സന്യാസി വേഷത്തിൽ കാടുകൾ താണ്ടി മഹാരാഷ്ട്ര അതിർത്തിയിൽ അവരെത്തി. പെരുമഴയിലൂടെയായിരുന്നു യാത്ര. മുന്നിലെ നദി കടന്ന് അവർ കർണാടകയിലേക്ക് കടന്നു. അപ്പോഴേക്കും പനി പിടിച്ച വശനായ ഫട്കെയും ഗോപാലും യക്ഷഗാനത്തിന് പോകുന്നവരോടൊപ്പം ഒരു കാളവണ്ടിയിൽ കയറി കൽദഗി ക്ഷേത്രത്തിന് അടുത്ത് അവരിറങ്ങി. ജ്വരത്തിനുള്ള മരുന്ന് വാങ്ങുവാൻ അവർ എത്തിച്ചേർന്നത് രാത്രിയിൽ ഏറെ പഴക്കം ചെന്ന ഒരു വൈദ്യാലയത്തിനടുത്തായിരുന്നു. ദക്ഷവൈദ്യാലയം. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 16-ാം ഭാഗം.

0: വൈദ്യാലയത്തിൻ്റെ ഓവുചാലിൽ നിന്ന് നിരത്തിലെ ഓടയിലേക്ക് മുഷടുമണമുള്ള എണ്ണ കലർന്ന വെള്ളം വാർന്നുകൊണ്ടേയിരുന്നു. രാത്രിയാണ്, ആരും നിരത്തിലില്ല. എണ്ണയുടെ മണം പിടിച്ച് ഓടയ്ക്കരികിൽ നിന്ന് പിരിച്ചാഴി അവരെ കണ്ടതും ഓടയിലേക്ക് ഒളിച്ചു. അകത്താരോ കഥകടക്കുന്ന ശബ്ദം കേട്ടു. ഉറക്കത്തിനിടയിൽ വൈദ്യാലയത്തിലെ ആരോ ഉണർന്ന് കുളിമുറി തേടിയതാവാം. ആ ധൈര്യത്തിൽ ഗോപാൽ ഇരുട്ടിൽ വാതിലെന്ന് തോന്നിക്കുന്ന സ്ഥലത്തു തട്ടി ഫട്കെ പടിയിൽ തളർന്നിരിക്കുകയായിരുന്നു. രണ്ട് മൂന്ന് വട്ടം തട്ടിയിട്ടോ ഇരുട്ടോ മരവാതിലോ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയത് ഒരു ജനൽപ്പാളിയാണ്. വളരെ ശങ്കിച്ച് അത് മുരടനക്കി. അതിൻ്റെ അഴികളിൽ പാതി മറഞ്ഞൊരു കറുത്ത രൂപം നിന്നിരുന്നു.
1: തീരെ വയ്യ, ഒന്ന് നോക്കണേ, ജരമാണെന്ന് തോന്നുന്നു.
0: ഗോപാൽ ഇത് പറഞ്ഞതും ജാലകം തിരികെ അടയാൻ തുടങ്ങി. ഓടിച്ചെന്ന് ഗോപാൽ പാളിയിൽ പിടിച്ചു കേണു.
1: വൈദ്യരല്ലേ, രക്ഷപ്പെടുത്തണേ.
0: ജനൽപ്പടിക്ക് മുകളിൽ തൂക്കിയ കമ്പി വിളക്ക് വൈദ്യർ കത്തിച്ചു. ചെവിക്ക് ചുറ്റും നരച്ച രോമവും കുറുക്കന്റെ കണ്ണും അരണ്ട വെളിച്ചത്തിൽ തിളങ്ങി.
2: പണം കെട്ട്, എന്നിട്ട് മരുന്ന് കുറിക്കാം.
0: അരയിൽ കെട്ടിവച്ച തുണിപ്പൊതി അഴിച്ച് ഗോപാൽ നാണയത്തൊട്ടുകൾ അകത്തേക്കിട്ടു.
2: പോരാ,
1: ഇത്രയേ ഉള്ളൂ.
2: ലക്ഷ്മണപ്പാ,
0: വൈദ്യരുടെ മുരുടൻ സ്വരം ഉയർന്നു. അകത്തെ ചുവര് കീറി ഒരു മുടന്തൻ ഉറക്കത്തിൽ നിന്നുണർന്നു വൈദ്യരുടെ അടുത്തേക്ക് വന്നു.
2: പൊടി
0: അകത്തു മറഞ്ഞ മുടന്തൻ അല്പനേരം കൊണ്ട് ഒരു കടലാസിൽ എന്തോ പൊടിയുമായി പ്രത്യക്ഷപ്പെട്ടു.
2: ഇവിടെ കിടന്ന് മരിക്കേണ്ടത് കരുതിയാ ഈ പൊടി തള്ളി വെള്ളം കുടിച്ചേരെ.
1: വെള്ളം?
0: ഗോപാൽ ഇത്തിരി നനവിനു വേണ്ടി പരിധി വീണ്ടും ചോദിച്ചു.
1: വെള്ളം?
0: ജനൽ ആ രാത്രിയിൽ അവസാനമെന്നോണം അടഞ്ഞു. അല്പം കൂടി കഴിയുമ്പോൾ തനിയെ തുറന്ന് നഗ്നത വെളിപ്പെട്ട പോലെ ചൂളി നിൽക്കേണ്ടി വരുമെന്ന് ആ ജനലപ്പോൾ അറിഞ്ഞിരുന്നില്ല. രണ്ടോ മൂന്നോ നാഴിക മുമ്പ് ജലം കുടിച്ച് കുടഞ്ഞെറിഞ്ഞ ഫട്കയും ഗോപാലും ഇപ്പോൾ ഒരു കുമ്പിൾ ജലത്തിനായി ചുറ്റും നോക്കി. അവിടെ യക്ഷഗാനത്തിലെ അസുരന്റെ അലർച്ച ഘനീഭവിച്ചതുപോലെ കൽദകീ ക്ഷേത്രം ഇരുട്ടിൽ മറ്റൊരു ഇരുട്ടായി ഉറഞ്ഞു നിന്നു. പകിട കളിക്കുന്ന കാലത്തിൻ്റെ കൽദകീ ക്ഷേത്രം. കൽദകീ ക്ഷേത്രം കല്ലിൽ കൊത്തിയ കവിതയായിരുന്നു. പ്രദക്ഷിണപഥത്തിൻ്റെ നടുക്ക് ആകാശത്തിൻ്റെ രാത്രിയിലേക്ക് അത് തൊഴുകയോടെ നിന്നു. ഫട്കയും ഗോപാലും അതിൻ്റെ പടവുകളിലെത്തിയപ്പോഴേക്കും രാത്രി തൻ്റെ മുടി അഴിച്ചിട്ട് പലതും മറച്ചു കഴിഞ്ഞിരുന്നു. ഗർഭഗൃഹത്തിലേക്ക് നീണ്ട നിലാവിൻ്റെ ഇടനാഴിയിൽ ക്ഷേത്രത്തൂണുകൾ ഇരുപാടും ദ്വാരപാലകരായി. എണ്ണമയമുള്ള തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളായി കഥകൾ ഒളിച്ചിരുന്നു. ഒരു തൂണിൽ കംസന്റെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന കണ്ണൻ, മറ്റൊന്നിൽ കടമ്പിൻ പൂക്കൾ ഇരുന്നു വീണ കണ്ണാടി വെള്ളത്തിൽ ഉടലുളിക്കാൻ കഴിയാത്ത ഗോപികമാർ, ഇനിയൊന്നിൽ മഴയിൽ കിളിർത്ത വിരലിൽ ഒരു മല വിരിഞ്ഞു നിന്നു. അതിനു താഴെ കണ്ണനൊഴികെ ആരുമില്ലായിരുന്നു. ഏകാന്തമായ ആ വേദന നിറഞ്ഞു നിന്ന ഇഴനാഴിക്ക് അങ്ങേത്തലയ്ക്കൽ ഒരു റാന്തൽ മുരിഞ്ഞു കത്തുന്നത് ഫട്കെ കണ്ടു. ക്ഷേത്രപൂജാരി ഉറങ്ങിയിട്ടില്ല. കൽത്തൂണുകളുടെ കാട്ടിൽ ഒരു കുഞ്ഞിൻ്റെ ചിരി വീണ പൊഴിയുന്നത് പോലെ വട്ടിക്ക് തോന്നി. അരിമാവിൽ മുക്കിയ കുഞ്ഞു കാലടികൾ തറയിലെ കരിങ്കൽ പാളികളിൽ ചിതറിക്കിടന്നതല്ലാതെ ഒന്നും അവർ കണ്ടില്ല. മുളന്തട്ട് തട്ടി ഉറിയിൽ നിന്ന് പൊട്ടിയൊഴുകിയ വെണ്ണ ഇടനാഴിയിൽ പരന്ന മണമുയർന്നു. അപ്പോ ഫട്കേക്കും ഗോപാലിനും വിശക്കാൻ തുടങ്ങിയിരുന്നു. നേരത്തോട് നേരമായിരിക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് നദി നക്കി തുടയ്ക്കുന്നതിനു മുൻപ് കാശി ബാബമാർ എന്ന് കരുതി ഗ്രാമീണർ ചുട്ടുകൊടുത്ത ചില കാട്ടുകിഴങ്ങുകൾ. പനിയും വിശപ്പും കാരണം വീഴാൻ പോയ ഫട്കെ ഒരു തൂണിൽ അറിയാതെ പിടിച്ചു. അത് തൃണാവർത്തന കുത്തിയ തൂണായിരുന്നു. വിരൽ തൊട്ടതും അവൻ ഉറക്കത്തിൽ നിന്നു. ദുർവാസാവിന്റെ ശാപത്തിൽ രാക്ഷസനായി രൂപം മാറിയ പാണ്ഡ്യരാജാവ് തൃണാവർത്തൻ. ശില്പശയനത്തിൽ നിന്ന് അവൻ ഉണർന്നതും കാറ്റിലലയുന്ന യക്ഷഗാനത്തിലെ രാക്ഷസ പ്രവേശം സ്വരമായവനെ തൊട്ടു. തൃണാവർത്തൻ ശ്വസിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ. ഇരുട്ടിൽ അടുത്തടുത്ത് വരുന്ന കാലൊച്ചകൾ, തൃണാവർത്തൻ വരികയാണ്.

0: അവളുടെ നാഴി നീണ്ടതായിരുന്നു. ക്ഷീണം കൊണ്ട് അത് കുറേ കൂടി നീണ്ടു. പൂജാരിയുടെ മുറിയോളം എത്തിയപ്പോൾ അകത്ത് ശബ്ദം കേട്ടു. ഉറങ്ങാനുള്ള പുറപ്പാടിലായിരുന്നു പൂജാരി, എങ്കിലും ഹൃദയാലുവായിരുന്നു അദ്ദേഹം. മരുന്ന് പൊടി കഴിക്കാൻ തനിക്കായി നീക്കിവെച്ച ഓട്ട് ഗ്ലാസ്സിലെ പാല് നൽകി. അവളുടെ വിശപ്പ് കണ്ടറിഞ്ഞ് ഊട്ടുപുരയിൽ അടച്ചുവെച്ച പാത്രങ്ങൾ തുറന്ന് അവശേഷിച്ച ആഹാരം അദ്ദേഹം തന്നെ അവർക്ക് വിളമ്പി. ചെമ്പുകലത്തിൽ കരുതിയ വെള്ളം മുക്കിയെടുത്ത് ഊട്ടുപുരയിലെ മരയഴികൾക്കിടയിലൂടെ കൈ കഴുകുമ്പോൾ പുറത്ത് ഇരുട്ടിൽ തൃണാവർത്തനുണ്ടായിരുന്നു. അവൻ ചുവരിനോട് പതുങ്ങി. തൂണുകളുടെ കാട്ടിൽ ചിതറിപ്പോയ കണ്ണൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുകയായിരുന്നു തൃണാവർത്തൻ്റെ കണ്ണുകൾ. തൃണാവർത്തൻ ഒരു ചുഴലിയായിരുന്നെന്നാണ് കഥകൾ പറയുന്നത്. കംസൻ കൃഷ്ണ നിഗ്രഹത്തിനായി അയച്ച ചുഴലി. ഓട്ടുപുരയിൽ നിന്നവർ പുറത്തിറങ്ങുമ്പോൾ അവൻ ഒരു കാറ്റായി രൂപം മാറി അവരെ കടന്നുപോയി. കാറ്റുയർത്തിയ തോൾവസ്ത്രം താഴ്ത്തിയിട്ടുകൊണ്ട് പൂജാരി പറഞ്ഞു,
1: നല്ല കാറ്റും തണുപ്പുമുണ്ട്, നിങ്ങൾ പുറത്ത് കിടക്കണ്ട.
0: മണ്ഡപത്തിനുള്ളിൽ കിടക്കാനുള്ള പായും പുതപ്പുമുണ്ടായിരുന്നു. രാപ്പാർത്ത് ഭജനയ്ക്കായി വരുന്നവർക്ക് കരുതി വെച്ചത്. അത് വിരിച്ച് കിടന്നുകൊള്ളാൻ പറഞ്ഞ് പൂജാരി പോയി. ഇടനാഴിയിൽ മെതിയടി ശബ്ദം അകന്നകന്നുകൊണ്ടിരുന്നു. ദയാലുവായ മനുഷ്യൻ്റെ ഓരോ കാലടിവെപ്പിലും ഓരോ പൂക്കൾ മുളയ്ക്കുന്നുണ്ടാവുമെന്ന് അവർ കരുതി. ആ കാലടികൾ അകന്ന് ശമിക്കാനാണ് തൃണാവർത്തനും കാത്തിരുന്നത്. ഇരുളിൻ്റെ പൊത്തിൽ നിന്ന് അവൻ മെല്ലെ പുറത്തിറങ്ങി. ഉറക്കം തൊട്ട കണ്ണുകൾ തൊട്ടാവാടി ഇലകളായി. ഫട്കെ ഗോപാലിനോട് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, നീയും കിടന്നോ. ഉറക്കം ഒരു ഇരുണ്ട കുഴലായിരുന്നു. അതിലൂടെ രണ്ട് കാലങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ ഗോപാൽ ആടിക്കുലുങ്ങുന്ന ഒരു വണ്ടിയിലായിരുന്നു, ഒരു കാളവണ്ടി. അവന് ചുറ്റും കൊഴുന്തിൻ്റെ മണം അനുഭവപ്പെട്ടു. ഒരു പെണ്ണിൻ്റെ ചിരി ആ വണ്ടിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ വണ്ടിയിൽ ആരുമുണ്ടായിരുന്നില്ല. തൃണാവർത്തൻ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സമയമായിരുന്നു അത്. ഉറക്കത്തിൽ തന്നെ ആരോ മുകളിലേക്കെടുത്തുയർത്തുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ഒരു കുഞ്ഞിനെ പോലെ കൈകാലിട്ടടിച്ചിട്ടും മേഘപാളികളിലൂടെ ഉയർത്തി കൊണ്ടുപോകുന്നു. കെട്ടി വരിഞ്ഞ ചുഴലി ഫട്കയെ ആകാശമധ്യത്തെത്തിച്ചു. മുകളിലെ മേഘപ്പരപ്പിൽ നിന്ന് താഴേക്ക് അതിദ്രുതം വീണുകൊണ്ടിരുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം ഫട്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഭവാനി ഉറക്ക വിളിച്ചെങ്കിലും ഒരു നുള്ള് ശബ്ദം പോലും ഫട്കയിൽ നിന്ന് പുറത്തു വന്നില്ല. വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഫട്കേക്ക്. ആരോ നെഞ്ചിൽ കയറിയിരിക്കുന്നു, ശ്വാസം വിടാൻ വയ്യ. ഒരു നിലവിളിയോടെ ഫട്കെ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് തെന്നി വീണു. നെഞ്ചിലിരിക്കുന്ന രൂപത്തെ അരണ്ട വെളിച്ചത്തിൽ ഫട്കെ കണ്ടു. കൈകൾ അനക്കാൻ വയ്യ, പുറകിലാക്കി ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കാൽവണ്ണകളിലും ചവിട്ടി നിൽക്കുന്ന കറുത്ത രൂപങ്ങൾ. ഇരുമ്പ് വിലങ്ങുകൊണ്ടുള്ള ആഞ്ഞടിയിൽ ഫട്കെ രക്തം തുപ്പി.
2: നാല് ദിവസമായി നിന്റെ പുറകെയുണ്ട് ഞങ്ങൾ, കളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നായേ, ഇവന്റെ കാലും കുട്ടിക്കെട്ട്.
0: മേജർ ഡാനിയൽ. നെഞ്ചിലിരിക്കുന്ന രൂപം ഇപ്പോൾ വ്യക്തമാകുന്നു. ഫട്കയുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടു. ഫട്കെ തലചരിച്ച് ഗോപാൽ കിടന്ന വശത്തേക്ക് നോക്കി. അവനവിടെയില്ല. ഇടനാഴിയിൽ എവിടെയോ അവൻ്റെ നിലവിളി ഉയരുന്നതും പെട്ടെന്ന് നിലയ്ക്കുന്നതും ഫട്കെ അറിഞ്ഞു. ഫട്കയുടെ കഴുത്തിൽ കയറിൻ്റെ കുരുക്ക് വീണു. അതിൻ്റെ മറ്റേ അറ്റം നരകത്തിൽ നിന്ന് വന്ന് രണ്ട് കൈകൾ പിടിച്ചു. നടവഴിയിലൂടെ പടിക്കെട്ടിലൂടെ കൈയും കാലും ബന്ധിക്കപ്പെട്ട ഫട്കെ വലിച്ചിഴയ്ക്കപ്പെട്ടു. വഴിയിൽ കൂട്ടുകാരൻ്റെ രക്തം കടന്നു പോകുമ്പോൾ ഫട്കെ കണ്ണുകൾ അടച്ചു. മുഖത്തെയും മുട്ടിലെയും തൊലിപൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. മണ്ണിലൂടെ വലിച്ചെടുക്കുമ്പോൾ ഒരു പിടി മണ്ണ് കയ്യിൽ കോരിയെടുക്കാൻ ഫട്കയുടെ മനസ്സ് വെമ്പി. ആ കൈകൾ അലങ്ങുന്നത് കണ്ട് പുറകിൽ വന്നവൻ തോക്കിൻ്റെ പാത്ത് കൊണ്ട് തലയിൽ തന്നെ ആഞ്ഞടിച്ചു. അപ്പോൾ വൈദ്യാലയത്തിലെ അകമുറികളിലൊന്നിൽ ഉറക്കം വരാതെ കിടന്ന വൈദ്യർ പരവേശത്തോടെ ചാടി എഴുന്നേറ്റു. കുറച്ചു മുൻപ് മേജർ ഡാനിയൽ നീട്ടിയ നോട്ട് വാങ്ങി ക്ഷേത്രത്തിൽ അവരുണ്ടാവുമെന്ന് പറഞ്ഞതിൽ ആ ഒറ്റുകൊടുക്കലിൽ തനിക്കൊരു തെറ്റുമില്ലെന്ന് വൈദ്യർ പലവട്ടം മനസ്സിനോട് പറഞ്ഞു. പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ല. ദാഹം സഹിക്കാതെ അയാൾ ഇരുട്ടിൽ കൂജയെ തേടി. വെള്ളം കൊടുക്കാതിരിക്കാനായി കൂജ ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. വെള്ളം അതൊഴുക്കിക്കളഞ്ഞു. ആ രാത്രിയിൽ രണ്ടാമതൊന്നുകൂടി തുറക്കേണ്ടി വന്ന ജനൽപ്പാടി അല്പം മുമ്പ് നടന്ന ഒറ്റിന് സാക്ഷിയാകേണ്ടി വന്നതിലും അന്യൻ്റെ കൈകൊണ്ട് തുറക്കാനും അടയ്ക്കാനും വിധിക്കപ്പെട്ട, അതിനു മാത്രം വിധിക്കപ്പെട്ട തൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് ബന്ധുനീറി. കിടന്നിട്ടും കിടന്നിട്ടും വൈദ്യർ ഉറക്കം വന്നില്ല. ബോധരഹിതനായ ഫട്കയെ കുതിരപ്പുറത്ത് വിലങ്ങനെയിട്ട് പട്ടാളം കടന്നു പോവുകയായിരുന്നു. കണ്ണിൽ നിന്നവർ മറഞ്ഞപ്പോൾ മണ്ണൊന്നു പിടഞ്ഞു. തൂവാനം തുടരുന്നു അടുത്ത ദളത്തിൽ.

0: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: Music with Radio Santhanam 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസവിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ഫാമിലിക്കായി വൻമരം നിറയെ കുടുംബ ചിത്രങ്ങൾ നിറച്ച് ഭിന്നശേഷിക്കാർ. അന്താരാഷ്ട്ര കുടുംബദിനത്തോടനുബന്ധിച്ച് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ കൂറ്റൻ പുളിമരത്തിലാണ് കുട്ടികൾ തങ്ങളുടെ കുടുംബ ചിത്രങ്ങൾ വരച്ച് ഫാമിലി മരം ഒരുക്കിയത്. DAC എല്ലാവരും ഇനി ഒരൊറ്റ കുടുംബമാണെന്ന് പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയായിരുന്നു ഫാമിലി മരത്തിലൂടെ. അറ്റ്ലാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത സംഗീത കൂട്ടായ്മയായ സ്വർഗീയനാഥം. സ്വർഗീയനാഥത്തിന്റെ 45th വോളിയം May 29 വെള്ളിയാഴ്ച രാത്രി 8:30 സൂം പ്ലാറ്റ്ഫോം വഴി നടത്തുന്നു. സണ്ണി പറവിനയത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ സവിശേഷ പ്രോഗ്രാമിൽ പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ അനിൽ കൈപ്പട്ടൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അദ്ദേഹം പ്രേക്ഷകരുമായി സംവദിക്കുന്ന ഫേസ് ടു ഫേസ് പരിപാടിയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ഇന്ത്യയുടെ വൻതോതിലുള്ള വളം ഇറക്കുമതിയും സബ്സിഡി നയങ്ങളും ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിന് കാരണമാകുന്നതായി US സെനറ്റ് അഗ്രികൾച്ചറൽ കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തൽ. ഇൻപുട്ട് ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും അമേരിക്കൻ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതായി US ജനപ്രതിനിധികളും കർഷകരും മുന്നറിയിപ്പ് നൽകി. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയം UDFന് സമ്മാനിച്ച കേരള ജനതയ്ക്ക് നന്ദി അർപ്പിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് USA. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ശ്രീ VD സതീഷിനും അതുപോലെ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട ശ്രീ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നന്ദി അർപ്പിച്ച് IOC നാഷണൽ വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാം. മലയാളി സമൂഹത്തിനും സീറോ മലബാർ സഭയ്ക്കും അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമായി ചിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ള പ്രഥമ ഇടവകകളിലൊന്നായ ന്യൂജേഴ്സി പാറ്റേഴ്സൺ സെന്റ് ജോർജ് ദേവാലയത്തിൽ ചരിത്ര സംഭവം ഒരുങ്ങുന്നു. ഒരേ ഇടവകയിൽ വളർന്ന രണ്ട് മലയാളി യുവാക്കൾ ഒരേ സമയം പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന അപൂർവ നേട്ടത്തിനാണ് വിശ്വാസി സമൂഹം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. US ചുമത്തിയ അധിക തീരുവ കുറഞ്ഞതോടെ USലേക്കുള്ള കയറ്റുമതിയിൽ വീണ്ടും 5.61% വർധന. മാർച്ചിൽ $802 കോടി ചരക്കാണ് കയറ്റി അയച്ചതെങ്കിൽ ഏപ്രിലിൽ ഇത് $847 കോടി ഉയർന്നു. വ്യാപാരമുൾപ്പെടെ ഭിന്നത നിലനിൽക്കുന്ന കാര്യങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിലും ചൈന സന്ദർശനം സൗഹൃദപൂർവ്വം അവസാനിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച മടങ്ങി. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നതിൽ പുരോഗതിയുണ്ടാക്കിയെന്ന് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവകാശപ്പെട്ടു. പ്രധാന കരാറുകളിൽ ഒപ്പിട്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും അവ എന്തെന്ന് പറഞ്ഞിട്ടില്ല. ഇതോടുകൂടി പ്രവാസവിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന്

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത.

ആഡംബരനും പറിച്ചു കെട്ടിത്ത പറിച്ചു കെട്ടിത്ത കെട്ടിത്ത തിത്ത കുത്തുറ്റി തിരുതാളി കാടുംപടയും പറിച്ചു കെട്ടിച്ച.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.